പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എ ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ. ഒഴുകഴിവുകൾ. എന്തിനും ഒഴുകഴിവുകൾ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കടമകൾ നിർവഹിക്കാതെ കൂസലേതുമില്ലാതെ സ്വന്തം സുഖതൽപരരായി ജീവിക്കുന്നവരുണ്ട്. ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് അത്തരക്കാർ വിശ്വസനീയമായ ഒഴുകഴിവുകൾ നിരത്തും. കുടുംബത്തിലും സമൂഹത്തിലും തൊഴിൽ മേഖലകളിലും ഇത്തരക്കാരെ കാണാൻ കഴിയും. സ്വന്തം ആരോഗ്യം, സൗന്ദര്യം, സമയം, ഇഷ്ടങ്ങൾ, ശാഠ്യങ്ങൾ, ഇതൊക്കെയാണ് ഇവർക്ക് പ്രാധാന്യം. ഒരിക്കലും ഉത്തരവാദിത്തങ്ങൾ ഇത്തരക്കാരെ ഏൽപ്പിക്കാൻ കഴിയില്ല. അതിന് ശ്രമിച്ചാൽ അവരെ നിയന്ത്രിക്കുന്നതായും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും വിശ്വസിച്ച് പ്രക്ഷുബ്ധരാകും. നമ്മൾ ഇത്തരം ഒഴികഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നവരാണോ? സ്വയം ഒരു അവലോകനമാകാം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ രക്ഷപ്പെടാനാവാത്ത വിധം കെണിയിലായിപ്പോകും. ജീവിതം അങ്ങനെയാണ്. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കളങ്കമറ്റ കൈ എന്ന കവിത കേൾക്കാം. ആലാപനം അനഘ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 27-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാന്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചാരുകസേര. ഇതിൽ രാമായണത്തിലെ പക്ഷിമൃഗാദികളെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി 3-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. അധ്യാത്മരാമായണം യുദ്ധകാന്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം ബാലാമണി അമ്മയുടെ കവിത കളങ്കമറ്റ കൈ. ആലപിക്കുന്നു അനഘ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണി അമ്മയുടെ കളങ്കമറ്റ കൈ എന്ന കവിത. ആലപിച്ചത് അനഘ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
4: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
3: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanit.
4: Phone 9496420880.
3: 8111933600.
4: CM വിസ്താര.
3: CM വിസ്താര നെല്ലൂന്നി.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 12. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 12 വർഷത്തിലെ 224 ദിനമാണ്. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു. 1999 നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് ഇതിനുള്ള പ്രമേയം പാസാക്കിയത്. 15-നും 24-നും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഐക്യരാഷ്ട്ര സംഘടന യുവജനം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യുവജനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സമത്വം, അവകാശ സംരക്ഷണം എന്നിവയ്ക്കു വേണ്ടി ചിന്തിക്കാനും പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കാനും ഉദ്ദേശിച്ചാണ് യുവജനദിനം ആചരിക്കുന്നത്. ദേശീയ ലൈബ്രേറിയൻ ദിനം ആഘോഷിക്കുന്നതും ഓഗസ്റ്റ് 12-നാണ്. ലൈബ്രറി സയൻസ് എന്ന ശാസ്ത്രശാഖ വളർത്തിയെടുക്കുന്നതിനും ലൈബ്രറി സേവനങ്ങൾ ശാസ്ത്രീയമാക്കുന്നതിനും വേണ്ടി ശ്രമിച്ച ഡോക്ടർ SR രംഗനാഥന്റെ ജന്മവാർഷിക ദിനമാണ് ഓഗസ്റ്റ് 12. ലോകത്താകമാനമുള്ള ആനകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ലോകമെമ്പാടും ആചരിച്ചു പോരുന്ന ഗജദിനവും ഓഗസ്റ്റ് 12-നാണ്. 2011 കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാക്കളായ പട്രീഷ്യ സിംസ്, കാനസ്വെസ്റ്റ് പിക്ചേഴ്സിന്റെ മൈക്കൽ ക്ലാർക്ക്, തായ്ലൻഡിലെ എലിഫന്റ് റീഇൻട്രൊഡക്ഷൻ ഫൗണ്ടേഷന്റെ സെക്രട്ടറി ജനറൽ ശിവപോൺ ദർദരാനന്ദ എന്നിവർ ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 2012 ഓഗസ്റ്റ് 12 മുതലാണ് ഔദ്യോഗികമായി ലോക ഗജദിനം ആചരിച്ചു പോരുന്നത്. അന്ന് മുതൽ പട്രീഷ്യ സിംസ് ലോക ഗജദിനത്തിന് നേതൃത്വം നൽകുകയും നയിക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ 65-ലധികം വന്യജീവി സംഘടനകളുടെയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ നിരവധി വ്യക്തികളുടെയും പിന്തുണയോടെ നടത്തിപ്പോരുന്നു. ആഫ്രിക്കൻ ഏഷ്യൻ ആനകളുടെ അടിയന്തര ദുരവസ്ഥയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, നാട്ടാനകളുടെയും കാട്ടാനകളുടെയും മികച്ച പരിചരണത്തിനും പരിപാലനത്തിനുമായി അറിവും ഗുണപരമായ പരിഹാരങ്ങളും പങ്കിടുക എന്നിവയാണ് ലോക ഗജദിനത്തിന്റെ ലക്ഷ്യം. ഓഗസ്റ്റ് 12-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1877 ചൊവ്വയുടെ പുതിയ ഉപഗ്രഹം കണ്ടെത്തി. 1883 ലോകത്തിലെ അവസാനത്തെ ക്വാഗ് ആംസ്റ്റർഡാമിലെ കാഴ്ച ബംഗ്ലാവിൽ ഇല്ലാതെയായി. തോലിനു വേണ്ടിയുള്ള പൈശാചികമായ വേട്ടയാടലായിരുന്നു ഈ ദുരന്തങ്ങൾക്ക് കാരണം. 1990 ലോകത്തിലെ ഏറ്റവും വലിയ ഡിനോസറിന്റെ ഫോസിൽ USA നിന്ന് കണ്ടെത്തി. റെയിൽവേയുടെ പിതാവായ ജോർജ് സ്റ്റീവൻസൺ, ഇന്ത്യൻ ഊർജ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് തുടങ്ങിയവരുടെ ജന്മദിനവും, കാൽപ്പനിക ഇംഗ്ലീഷ് കവിയും റിബൽ ചിത്രകാരനുമായ വില്യം ബ്ലാക്ക്, കമ്പ്യൂട്ടർ വിപ്ലവത്തിന് കാരണക്കാരനായ അഥവാ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വില്യം ഷോക്സി, പ്രശസ്ത ചെസ് താരം വിൽഹം സ്റ്റീനിറ്റ്സ് തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 12-നാണ്.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
6: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
7: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
8: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4007 2259 0018.
5: വചനാമൃതം.
9: മനുഷ്യന് അവന്റെ ബുദ്ധിമുട്ടുകൾ ആവശ്യമാണ്, കാരണം വിജയം ആസ്വദിക്കാൻ അവ ആവശ്യമാണ്. APJ അബ്ദുൽ കലാം.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
10: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
10: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497 2 7 6 2 4 0 0.
10: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 12, കർക്കടകം 27, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കേരളത്തിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് അടിത്തറ പാകുകയും 4th ലോകം എന്ന പുതുചിന്ത അവതരിപ്പിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ഡോക്ടർ

ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയുന്നതിനുള്ള നാസയുടെ മൂൺ ബേസ് മിഷൻ ദൗത്യത്തിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. ചന്ദ്രനിൽ സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ താവളം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് ഈ ദൗത്യം. കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ നടന്ന ബഹിരാകാശ സംയുക്ത പ്രവർത്തക സമിതിയുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. കാൽനൂറ്റാണ്ടോളം സിറിയയെ അടക്കി ഭരിച്ച ഏകാധിപതി ബാഷർ അൽ അസദിന് ഡമാസ്കസ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് ശിക്ഷ. ഇദ്ദേഹത്തിന്റെ സഹോദരനും സൈനിക നേതാവുമായിരുന്ന മഹിർ അൽ അസദിനും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. അറബ് ലോകത്ത് വധശിക്ഷ നിയമമൂലം നിരോധിക്കുന്ന ആദ്യ രാജ്യമായി ലബനൻ. ഹിസ്ബുള്ള അംഗങ്ങളുടെ എതിർപ്പ് തള്ളിയാണ് ലബനൻ പാർലമെന്റ് ചരിത്രപരമായ തീരുമാനത്തിന് വോട്ട് ചെയ്തത്. വധശിക്ഷയ്ക്ക് പകരം കഠിനാധ്വാനത്തോടെയുള്ള ജീവപര്യന്തം തടവാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 181 1300 പേർക്ക് പരിക്കേറ്റു. കാണാതായ 3000 പേർക്കായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ദുരന്തത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാടിന് കാവേരി ജലം വിട്ടു നൽകാൻ വീണ്ടും ഉത്തരവിട്ട് കാവേരി ജലനിയന്ത്രണ കമ്മിറ്റി. ഇതോടെ കന്നഡ സംഘടനകൾ നാളെ നടത്താൻ നിശ്ചയിച്ച കർണാടക ബന്ദ് കടുക്കുമെന്നുറപ്പായി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ബന്ദ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ 2 മാത്രം ശേഷിക്കെ തുടർച്ചയായ സഭാസ്തംഭനങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ചൊവ്വാഴ്ചയും സഭ മുടങ്ങി. അവശേഷിക്കുന്ന ദിവസങ്ങളിലെങ്കിലും പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചു. സുപ്രധാന ബില്ലുകൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് നഷ്ടപ്പെടുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതുൾപ്പെടെയുള്ള 2 ബില്ലുകൾ കൂടി പാസാക്കി ലോക്സഭ. ഇതോടെ വർഷകാല സമ്മേളനത്തിൽ ലോക്സഭ പാസാക്കിയ ബില്ലുകൾ 11. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ബഹളത്തിനിടെ പാസാക്കി. കേരളത്തിന്റെ പേരുമാറ്റുന്ന ബില്ലിന് അംഗീകാരം കിട്ടിയ സാഹചര്യത്തിൽ ഇനി രാജ്യസഭയിൽ കൂടി ബിൽ പാസാക്കണം. കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ മുങ്ങിക്കിടക്കുന്ന MSC Elsa 3 കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളിലുള്ള പ്ലാസ്റ്റിക് തരികളും കാൽസ്യം കാർബൈഡും ഉൾപ്പെടെയുള്ള അപകടകരമായ വസ്തുക്കൾ പുറത്തുവന്നാൽ സമുദ്ര പരിസ്ഥിതിയെ ബാധിക്കുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. കപ്പൽ തന്നെ കടലിൽ നിന്ന് നീക്കണം എന്നതാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിലപാട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കപ്പൽ കമ്പനിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് 1 ശേഷം കപ്പൽ കമ്പനി നൽകിയ മറുപടിയിൽ കപ്പലോ അതിലെ വസ്തുക്കളോ ഭീഷണിയല്ലെന്നും കപ്പൽ കടലിൽ നിന്ന് നീക്കേണ്ടതില്ലെന്നുമുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്ത മറുപടി സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു. PSC നിയമനം തേടി പ്രൈമറി സ്കൂൾ അധ്യാപക റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ 37 നടത്തിവരുന്ന നിരാഹാര സമരം മന്ത്രി N. ശംസുദ്ദീനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യത്തിൽ 45 തീരുമാനമെടുക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇതിനെ തുടർന്നാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. അതേസമയം സർക്കാരിന്റെ അന്തിമ തീരുമാനം വരും വരെ സമരപ്പന്തലിൽ തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ശാരീരിക ക്ഷമതാ പരീക്ഷ പാസ്സാകാത്ത ബോഡി ബിൽഡർമാരെ സായുധ പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമിക്കാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഹൈക്കോടതി. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ചിത്രേഷ് നടേശൻ, ലോക പുരുഷ സൗന്ദര്യ മത്സരത്തിൽ വെള്ളി നേടിയ ഷിനു ചൊവ്വ എന്നിവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ചോദ്യം. നിയമനങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകൻ K. M. ഷാജഹാൻ ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെ വിവിധ മതങ്ങളിലെ ആചാരങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ സുപ്രീംകോടതിയുടെ 9 ബെഞ്ച് ഒക്ടോബർ ആദ്യവാരം വിധി പറയും. ബീഹാറിലെ ബോധ്ഗയ ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത് സംബന്ധിച്ച് സൂചന നൽകിയത്. ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്നത് വിദേശ നാണയ വിനിമയ ചട്ടമുൾപ്പെടെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടെന്ന് റിപ്പോർട്ട്. 210 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്കായി സ്വകാര്യ കമ്പനിയുമായി ധാരണയിലെത്തിയത് ചട്ടം മറികടന്നാണെന്നും സാമ്പത്തിക ക്രയവിക്രയത്തിന് സുതാര്യതയുണ്ടായില്ലെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഔദ്യോഗിക കരാറോ ധാരണാപത്രമോ ഇല്ലാതെ അർജന്റീന ടീമിനെ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കൂട്ടുനിന്നെന്നാണ് കണ്ടെത്തൽ. എന്നാൽ അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിച്ച് മത്സരം

0: സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണെന്നും ഇതിൽ സാമ്പത്തികമായി സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. എസ് എൻ ഡി പി യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എത്ര കേസാണ് രജിസ്റ്റർ ചെയ്തതെന്നടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടിലില്ലെന്ന് കുറ്റപ്പെടുത്തിയ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ശശിധരനോട് വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചു. വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയതെന്നും കോടതി കുറ്റപ്പെടുത്തി. കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ മാരാരിക്കുളം സ്വദേശി എം എസ് അനിൽ നൽകിയ ഉപഹർജിയാണ് കോടതിയിലുള്ളത്. ഝാർഖണ്ഡിൽ സർക്കാർ നിയമന പരീക്ഷകളിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് നിയമസഭാ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിബ്കെ അപലപിച്ചു. ഡൽഹി ജന്തർ മന്ദിറിലെ സി ജെ പി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിന് സമാനമാണിതെന്ന് ദിബ്കെ പറഞ്ഞു. ഇന്ന് ലോക ഗജദിനം. ലോകമെമ്പാടുമുള്ള ആനകളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ലോക ആനദിനമായി ആചരിക്കുന്നു. 2012 ആരംഭിച്ച ഈ ആചരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ ദിനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കാട്ടാനകളുടെയും വളർത്താനകളുടെയും സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ പരിപാലനം, മനുഷ്യനും ആനയും തമ്മിലുള്ള സഹവർത്തിത്വം എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 7 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി കാസർകോട് ചെറുവത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അടുത്തയാളുകളെന്ന് റിപ്പോർട്ട്. 139 ഗ്രാം MDMA പിടിയിലായ പ്രതികളിൽ ഒരാളായ കെ എച്ച് മുഹമ്മദ് ഹുസൈൻ ടീം വി ഡി സതീശൻ എന്ന സാമൂഹിക മാധ്യമ പേജിന്റെ കോർഡിനേറ്ററും വി ഡി സതീശന്റെ അടുത്തയാൾ എന്ന നിലയിൽ നാട്ടിലെ കോൺഗ്രസുകാർക്കിടയിൽ അറിയപ്പെടുന്നയാളുമാണ്. 2015 ഒക്ടോബറിൽ യൂത്ത് കോൺഗ്രസ് വെങ്ങോല വലിയകുളം യൂണിറ്റ് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ നാടുണരുന്നു എന്ന പ്രഭാത നടത്തം പരിപാടിയിൽ ജാഥ ക്യാപ്റ്റനുമായിരുന്നു ഇയാൾ. 139 ഗ്രാം ഹെറോയിനുമായി അറക്കപ്പടി സ്വദേശി മുഹമ്മദ് ഹുസൈൻ, പി എ അബ്ദുൾ സലാം, പി എ അബ്ബാസ് എന്നിവരാണ് കഴിഞ്ഞയാഴ്ച കാസർകോട് ചെന്തേര പോലീസിന്റെ പിടിയിലായത്. അടുത്ത ദിവസം ഇവരുടെ കൂട്ടാളി സൈനുൽ അബുദ്ദീൻ പെരുമ്പാവൂരിൽ നിന്നും പിടിയിലായി. അറസ്റ്റിനെ തുടർന്ന് മുഹമ്മദ് ഹുസൈനെ വലിയകുളം മേഖലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പുറത്താക്കി. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചതിന് റിമാൻഡിലായ അർജുൻ ആയങ്കിയെ കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. റിമാൻഡിലായിരുന്ന അർജുൻ ആയങ്കിയെ ചൊവ്വാഴ്ചയാണ് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയത്. പി എസ് സി പരീക്ഷാ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന്റെ മാരത്തോൺ പരിശോധന തിങ്കളാഴ്ച തുടങ്ങി, വെള്ളിയാഴ്ച വരെ തുടരും. അന്വേഷണ സംഘം വിപുലീകരിച്ചതിന് പിന്നാലെയാണ് പി എസ് സി ഓഫീസിലെത്തി സംഘം വിശദ പരിശോധന നടത്തുന്നത്. 20 പേരടങ്ങുന്ന സംഘമാണ് 2 ദിവസമായി എത്തി പരിശോധന തുടങ്ങിയത്. സിൻക്യൂഫീൽഡ് കപ്പ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയ്ക്ക് സമനില തുടക്കം. അമേരിക്കയുടെ സാമുവൽ സെവിയാനുമായാണ് പ്രജ്ഞാനന്ദ ആദ്യ റൗണ്ടിൽ സമനില പാലിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
2: രാമകഥാഗാനലയം.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

സാരോപദേശങ്ങൾ നിറഞ്ഞ ശുകന്റെ വാക്കുകൾ കേട്ട് രാവണൻ ക്രുദ്ധനായി. പിന്നീട് വൃദ്ധനും മഹാനും ബുദ്ധിമാനും നീതിജ്ഞനുമായ രാവണന്റെ മാതാവിന്റെ പ്രിയ പിതാവായ മാല്യവാൻ രാവണ സമീപത്തു ചെന്ന് ഏറ്റവും ശാന്തമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഹേ രാജൻ, രാമപത്നിയായ ജാനകി എപ്പോഴാണോ ലങ്കാനഗരിയിൽ പ്രവേശിച്ചത് അന്നു മുതൽ ഈ നഗരത്തിൽ നാശഹേതുക്കളായ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സീതാദേവിയെ സൽക്കാരപൂർവം ധനത്തോടുകൂടി ശ്രീരാമന് സമർപ്പിക്കുക. ഇപ്രകാരം മാല്യവാന്റെ വാക്കുകൾ കേട്ട് രാവണൻ ദേഷ്യപ്പെട്ടു. അങ്ങ് വൃദ്ധനാണ്, ബന്ധുവാണ്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ സഹിക്കുന്നു. ഇപ്പോൾ പോയാലും. ഇപ്രകാരം പറഞ്ഞ് മന്ത്രിമാരോടുകൂടി മാളിക മുകളിലേറി വാനര സൈന്യത്തെ നോക്കിക്കണ്ടു. അനന്തരം എല്ലാ രാക്ഷസന്മാരെയും യുദ്ധത്തിനായിക്കൊണ്ട് നിയോഗിക്കുകയും ചെയ്തു. ശ്രീരാമൻ കിരീടമണിഞ്ഞവനും മന്ത്രിമാരാൽ ചുറ്റപ്പെട്ടവനുമായ രാവണനെ കണ്ടിട്ട് അതീവ ക്രോധത്തോടെ ലക്ഷ്മണൻ കൊണ്ടുവന്നു കൊടുത്ത ധനുസെടുത്ത് അർദ്ധചന്ദ്രാകാരമായ ഒരു ബാണമയച്ച് 1000 വെൺകൊറ്റക്കുടകളും 10 കിരീടങ്ങളും നിമിഷാർദ്ധം കൊണ്ട് ഛേദിച്ചു കളഞ്ഞു. രാവണൻ ലജ്ജിച്ചുകൊണ്ട് അതിവേഗത്തിൽ സ്വന്തം ഭവനത്തിലേക്ക് പോയി. പ്രഹസ്താദികളായ എല്ലാ രാക്ഷസന്മാരെയും വിളിച്ച് വാനരന്മാരുമായി യുദ്ധം ചെയ്യുവാൻ പെട്ടെന്ന് ആജ്ഞ കൊടുത്തു. രാക്ഷസന്മാർ ആയുധങ്ങളുമായി ലങ്കയുടെ കവാടങ്ങൾ ലക്ഷ്യമാക്കിപ്പോയി. അതിനു മുൻപായി ശ്രീരാമനാൽ ആജ്ഞാപിക്കപ്പെട്ട വാനരശ്രേഷ്ഠന്മാർ പർവ്വതശിഖരങ്ങളും വലിയ പാറക്കല്ലുകളും കടപുഴക്കിയെടുത്ത വൃക്ഷങ്ങളും കയ്യിലെടുത്തുകൊണ്ട് യുദ്ധോദ്യതരായി ലങ്കയിലേക്ക് കയറി. ഹനുമാൻ, അങ്കദൻ, കുമുദൻ, നളൻ, നീലൻ, ശരഭൻ, മൈന്ദൻ, ദിവിതൻ, ജാമ്പവാൻ, ദുതിമുഖൻ, കേസരി, താരൻ എന്നിവരും ബലവാന്മാരും സൈന്യാധിപന്മാരുമായ മറ്റു വാനരേന്ദ്രന്മാരും ലങ്കയുടെ എല്ലാ കവാടങ്ങളും ഉപരോധിച്ചു. മഹാകായന്മാരായ കപീന്ദ്രന്മാർ വൃക്ഷങ്ങളെക്കൊണ്ടും പർവ്വതങ്ങളെക്കൊണ്ടും രാക്ഷസന്മാരെ ഹനിച്ചു. അപ്പോൾ ഭീമാകായന്മാരും അതിബലിഷ്ഠരുമായ രാക്ഷസന്മാർ അതിയായ രോഷത്തോടെ കവാടദ്വാരങ്ങളിൽ നിന്ന് പുറത്തുവന്ന് വാനരപ്പടയെ നശിപ്പിച്ചു. രാക്ഷസന്മാരും വാനരന്മാരും പരസ്പരം ജയിക്കുവാനുള്ള ഇച്ഛയോടുകൂടി സമരത്തിലേർപ്പെട്ടു. രാക്ഷസന്മാരെ വാനരന്മാരും വാനരന്മാരെ രാക്ഷസന്മാരും ഹനിച്ചുകൊണ്ടിരുന്നു. ദേവാംശ സംഭവന്മാരായ വാനരന്മാർ വിഷ്ണുരൂപിയായ ശ്രീരാമനാൽ ദർശിക്കപ്പെട്ടവരായിട്ട് അമൃതം പാനം ചെയ്തവരെ പോലെ മഹാബലവാന്മാരും ഉത്സാഹമുള്ളവരും ഹർഷപുളകിതരുമായി തീർന്ന് രാക്ഷസന്മാരെ ഹനിച്ചുകൊണ്ടിരുന്നു. സ്വന്തം സൈന്യം നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട്

ദുഷ്ടബുദ്ധിയായ മേഘനാഥൻ എന്ന രാക്ഷസൻ അന്തർധാനം ചെയ്തിട്ട് ആകാശമാർഗത്തിൽ ചെന്ന് ബ്രഹ്മാസ്ത്രപ്രയോഗത്താലും നാനാവിധത്തിലുള്ള അസ്ത്രവർഷത്താലും വാനരസേനയെ പീഡിപ്പിച്ചു. അത് ഒരത്ഭുതമായി ഭവിച്ചു. അസ്ത്രപ്രയോഗ ചതുരനായ ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ട് ക്ഷണനേരം മൗനമായിരുന്ന ശേഷം വീണുകിടക്കുന്ന വാനരന്മാരെ ദർശിച്ച് ക്രോധം കൊണ്ട് അഗ്നി പോലെ ജ്വലിക്കുന്നവനായിട്ട് ലക്ഷ്മണനോട് അരുളി ചെയ്തു, ലക്ഷ്മണ, വില്ലു തന്നാലും ബ്രഹ്മാസ്ത്രപ്രയോഗത്താൽ ഞാൻ ഈ രാക്ഷസനെ ഉടനെ ഭസ്മീകരിക്കുന്നുണ്ട്. ശ്രീരാമന്റെ വാക്ക് കേട്ട് മായാവിയായ മേഘനാഥൻ ജാഗ്രതയോടുകൂടി മായാവിദ്യ കൊണ്ട് അതിവേഗത്തിൽ സ്വന്തം പുരിയിലേക്ക് പോയി കളഞ്ഞു. വീണുകിടക്കുന്ന വാനരസേനയെ കണ്ട് അത്യധികം ദുഃഖിതനായ ശ്രീരാമൻ ഹനുമാനോട് ഇങ്ങനെ അരുളി ചെയ്തു, എത്രയും വേഗത്തിൽ ക്ഷീരസാഗരത്തിന് സമീപത്തേക്ക് ചെല്ലുക. അവിടെ ദ്രോണാചലമെന്നു പേരായി ദിവ്യൌഷധങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായ ഒരു പർവ്വതമുണ്ട്. അതിന് വേഗത്തിൽ കൊണ്ടുവന്നിട്ട് പരാക്രമികളായ ഈ വാനരന്മാരെ ജീവിപ്പിക്കണം. വായുപുത്രൻ അജ്ഞ പോലെ എന്ന് പറഞ്ഞ് അവിടം വിട്ടുപോയി. അവിടെ പോയി പർവ്വതം കൊണ്ടുവന്നിട്ട് എല്ലാ വാനരന്മാരെയും ജീവിപ്പിച്ച ശേഷം വീണ്ടും അതിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവച്ച് മടങ്ങി വന്നു. വാനരന്മാരുടെ ഭയാനകമായ ശബ്ദം കേട്ട് രാവണൻ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ശത്രുവായ രാമൻ ദേവഹിതാനുസരണം എന്നെ യുദ്ധത്തിൽ വധിക്കാൻ വന്നിരിക്കുകയാണ്. എന്റെ സൈന്യാധിപന്മാരും മന്ത്രിമാരും ബന്ധുജനങ്ങളും എനിക്ക് പ്രിയം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ളവരും എന്റെ ആജ്ഞാനുസരണം യുദ്ധം ചെയ്യുവാനായി വേഗത്തിൽ ഗമിക്കട്ടെ. ഈ ആജ്ഞ കേട്ട് യുദ്ധനിപുണന്മാരായ അധികായൻ, പ്രഹസ്തൻ, മഹാനാഥൻ, മഹോദരൻ, ദേവശത്രു, നികുംബൻ, ദേവാന്തകൻ, നരാന്തകൻ എന്നിവരും ബലവാന്മാരായ മറ്റ് രാക്ഷസന്മാരും ഭയവിഹുലരായ വാനരന്മാരുമായി യുദ്ധം ചെയ്യുന്നതിനായി ഇറങ്ങിത്തിരിച്ചു.

0: നിലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൌണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടകവാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോട്

0: അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ദേശീയഗാനമായ ജനഗണമണിക്കൊപ്പം ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണം ദേശീയഗീതമായ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുകയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. 1971 ദേശീയ ബഹുമാനത്തെ അവഹേളിക്കുന്നത് തടയൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ കഴിഞ്ഞ മാസം പാർലമെന്റ് പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമായി മാറി. വന്ദേമാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടയുന്നതോ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയെ തടസ്സപ്പെടുത്തുന്നതോ നിയമം കുറ്റകരമായി കണക്കാക്കുന്നു. കേരളത്തിന്റെ പേര് മാറ്റുന്നതിന് കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ലോക്സഭ ഈ ബിൽ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 പരിഗണിക്കുന്നതിനും പാസാക്കുന്നതിനുമായി രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളും ധാതുക്കളും വികസനവും നിയന്ത്രണവും ഭേദഗതി ബിൽ 2026 ലോക്സഭ പരിഗണിക്കും. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭയും ട്രിബ്യൂണൽ പരിഷ്കരണ ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് അഭിമാനത്തോടും പ്രൌഢിയോടും കൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ എല്ലാവരും ഒത്തുചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാവരും അവരവരുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. കൊളംബിയയിൽ ഭൂചലനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അനുശോചനം അറിയിച്ചു. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും കൊളംബിയയ്ക്ക് എല്ലാ സഹായമുണ്ടാവുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ അറിയിച്ചു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സമീപനങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാരീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കോഓപ്പറേറ്റീവ് ഓങ്കോളജി ICCO 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു രോഗി പല ചികിത്സാ സമ്പ്രദായങ്ങൾ എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ഓങ്കോളജിസ്റ്റുകൾ, ആയുർവേദ ഭിക്ഷുകരന്മാർ, ഹോമിയോപ്പതി വിദഗ്ധർ, ഗവേഷകർ, ക്യാൻസർ അതിജീവിതർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് ഗാർഹിക പാചക വാതക വിതരണത്തിന് കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിന് കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. റോഡ് സുരക്ഷാ അതോറിറ്റി, പൊതുമരാമത്ത് ഫണ്ട് ബോർഡ്, ട്രാഫിക്, നാറ്റ്പാക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി കൂട്ടാനും മൾട്ടിലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കാനും തിരുവനന്തപുരം കിഴക്കേക്കോട്ട, സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവ അടിയന്തരമായി നടപ്പാക്കാനും തീരുമാനമായി. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രി സണ്ണി ജോസഫുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഊർജ്ജ പുനരുപയോഗം മെച്ചപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ രാവിലെ 9 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടക വാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഹൈന്ദവ വിശ്വാസ പ്രകാരം ബലികർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മലപ്പുറം തിരുനാവായയിൽ കർക്കിടക വാവ് ബലിതർപ്പണം പുലർച്ചെ 2 തുടങ്ങി. 15 കാർമ്മികരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.

0: നടത്തുന്നത്. ബലിയിടാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറേ നടവരെ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്തും കർക്കിടക വാവ് ബലി തർപ്പണത്തിന് തുടക്കമായി. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കോഴിക്കോട് വരയ്ക്കൽ ബലിതർപ്പണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് തുടങ്ങി. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. വെള്ളയിൽ തൊടിയിൽ കടപ്പുറത്ത് രാവിലെ 10 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. പാലക്കാട് ജില്ലയിലെ സ്നാനഘട്ടങ്ങളിലും മണ്ഡപങ്ങളിലും അതിരാവിലെ തന്നെ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. പ്രധാനമായും ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളിലും കൈവഴികളിലെ കടവുകളിലുമാണ് ജില്ലയിൽ ബലിതർപ്പണം നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ വേദഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഉദയനാപുരം പിതൃകുന്ന് മഹാവിഷ്ണു ക്ഷേത്രം, ടി വി പുരം ശ്രീരാമ ക്ഷേത്രം, വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം, കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ വാവുബലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിലും പമ്പ അച്ഛൻകോവിൽ തുടങ്ങിയ നദികളിലെ കടവുകളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിച്ചു. കൊല്ലം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശനം, അഷ്ടമുടി ത്രിവേണി സംഗമം എന്നിവിടങ്ങളിലും പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവല്ലം, വർക്കല, ശംഖുമുഖം, വേളി, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം, ചേറ്റുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.
1: രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഗവേഷണത്തിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായ വിക്രം 1 ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി എഞ്ചിനീയർമാരുടെ സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. സംഘത്തിലെ 7 പേരാണ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. രാജ്യത്തിന്റെ ചരിത്രപരമായ ഈ ബഹിരാകാശ നേട്ടത്തിന് പിന്നിലെ മലയാളികളുടെ വലിയ സംഭാവന കേരളത്തിന് ഏറെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന ഡോക്ടർ എം പി പരമേശ്വരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിലേക്കും ചിന്തകളിലേക്കും ഇറക്കിവെക്കാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക പൂർണ്ണമായും തീർപ്പാക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 30 കോടി രൂപ കൂടി അധികമായി അനുവദിച്ച് ഉത്തരവിറക്കിയതായി മന്ത്രി കെ എ തുളസി അറിയിച്ചു. ഒഇസി ഒബിസി വിഭാഗങ്ങളിലെ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭിക്കാനുണ്ടായിരുന്ന 310 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇതോടെ പൂർണ്ണമായും തീർപ്പാക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എഐ ഡിവൈഡാണെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തിരുവനന്തപുരം മുട്ടത്തറ കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2022-26 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ മേഖലയിലെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തമാക്കുന്നതിനും തദ്ദേശഭരണ വകുപ്പിന്റെ ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ട് ക്യാമ്പയിന് തുടക്കമായി. ഓണത്തിന് മുമ്പ് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളും കണ്ടെത്തി ഡിജിറ്റലൈസ് ചെയ്ത് നടപടി സ്വീകരിക്കാനാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം. വൻകിട സ്ഥാപനങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകളിലും പരിശോധന നടത്തും. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ കോൺക്ലേവ് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടക വാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः. अथ वार्ताः. अशीतितमस्य स्वतन्त्रता दिवसस्य प्रसंगे कृत्स्नेहि देशे हर घर तिरंगा इत्यभियानं गतिं भजते. यदि अगस्त मासस्य 17 दिनांकं यावत् अनुवर्तयिष्यते. अस्मिन्नेव वर्षे वन्दे मातरं गीतस्य 150वीं जयन्ती पूर्तिः अपि उत्साहं द्विगुणीकरोति. प्रधानमन्त्रिणा नरेन्द्रमोदिना सर्वेभ्यः देशवासिभ्यः विकसित भारतस्य संकल्पेन सह गृहेषु ध्वजम् उत्तोलयितुम्

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം.

0: സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കെൽട്രോൺ തലശ്ശേരി നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ വിത്ത് AI കോഴ്സിൽ സീറ്റൊഴിവ്. താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. വിലാസം: കെൽട്രോൺ നോളജ് സെന്റർ, 3-ാം നില, സഹാറ സെന്റർ, AVK നായർ റോഡ്, തലശ്ശേരി. ഫോൺ: 0492-321-888 അല്ലെങ്കിൽ 9400-09-61-00. മത്സ്യബന്ധന വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി 2026-27 പ്രകാരം അപേക്ഷ ക്ഷണിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് FIMS ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ച മത്സ്യത്തൊഴിലാളികൾക്കും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷൻ വാങ്ങുന്നവർക്കും അപേക്ഷിക്കാം. മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെ പേരിൽ ഉടമസ്ഥാവകാശമുള്ള 8 വർഷത്തിൽ കുറയാത്ത കാലപ്പഴക്കമുള്ള വീടുകളുടെ പുനരുദ്ധാരണത്തിനാണ് ആനുകൂല്യം നൽകുന്നത്. അപേക്ഷകൾ ഈ മാസം 31-നകം തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി എന്നിവിടങ്ങളിലെ പ്രാദേശിക മത്സ്യഭവൻ ഓഫീസുകളിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് 0492-731-081 നമ്പർ ഒരിക്കൽ കൂടി 0492-731-081. തപാൽ സ്റ്റാമ്പുകളിലെ അഭിരുചിയും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് തപാൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദീൻ ദയാൽ സ്പർശ് യോജന 2026-27 സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കേരള തപാൽ സർക്കിളിലെ 40 വിദ്യാർത്ഥികൾക്ക് 6,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകും. 6 മുതൽ 9-ാം ക്ലാസ് വരെ പഠിക്കുന്ന ഏറ്റവും ഒടുവിൽ നടന്ന പരീക്ഷയിൽ 60% മാർക്ക് നേടിയവരാകണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 5% ഇളവുണ്ട്. കൂടാതെ സ്കൂൾ അത്ലറ്റിക് ക്ലബ് അംഗം അല്ലെങ്കിൽ കേരള തപാൽ സർക്കിളിലെ ഏതെങ്കിലും ഫിലാറ്റലി ബ്യൂറോയിൽ ഫിലാറ്റലിക് അക്കൌണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ക്വിസ്, ഫിലാറ്റലി പ്രൊജക്ട് എന്നിങ്ങനെ 2 ഘട്ടങ്ങൾ മത്സരത്തിനുണ്ട്. ആദ്യഘട്ട ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അപേക്ഷ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ്, കണ്ണൂർ എന്ന വിലാസത്തിൽ ഈ മാസം 30-നകം സ്പീഡ് പോസ്റ്റ് മുഖേന മാത്രം സമർപ്പിക്കണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാം. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഒഴിവുള്ള കുക്ക്, സാനിറ്റേഷൻ വർക്കർ, ഫുൾ ടൈം സ്വീപ്പർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കും. യോഗ്യത 7-ാം ക്ലാസ്, പ്രായപരിധി 50. സർട്ടിഫിക്കറ്റുകൾ ആധാർ സഹിതം മറ്റന്നാൾ രാവിലെ 10:30 കണ്ണൂർ താണയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് 0492-7606666 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0492-7606666. പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ബയോളജി അഭിമുഖം നാളെ രാവിലെ 11:00 നടക്കും. വിശദവിവരങ്ങൾക്ക് 8301-91-1846. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കൂടാളി തറ്റ്യോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നിറപുത്തരി രാവിലെ 9:30 നടക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് ക്ഷേത്രത്തിൽ പൂജിച്ച നെൽക്കതിർ ക്ഷേത്രത്തിൽ നിന്ന് നൽകും. ശനിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, വൈകിട്ട് 5:30 സർവൈശ്വര്യ പൂജ, ദീപാരാധന, ശ്രീരാമാവതാരം, ചന്ദന ചാർത്ത്, ക്ഷേത്രം മേൽശാന്തി കൃഷ്ണപ്രസാദ് ഭട്ടതിരി കാർമ്മികത്വം വഹിക്കും. വിശ്വകർമ്മജരുടെ സംയുക്ത കുടുംബ കൂട്ടായ്മകളുടെ കർക്കടക ബലിതർപ്പണ കർമ്മം കണ്ണോത്തുംചാൽ ചെമ്പോട്ടിക്കുണ്ടിൽ ഇന്ന് രാവിലെ 6:30 നടക്കും. കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ രാമായണ പ്രശ്നോത്തരി ഈ മാസം 16 നടത്തും. ചെറുശ്ശേരി സാഹിത്യവേദി ഈ മാസം 16-ാം തീയതി മഹാത്മാ മന്ദിരത്തിൽ അധ്യാത്മരാമായണം സുന്ദരകാന്ഡം പ്രശ്നോത്തരി മത്സരം നടത്തുന്നു. പ്രായഭേദമില്ലാതെ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9605-651-3-82. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
5: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
6: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
5: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
7: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
7: ഉണ്ട്.
5: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
8: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
9: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
8: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
9: ഫോൺ നമ്പർ 9656120022.
10: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
11: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
12: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: ഫെബ്രുവരി 7-ാം തീയതി എന്റെ കൂടെ ചികിത്സാലയത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ആത്മഹത്യക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പോയിസണൊക്കെ വാങ്ങിച്ച് മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ അദ്ദേഹം വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അറിവില്ല, ഒറ്റപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ്, അങ്ങനെയല്ല, പിന്നെ ഞാനിപ്പോൾ 3.5 മാസമായിട്ട് മദ്യം കഴിക്കുന്നില്ല, ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇളനോട് അങ്ങനെയല്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്തു ഫോണ്. നോക്കട്ടെ, നിങ്ങൾ കട്ട് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് ആൾ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, പറ്റുമോ എനിക്ക് ജീവിക്കാൻ? അപ്പോൾ എന്നോട് പറഞ്ഞു, പറ്റും, ഇങ്ങനെ കുറേ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറ്റൂ പറഞ്ഞു, യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കോഴിക്കോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ കോഴിക്കോട് വരാം. അങ്ങനെ അവശനായ ഞാൻ, നടക്കാൻ പോലും പറ്റാത്ത ഞാൻ പതുക്കെ തലശ്ശേരിയിലെത്തി. അവിടെ നിന്ന് ഒരു ട്രെയിന് കയറി. അവർ പറഞ്ഞതിൽ ഏകദേശം 4-4.5 മണിക്കൂർ വൈകിട്ടാണ് ഞാൻ കോഴിക്കോട് സ്റ്റേഷനിലെത്തുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് വെച്ചാൽ, ഈ ഒരു 5-6 പേര് ഈ 4.5 മണിക്കൂർ സമയം, അതിന് മുന്നേ അവരെത്തിയിട്ടുണ്ടാവും, ഇത്രയും സമയം കാത്തു നിന്നിട്ട് ഞാൻ ട്രെയിനിറങ്ങുമ്പം അവരെന്നെ വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയത്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ടായിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങൾ ഞാനെപ്പോഴും പറയാം, എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഞാൻ മദ്യപിക്കുന്നത്, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു സ്നേഹം അവിടുന്നായിരുന്നു. ഞാനൊന്നും ചോദിച്ചില്ല. അപ്പം എനിക്ക് സംശയം ഉണ്ടായിരുന്നു മനസ്സിൽ, ഇത് അവയവങ്ങളായിട്ട് അടിച്ചു മാറ്റേണ്ട ടീമാണോ? കാരണം ലോകത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയും ഒരു സ്നേഹത്തോടൊരു മദ്യപാനിയെ മുഷിഞ്ഞ് നാറി, 7 ദിവസം കുളിച്ചിട്ട് പോലും പല്ല് തേച്ചിട്ടില്ല, ഒന്നുമില്ലാത്ത നാറുന്ന എന്നെ ഇങ്ങനെ കൈപിടിച്ച് ചുമലിലൂടെ കൈയൊക്കെ ഇട്ട് കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഇവരാരായിരിക്കുമോ എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നു. അങ്ങനെ കോഴിക്കോട് ഒരു വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. അവർ തന്നെ എന്നെ കുളിപ്പിച്ചു. കുളിപ്പിച്ച് അവിടെയുള്ള ഒരാൾ ഡ്രസ്സ് തന്നു. എന്നെ വളരെ സ്നേഹത്തോടെ, അവരുടെ ഒരു കൂടപ്പുറത്താണോ ഒരു സുഹൃത്താണോ എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല, അത്ര സ്നേഹത്തോടെ അവരെനിക്ക് അവിടെ എന്നോട് അപ്പോഴും അവരോട് ചോദിച്ചു, നിനക്ക് മദ്യപിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഞാനപ്പോഴും അത്ഭുതത്തോടെ നോക്കിയത്. കാരണം ഒരു ആള് മദ്യപിക്കരുത് എന്ന് പറയുന്ന ലോകത്ത് മദ്യം വേണമെന്ന് ചോദിക്കുന്ന ആളുകൾ സ്നേഹത്തോടെ പെരുമാറ്റം, അന്ന് രാത്രിയിൽ അവർക്ക് കാവലിരുന്നു. കാരണം എൻ്റെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ പോയിരുന്നു, ആകെ ഞാൻ മുഖമൊക്കെ വല്ലാതായി. അവരെനിക്ക് കാവലിരുന്നു ആ രാത്രി. അവർ വെള്ളം തന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവരെൻ്റെ കൂടെ തന്നെയുണ്ട്. പിറ്റേ ദിവസവും അവരെനിക്ക് ഭക്ഷണം വേണമെന്ന്, ജർമ്മൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അവരെനിക്ക് ഭക്ഷണം തന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ വൈകിട്ട് വരെ ഇങ്ങനെ മാറി മാറി ആളുകൾ ഓരോരുത്തരും എന്നോട് പറയും, നമ്മളുണ്ട് കൂടെ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, എന്ത് പ്രശ്നങ്ങളുണ്ടോ ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു പരിപാടി അവർ ചെയ്തു. വൈകിട്ട് കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിൽ മീറ്റിങ്ങിലേക്ക് അവരെന്നെ കൊണ്ടുപോയി. അവിടെ ഞാൻ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിംഗ് നടക്കുമായിരുന്നു, തുടങ്ങുമായിരുന്നു. അവിടെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതാണ് ഞാൻ കേട്ടത്, ദൈവമേ എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു, ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ലാന്ന്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞത്, ദൈവത്തിൽ എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് എന്നെ ഇത് രക്ഷപ്പെടുത്താൻ പറ്റാത്തത്. അതുകൊണ്ടൊരു ദൈവനിഷേധി. മുമ്പേ ചെറുപ്പത്തിൽ എനിക്ക് അതിനോടൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ദൈവമാണ് എല്ലാത്തിനും കുറ്റം ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇതെനിക്ക് പറ്റിയ പരിപാടി ആയിരിക്കില്ല എന്ന് മനസ്സിൽ, മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ടും എൻ്റെ അഹങ്കാരം എന്നെ വിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ആ പരിപാടിയിലേക്ക് കയറിഞ്ഞ് ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലിരുന്നു 10-35 പേര് അവിടെ ഉണ്ടായിരുന്നു. പല വർഷങ്ങളായിട്ട് ഈ കൂട്ടായ്മയിൽ വന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ആളുകൾ. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചിന്ത ഇങ്ങനെ, ഒരു ഭാഗത്ത് എനിക്ക് മരിക്കണം എന്ന്, മറുഭാഗത്ത് ഇതെന്താ പരിപാടി എന്നറിയില്ല, അറിയാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഫലം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഒടുവിൽ എന്നോട് അവിടെ അധ്യക്ഷനായിട്ടിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോന്ന്. ഞാനവിടെ പോയി സംസാരിക്കാനെങ്കിൽ ഞാൻ പൊട്ടിക്കറിയത്. അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ ഇരുത്തി വളരെ സ്നേഹത്തോടെ തലോടി. ആ ദിവസം വൈകിട്ട് രാത്രിയിൽ അവരെ വീട്ടിൽ, വേറൊരാൾ വീട്ടിൽ കൊണ്ടുപോയി എന്നെ. അത് മുതൽ 2 ആഴ്ചക്കാലം ഞാൻ കോഴിക്കോട് താമസിച്ചു. എല്ലാ ദിവസവും മീറ്റിങ്ങിൽ കൊണ്ടുപോകും. വളരെ ഒരു കൂടപ്പറപ്പിനേക്കാളുപരി സ്നേഹത്തോടുകൂടി പെരുമാറി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിൽ ഈ മദ്യാസക്തി എന്ന രോഗം പിടിപെട്ട് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു. വ്യക്തി ബന്ധമില്ല, കുടുംബ ബന്ധമില്ല, സമൂഹത്തിൽ ആളുകൾ നിഷ്ടജീവിയെ പോലെ കാണുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ മുഖംതിരിക്കുന്നു. ആ ലോകത്ത് ഇത്രയും സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു പറ്റ ആളുകൾ അത്ഭുതത്തോടെ തന്നെ ഞാൻ നോക്കിയത്. അങ്ങനെ ആ ദിവസം മുതൽ ഇന്ന് വരെ ഇപ്പോൾ 18 വർഷവും 5 മാസവും കഴിഞ്ഞ് ഞാൻ ആൾക്കോൾസ് എത്തിയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, 100 മാർക്ക് വാങ്ങിച്ച് റാങ്കൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ശരാശരി മാർക്ക് വാങ്ങിച്ച് ഒരു പാസ്സായി ശരാശരി മനുഷ്യനെ പോലെ ഈ സമൂഹത്തിൻ്റെ മുന്നിലൂടെ എനിക്ക് നടന്നു നീങ്ങാത്തത്. അന്ന് എന്നെ കണ്ട് മുഖംതിരിഞ്ഞ് കാറി തുപ്പിപ്പോയ ആളുകൾ ഇന്ന് സുഖമല്ലേ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. നാട്ടിലുള്ളൊരു ഒരു പരിപാടിയിലേക്ക് പോകുമ്പോൾ ആളുകൾ എന്നെ വളരെ സ്നേഹത്തോടെ സൂക്ഷിച്ചു നോക്കി എന്നോട് കുശലം പറയുന്നുണ്ട്. ഞാൻ അവരുടെ ഒരാളായി അല്ലെങ്കിൽ അവർ എന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഞാൻ എവിടെ നിന്നൊക്കെ നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ തിരിച്ചു കയറാൻ എന്നെ ആൽക്കഹോളിക്സ് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നും ഞാൻ നാളെ രാവിലെ കുടിക്കില്ല എന്ന് ഒരാളോടും പറയാൻ പറ്റാത്തൊരു രോഗിയാണ് ഞാൻ. അത് ജീവിത അവസാനം എൻ്റെ മരണം വരെ ഞാനൊരു രോഗിയാണ് എന്ന ബോധ്യം ഉണ്ടാക്കിത്തന്നത് ആൽക്കഹോളിക്സ് സാർ. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ നിമിത്തം ഉറങ്ങാതിരുന്ന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അമ്മയുടെ കൂടെ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ അവർക്കൊരു പ്രയാസമില്ലാതെ അവർ സുന്ദരമായി ജീവിക്കുന്നവർക്ക് ഞാൻ അവരുടെ അരികു പറ്റി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അഭിമാനത്തോടു കൂടിയിട്ട്. അങ്ങനെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. എനിക്ക് റേഡിയോ മലബാറിൻ്റെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളോട് പറയാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നവർ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആളായിരിക്കും, അല്ലെ അവരുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരാണെങ്കിൽ പോലും ഇത്തരം ഒരു പരിപാടി യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായ സ്വരം അവനവൻ നടന്നു വന്ന വഴികളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അവിടുന്ന് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ അനുഭവങ്ങളിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ തീർച്ചയായിട്ടും മദ്യാധ്യക്ഷത എന്ന രോഗത്തിൽ പിടിപെട്ട് എല്ലാവരും എഴുതി തള്ളിയ വൈദ്യശാസ്ത്രം പോലും എഴുതി തള്ളിയ ആളുകൾ രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കാനുള്ള ഈ ലോകത്തിൽ ഏക വഴിയാണെന്നും ഞാൻ പറയുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് മാത്രമാണ് മദ്യം നിർത്താനുള്ള വഴിയെന്നും പറയുന്നില്ല. പക്ഷേ ഏറ്റവും ലളിതമായ വഴിയാണ്, ഏറ്റവും സുരക്ഷിതമാണെന്നും ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പേര് വെളിപ്പെടുത്താറില്ല ഞങ്ങൾ. തീർച്ചയായിട്ടും മദ്യാസക്തി കൊണ്ട് കുടുംബം ഛിന്ന ഭിന്നമായി പോയവരുണ്ട് ഒരുപാട്. ഞാൻ ഈ 18 വർഷം കൊണ്ട് കണ്ടവരിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആശ്രയകേന്ദ്രം തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഒരുപക്ഷെ റേഡിയോ മലബാർ ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ പുതിയ പുതിയ ആളുകൾ ഇത് അറിഞ്ഞ് ഞങ്ങളുടെ പരിപാടിയിലേക്ക് വരുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ എന്ന് പറയാം ഈ കൂട്ടായ്മയുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസ് സഹായിക്കും. അതിന് റേഡിയോ മലബാറിൻ്റെ ഈ പരിപാടി ഉപയോഗപ്പെടട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സഹായവും അവരെ ഈ പരിപാടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് സഹായവും ഞങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും ഈ പരിപാടി ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ച ഈ പരിപാടി അവതരിപ്പിക്കാൻ അനുവദിച്ച റേഡിയോ മലബാറിന് ഞങ്ങളുടെ അകലമാണെന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
2: തീർച്ചയായിട്ടും വളരെ പ്രചോദനം സ്ഫുരിക്കുന്ന വാക്കുകളാണ് അങ്ങ് പറഞ്ഞത്. ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തി. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ കുടുംബവും ബന്ധങ്ങളൊക്കെ തിരിച്ചു വന്നു. അതിന് അങ്ങ് നന്ദി പറയുന്നത് ആൽക്കഹോളിക് അനോണിമസിനോടാണ്. ഒരുപക്ഷെ ഇതുപോലെ നഷ്ടപ്പെട്ട കുടുംബവും ജീവിതവും തിരിച്ചു കിട്ടാൻ വഴി തേടി അന്വേഷിക്കുന്നവർക്ക് ഈ ഹെൽപ്പ് ലൈൻ ഉതകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മദ്യാസക്തിയുടെ രോഗം ബാധിച്ച ഒരുപാട് പേർക്ക് പ്രചോദനമാവാൻ റേഡിയോ മലബാറിന് കൂടി പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുന്നു എന്നുള്ള ചരിതാർത്ഥ്യത്തോടുകൂടി നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. എല്ലാ ആശംസകളും അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിന്.
1: നന്ദി.
0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447961166, 9447961177.
3: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കടകവാവ്, പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ

0: രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബിൽ പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ പരിരക്ഷ നൽകുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇതോടെ വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാകും. 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 ലഭിക്കാം. ഇത്തവണ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ശ്രീ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാലവും പൊതുജീവിതവും ഇന്ത്യയുടെ 14th രാഷ്ട്രപതി പദവിയും ഉൾപ്പെടെയാണ് പുസ്തകത്തിലുള്ളത്. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: 15 അഗസ്റ്റ് മനായ സ്വാതന്ത്ര്യ സേനാനിയോ ശ്രദ്ധാഞ്ജലി ദേ വികസിത ഭാരത് കാ സങ്കൽപ്പ ലേ ഹർ ഘർ തിരംഗ ഘർ ഘർ തിരംഗ ഹർ മൻ തിരംഗ ആയേ ഹർ ഘർ പർ തിരംഗ ലഹരായേ.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു.
2: പാകിസ്ഥാൻ അധികൃത കശ്മീർ മേ അഭി കുച്ച് മഹീനോ മേ ജോ വഹാ പർ മാനവധികാർ കാ ഹനൻ ഹുവാ ജിസ് പ്രകാർ സെ ലോഗ് മാരേ ഗയേ ഏക് ബാർ ഫിർ സേ ഇസ് ബാത് കോ ഉജാഗർ കർത്താ ഹൈ ഓർ ഹംകോ ലഗ്താ ഹൈ കി ജോ അഭി ഹാലി കേ ഹിൻസ മേ ഇത്നേ ലോഗ് മാരേ ഗയേ ഹൈ ഉസ് പർ അന്താരാഷ്ട്രീയ സമുദായ കോ ചിന്താ കർനേ കി സറൂറത് ഹൈ ഓർ സാത് ഹി സാത് മേ പാകിസ്ഥാൻ കോ ജവാബ്ദേഹി ഠഹരായേ ജാനേ കി സറൂറത് ഹൈ.
0: ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 യുവജന ദിനമായി ആചരിക്കുന്നത്. 2000 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം ആരംഭിച്ചത്. ജനസംഖ്യയിൽ 65% യുവാക്കളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നിന്ന് ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ക്ഷയരോഗമുക്ത ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ജനപ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ജനപ്രതിനിധികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകണമെന്ന് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇതുവരെ 900,000+ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി മുഫ്ത് ബിജ്ലി ഘർ യോജനയുടെ പ്രയോജനം ലഭിച്ചു. ഇന്ന് കർക്കടക വാവ്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി തുടങ്ങിയ തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയതിനൊപ്പം കടലോര മേഖലകളിൽ തീരസംരക്ഷണ സേനയുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കർക്കടകവാവിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണത്തിന് അതിരാവിലെ മുതൽ വൻ ജനത്തിരക്ക്. തിരക്ക് കണക്കിലെടുത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബാവലിപ്പുഴയോരത്ത് രാവിലെ 5 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 4 മണി മുതൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, തോട്ടടക്കടപ്പുറം, തലായി കടപ്പുറം, പയ്യാവൂർ വാസുപുരം മഹാവിഷ്ണു ക്ഷേത്രം, ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രം, ശ്രീനാരായണ ഗുരു മന്ദിരം എന്നിവിടങ്ങളിൽ പിതൃമോക്ഷത്തിന് ബലികർമ്മങ്ങൾ നടത്താനായി നിരവധി പേരാണ് എത്തുന്നത്. ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്.
0: കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. തിരുവല്ലയിൽ കർഷകരും പാടശേഖര പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തും. നിരണം പഞ്ചായത്ത് കൃഷിഭവൻ, കൊമ്പൻകേരി അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര പഞ്ചായത്ത് കൃഷിഭവൻ, വേങ്ങൽ കൈപ്പാള കിഴക്ക്, നെടുമ്പുറം പഞ്ചായത്ത് കൃഷിഭവൻ, കല്ലിങ്കൽ ഓട്ടാപ്പീസ് പാലം എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 കളക്ടറേറ്റിൽ അവലോകന യോഗവും ചേരും. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ രണ്ടാം ദിനവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്നലെ നടന്ന സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ മെഡലുകൾ നേടി. ലിസ്റ്റ് ചെയ്ത മുനിസിപ്പൽ കടപ്പത്രങ്ങളുള്ള മുനിസിപ്പാലിറ്റികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സാമ്പത്തിക വിവരങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയിൽ സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇളവുകൾ പ്രഖ്യാപിച്ചു. പുതിയ നിർദ്ദേശപ്രകാരം അർദ്ധവാർഷിക അൺഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി 45 ദിവസത്തിൽ നിന്ന് 60 ദിവസമായി ഉയർത്തി. വാർഷിക ഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 60 ദിവസത്തിൽ നിന്ന് 90 ദിവസമായും നീട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയെ മൂൺ ബേസ് പദ്ധതിയിൽ പങ്കാളിയാകാൻ ക്ഷണിച്ച നാസ. ഇന്ത്യയിലെ US എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആർട്ടെമിസ് ഉടമ്പടിക്ക് കീഴിൽ ഇന്ത്യയും US തമ്മിലുള്ള ബഹിരാകാശ രംഗത്തെ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് US എംബസി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കടകവാവ്, പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12

റേഡിയോ അറ്റ് സ്കൂൾ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. പാടുന്നു ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാന്തരം ബിയിൽ പഠിക്കുന്ന ഐഷ മർവ.
1: പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ളാ പിറന്നതോമിവിടം. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം,

ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐഷ മാർവ കെ അവതരിപ്പിച്ച ഒരു മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. അടുത്തതായിട്ടൊരു ലളിതഗാനമാണ് പാടുന്നു, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരത്തിൽ പഠിക്കുന്ന ആദ്യ കെ.

0: ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥി ആദ്യയ്ക്ക് ആലപിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഒരു കവിതയാണ്. കവിത ചൊല്ലുന്നു കോളാരി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി അൻവിത് ജിജേഷ്.
1: മാന്യ സദസ്സിന് വന്ദനം. ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേരാണ് അച്ഛൻ വരുന്നുണ്ട്. ഇതെഴുതിയത് സഞ്ജയ് അമ്പലപ്പറമ്പ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരവൃത്തി വരിച്ച ധീര ജവാന്മാർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്ത് കരഞ്ഞു ചൊല്ലി. വീട്ടു പറമ്പിലെ മാവിൻ്റെ കൊമ്പ് വെട്ടി മുറിക്കുന്നതെന്തേ. വേനലവധിക്കച്ഛൻ വരും നേരം വേറെ വീടൂഞ്ഞാല് കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ. കണ്ടിരുന്നു അമ്മ തൊട്ടുമുകൾ വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം. മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം. എന്തിനാണ് എന്നച്ഛൻ അമ്മെ തനിച്ചാക്കിയെന്നു സ്വർഗത്തിൽ ചെന്നിരിപ്പോ. ഇനി നമ്മളില്ലാതെ പോകുവാനാണ് ഇടികൊടുക്കാതെ വിടരുതമ്മേ. അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിന്ന്. ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പൊട്ടി പെട്ടിയുമാ. അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനായ അച്ഛ സമ്മാനമാവും. അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടുമെന്തേ അച്ഛനെ മാത്രം കാണാത്തത്. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നു ദുച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി.
0: ഈ കവിത ചൊല്ലിയത് കോളാരി എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥി അൻവിത് ജിജേഷ്. ഇന്ന് റേഡിയോ എറ്റ് സ്കൂളിലൂടെ പ്രിയപ്പെട്ടവർ കേട്ടത് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. നിങ്ങളുടെ സ്കൂളിലും ഒളിഞ്ഞിരിക്കുന്ന എത്രയോ കുഞ്ഞു പ്രതിഭകളുണ്ട്. പാട്ട്, കവിത, കഥ, പ്രസംഗം, വായന, നാടൻ പാട്ട്, സംഗീതോപകരണം, മോണോ ആക്ട്, ശാസ്ത്രവിശേഷങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ ഏത് കഴിവും ലോകം കേൾക്കട്ടെ. ഞങ്ങളിലൂടെ റേഡിയോ മലബാർ കൂട്ടുകാർക്കായിട്ട് അവസരമൊരുക്കുകയാണ് റേഡിയോ അറ്റ് സ്കൂളിലൂടെ. നിങ്ങളുടെ അവതരണങ്ങൾ മൊബൈലിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂളിന്റെ പേര്, സ്ഥലം എന്നിവ ചേർത്ത് ഞങ്ങൾക്ക് അയച്ചു തരൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന അവതരണങ്ങൾ റേഡിയോ മലബാർ 89.6 FM റേഡിയോ അറ്റ് സ്കൂൾ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9037008960. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ കഴിവും ഇനി റേഡിയോയിലൂടെ മുഴങ്ങട്ടെ. കേൾക്കാം മഞ്ചാടി നാടോടി കഥകൾ, അവതരണം കൃഷ്ണകുമാർ കണ്ണോത്ത്.
2: കഴുതയെ ചുമന്നവൻ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നമ്മൾ ബഹുമിടുക്കരാണ്. ഒരു കാര്യത്തിൽ നാട്ടുകാർക്ക് പല പല പക്ഷങ്ങളുണ്ടാക്കും. അത് കേട്ട് മാത്രം നടന്നാൽ ദുർഗതിയായിരിക്കും ഫലം. അങ്ങനെയൊരു ദുർഗതിയാണ് ഒരു വയസ്സനും അയാളുടെ മകനും പിണഞ്ഞത്. കഴുതയെ ചുമന്നവർ. പണ്ടൊരിക്കൽ ഒരു വയസ്സനുണ്ടായിരുന്നു. അയാൾക്കൊരു വയസ്സൻ കഴുതയും. വയസ്സനും മകനും കൂടി കഴുതയെ ആവുന്നത്ര പണിയെടുപ്പിക്കാറുണ്ടായിരുന്നു. ഒരു നാൾ വയസ്സൻ മകനോട് പറഞ്ഞു, നമ്മുടെ കഴുതക്ക് പ്രായമേറെയായി, അതിന് വിൽക്കുന്നതായിരിക്കും നല്ലത്. പുതിയൊന്നിനെ നമുക്ക് വാങ്ങുകയും ചെയ്യാം. അതെ അതെ, അതിനെക്കൊണ്ട് ചെയ്യിക്കാനാകുന്നതിലേറെ പണി ഇപ്പോൾ നമുക്കുണ്ട്. ആരോഗ്യമുള്ളൊരു മിടുക്കൻ കഴുതയെ വാങ്ങുന്നതാണ് നല്ലത്. മകൻ അച്ഛൻ പറഞ്ഞത് ശരിവെച്ചു. കഴുതയെ വിൽക്കാനായി അവർ അതിനെയും കൊണ്ട് ചന്തയിലേക്ക് പുറപ്പെട്ടു. കഴുതയെയും ആട്ടിത്തെളിച്ച് അവർ പോകുന്നത് വഴിയരികിലെ വയലിൽ കന്നുപൂട്ടുന്ന കുറച്ചു പേർ കണ്ടു. അതിലൊരാൾ മറ്റുള്ളവരോടായി പറഞ്ഞു, നോക്ക്, ഇങ്ങനെയൊരു മടയത്തരം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴുത എന്തിനുള്ളതാണ്? ഭാരം ചുമക്കാൻ. അവർക്കാർക്കെങ്കിലും അതിൻ്റെ പുറത്ത് സവാരി ചെയ്തുകൂടെ? കഴുതയെപ്പോലെ തന്നെ രണ്ടു പേരും നടക്കുന്നു. അത് കേട്ട് മറ്റുള്ളവരെല്ലാം ചിരിച്ചു. വയസ്സനും മകനും അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. വയസ്സൻ മകനോട് പറഞ്ഞു, അവർ പറയുന്നതിൽ ശരിയുണ്ട്. കഴുതയെ വിൽക്കുന്നതുവരെ അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് ബുദ്ധി. നീ അതിൻ്റെ പുറത്തു കയറിക്കോ. മകൻ കഴുതയുടെ പുറത്തു കയറി. വയസ്സൻ നടന്നു. കുറേ വഴി പിന്നിട്ടപ്പോൾ കുറെ വൃദ്ധന്മാർ പായകൾ നെയ്യുന്നതിന് മുന്നിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. അവരിൽ ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടു, കണ്ടില്ലേ, ചെറുക്കൻ കഴുതയുടെ പുറത്ത് സവാരി ചെയ്യുന്നു, വയസ്സൻ വേച്ച് വേച്ച് നടക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ കാലം, മുതിർന്നവരെ മാനിക്കാതെ മര്യാദ കെട്ട കാലം. മകൻ പതിയെ കഴുതപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി. അച്ഛൻ പറഞ്ഞതിനാലല്ലേ ഞാൻ കഴുതപ്പുറത്ത് സവാരി ചെയ്തത്, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? അച്ഛൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്തോളൂ, ഞാൻ നടന്നേക്കാം. അച്ഛൻ കഴുതപ്പുറത്തും മകൻ നടന്നും യാത്ര തുടർന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കുട്ടിയെ ഒക്കത്തിരുത്തിയ രണ്ട് അമ്മമാർ അവർക്കെതിരെ നടന്നു വന്നു. അവർ കഴുതപ്പുറത്തിരിക്കുന്ന അച്ഛനെയും നടന്നു വരുന്ന മകനെയും മാറി മാറി നോക്കി. കഷ്ടം, പാവം കുട്ടി നടന്ന് തളരുമ്പോൾ അച്ഛൻ കഴുതപ്പുറത്ത് നാടുവാഴിയെപ്പോലെ ഞെളിഞ്ഞിരുന്ന് പോകുന്നു. ഇത്ര വയസ്സായിട്ടും ഇയാൾക്കെന്താ മര്യാദ എന്തെന്ന തിരിച്ചറിവ് വന്നിട്ടില്ലേ? മകനെ കൂടി കഴുതപ്പുറത്ത് കയറ്റിയാൽ ഇയാളുടെ മാനമിടിഞ്ഞു പോകുമോ? താൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടില്ലെങ്കിലും നാലാൾ പറയുന്ന നാട്ടുനടപ്പ് അനുസരിക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് വയസ്സൻ മകനോട് പറഞ്ഞു, നീയും വന്ന് കയറ്, കഴുതക്ക് നമ്മൾ രണ്ടുപേരെയും ചുമക്കാനുള്ള കരുത്തൊക്കെ ഇപ്പോഴുണ്ട്. അങ്ങനെ വയസ്സനും മകനും കഴുതപ്പുറത്തായി സവാരി. അവർ പട്ടണത്തിലെ പ്രധാന നിരത്തിലേക്ക് കയറി. അപ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു കൊച്ചു പൈക്കിടാവിനെയും തോളിലേറ്റി ഒരു ഗ്രാമീണൻ എതിരെ വന്നു. കഴുതപ്പുറത്ത് വരുന്ന അച്ഛനെയും മകനെയും കണ്ട് അയാൾ നിന്നു. അയാൾ അവരോട് ചോദിച്ചു, ഈ കഴുത നിങ്ങളുടെയല്ലെന്ന് തോന്നുന്നല്ലോ. ഇത് ഞങ്ങളുടെ കഴുത തന്നെയാണ്, വിൽക്കാനായി ചന്തയ്ക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ കരുതി ഇത് നിങ്ങളുടെ തമ്പ്രാൻ്റെ കഴുതയാണെന്ന്. ആരെങ്കിലും സ്വന്തം കഴുതി ഇത്രയും വേദനിപ്പിക്കുമോ? പാവം, ഒരുപാട് വയസ്സായി അതിന്, എന്നിട്ടും താങ്ങാഭാരം ചുമപ്പിക്കുന്നു. ഞാനാണെങ്കിൽ ദാ ഇതുപോലെ കഴുതിയെ ചുമന്നു കൊണ്ടുപോയേനെ. തൻ്റെ തോളിലേറ്റിയ പൈക്കിടാവിനെ ചൂണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ പാട്ടിന് പോയി. പൈക്കുട്ടിയെ ചുമക്കുന്നത് പോലെ ഒരു വയസ്സൻ കഴുതയെ തോളിലേറ്റുക എളുപ്പമല്ല. തന്നെയുമല്ല, ഒരാൾ ചുമന്നാൽ മറ്റേയാൾക്ക് ചുമന്നുകൂടെ എന്നോ ഇരുവർക്കും ചുമന്നുകൂടെ എന്നോ ആരെങ്കിലും ചോദിച്ചേക്കാം. അച്ഛനും മകനും അതിനൊരു ഉപായം കണ്ടെത്തി. അവർ കഴുതയുടെ നാല് കാലുകളും കൂട്ടിക്കെട്ടി വഴിയരികിൽ കിടന്ന വലിയൊരു മുളങ്കുറ്റിയെടുത്ത് കഴുതയുടെ കാലുകൾക്കിടയിലൂടെ ഇട്ട് മുളങ്കുറ്റിയുടെ ഓരോ അറ്റവും ഇരുവരുടെയും തോളിലേറ്റ് യാത്രയായി. കഴുത മുളങ്കുറ്റിയിൽ തലകീഴായി തൂങ്ങിയാടി. ഇനിയും ആളുകൾ എന്ത് കുറ്റമാണ് കണ്ടെത്താനാവുക എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നില്ല, കഴുതയെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ചന്തയിലെത്തി. രണ്ടുപേർ തണ്ടിൽ ഒരു ചാവാലിക്കഴുതയെയും തൂക്കി വരുന്ന കാഴ്ച കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ചിരിച്ചു. ചത്ത് കഴുതയെ ഈ ചന്തയിൽ വാങ്ങാറില്ല. ആരും ചത്ത് കഴുതയെ വിൽക്കാൻ ചന്തയിലേക്ക് കൊണ്ടുവരാറുമില്ല. ഇവർക്കെന്തോ ഭ്രാന്ത് കയറിയെന്നാണ് തോന്നുന്നത്. ആളുകളുടെ ഈ അഭിപ്രായവും കേട്ട അച്ഛനും മകനും അന്തിച്ചു നിന്നു.
3: ഇത് നാടോടി കഥകളുടെ നേരം.
0: ഇന്നത്തെ റേഡിയോ ആറ്റ് സ്കൂൾ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. മാനം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. ആദ്യ ഗാനം 1977 പുറത്തിറങ്ങിയ കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി സുശീല പാടിയത്. രചന പി ഭാസ്കരൻ മാസ്റ്റർ, സംഗീതം കെ രാഘവൻ മാസ്റ്റർ.

1985 പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ തണലിൽ ഇത്തിരി നേരം. യേശുദാസും ജാനകിയുമാണ് ഗാനം ആലപിച്ചത്. പൂവച്ചൽ ഗാദറുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. ഈ ഗാനമാവട്ടെ മധുരഗീതങ്ങളിൽ അടുത്തതായി.

പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി ചിത്രപ്പാടിയ ഗാനം കേൾക്കാം. അടുത്തതായി ചിത്രം നിറക്കൂട്ട്. 1985 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിനു വേണ്ടി ബാലഗോപാലൻ തമ്പിയും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ONV യുടെ വരികൾക്ക് കണ്ണൂർ രാജനാണ് സംഗീതം നൽകിയത്.

1994 പുറത്തിറങ്ങിയ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം നൽകിയത്.

എം ജി ശ്രീകുമാർ, മാൽഗുഡി ശുഭ എന്നിവർ പാടിയ ഗാനം ചിത്രം ചന്ദ്രലേഖ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് ഈണം നൽകിയത്. 1997 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ഗാനമാവട്ടെ മധുരഗീതങ്ങളിൽ അടുത്തതായി.

പൂവച്ചൽഗാത്തറുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകി യേശുദാസ് പഴയ ഗാനം ചിത്രം ഇടവേളക്കുശേഷം 1994 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306-481-521-6238-180-381.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496-420-880-8111-933-600. സി എം വിസ്താര.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555-88-15356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
6: മാനം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. സംഗീതം രവീന്ദ്രൻ മാസ്റ്റർ.

1994 പുറത്തിറങ്ങിയ ചുക്കാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം SVenkatesh.

പ്രണയനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം നൽകിയത്.

0: മാനം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്.
1: മധുരഗീതങ്ങൾ.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം 9:15 ചാരുകസേര. ഇതിൽ രാമായണത്തിലെ പക്ഷിമൃഗാദികളെ കുറിച്ച് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി 3 നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. അധ്യാത്മരാമായണം യുദ്ധകാന്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ. 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് August 12, കർക്കിടകം 27, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കേരളത്തിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് അടിത്തറ പാകുകയും 4th ലോകം എന്ന പുതുചിന്ത അവതരിപ്പിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 അന്ത്യം. സംസ്കാരം ഇന്ന് 1 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രധാന പൈലറ്റ് മയക്കുമരുന്നായ മരിജുവാന ഉപയോഗിച്ചിരുന്നുവെന്ന് പരിശോധനാ റിപ്പോർട്ട്. August 4 137 യാത്രക്കാരുമായി ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് 300 താഴ്ചയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിയത്. അപ്രതീക്ഷിതമായ ചലനത്തിൽ കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റിരുന്നു. ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയുന്നതിനുള്ള നാസയുടെ മൂൺ ബേസ് മിഷൻ ദൗത്യത്തിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. ചന്ദ്രനിൽ സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ താവളം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ദൗത്യം. കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ നടന്ന ബഹിരാകാശ സംയുക്ത പ്രവർത്തക സമിതിയുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. കാൽനൂറ്റാണ്ടോളം സിറിയയെ അടക്കി ഭരിച്ച ഏകാധിപതി ബാഷർ അൽ അസദിന് ഡമാസ്കസ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് ശിക്ഷ. ഇദ്ദേഹത്തിന്റെ സഹോദരനും സൈനിക നേതാവുമായിരുന്ന മഹിർ അൽ അസദിനും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. അറബ് ലോകത്ത് വധശിക്ഷ നിയമമൂലം നിരോധിക്കുന്ന ആദ്യ രാജ്യമായി ലബനൻ. ഹിസ്ബുള്ള അംഗങ്ങളുടെ എതിർപ്പ് തള്ളിയാണ് ലബനൻ പാർലമെന്റ് ചരിത്രപരമായ തീരുമാനത്തിന് വോട്ട് ചെയ്തത്. വധശിക്ഷയ്ക്ക് പകരം കഠിനാധ്വാനത്തോടെയുള്ള ജീവപര്യന്തം തടവാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 181 1300 പേർക്ക് പരിക്കേറ്റു. കാണാതായ 3000 പേർക്കായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ദുരന്തത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാടിന് കാവേരി ജലം വിട്ടു നൽകാൻ വീണ്ടും ഉത്തരവിട്ട് കാവേരി ജലനിയന്ത്രണ കമ്മിറ്റി. ഇതോടെ കന്നഡ സംഘടനകൾ നാളെ നടത്താൻ നിശ്ചയിച്ച കർണാടക ബന്ദ് കടുക്കുമെന്നുറപ്പായി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ബന്ദ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ 2 മാത്രം ശേഷിക്കെ തുടർച്ചയായ സഭാസ്തംഭനങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ചൊവ്വാഴ്ചയും സഭ മുടങ്ങി. അവശേഷിക്കുന്ന ദിവസങ്ങളിലെങ്കിലും പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചു. സുപ്രധാന ബില്ലുകൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് നഷ്ടപ്പെടുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതുൾപ്പെടെയുള്ള 2 കൂടി പാസാക്കി ലോക്സഭ. ഇതോടെ വർഷകാല സമ്മേളനത്തിൽ ലോക്സഭ പാസാക്കിയ ബില്ലുകൾ 11. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ബഹളത്തിനിടെ പാസാക്കി. കേരളത്തിന്റെ പേരു മാറ്റുന്ന ബില്ലിന് അംഗീകാരം കിട്ടിയ സാഹചര്യത്തിൽ ഇനി രാജ്യസഭയിൽ കൂടി ബിൽ പാസാക്കണം. കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ മുങ്ങിക്കിടക്കുന്ന MSC എൽസാത്രി കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളിലുള്ള പ്ലാസ്റ്റിക് തരികളും കാൽസ്യം കാർബൈഡും ഉൾപ്പെടെയുള്ള അപകടകരമായ വസ്തുക്കൾ പുറത്തുവന്നാൽ സമുദ്ര പരിസ്ഥിതിയെ ബാധിക്കുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. കപ്പൽ തന്നെ കടലിൽ നിന്ന് നീക്കണം എന്നതാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിലപാട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കപ്പൽ കമ്പനിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് ഒരു വർഷത്തിന് ശേഷം കപ്പൽ കമ്പനി നൽകിയ മറുപടിയിൽ കപ്പലോ അതിലെ വസ്തുക്കളോ ഭീഷണിയല്ലെന്നും കപ്പൽ കടലിൽ നിന്ന് നീക്കേണ്ടതില്ലെന്നുമുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്ത മറുപടി സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു. PSC നിയമനം തേടി പ്രൈമറി സ്കൂൾ അധ്യാപക റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ 37 ദിവസമായി നടത്തിവരുന്ന നിരാഹാര സമരം മന്ത്രി എൻ ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യത്തിൽ 45 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇതിനെ തുടർന്നാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. അതേസമയം സർക്കാരിന്റെ അന്തിമ തീരുമാനം വരും വരെ സമരപ്പന്തലിൽ തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ശാരീരിക ക്ഷമതാ പരീക്ഷ പാസ്സാകാത്ത ബോഡി ബിൽഡർമാരെ സായുധ പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമിക്കാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഹൈക്കോടതി. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ചിത്രേഷ് നടേശൻ, ലോക പുരുഷ സൗന്ദര്യ മത്സരത്തിൽ വെള്ളി നേടിയ ഷിനു ചൊവ്വ എന്നിവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ചോദ്യം. നിയമനങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകൻ KM ഷാജഹാൻ ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെ വിവിധ മതങ്ങളിലെ ആചാരങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ സുപ്രീംകോടതിയുടെ 9 ബെഞ്ച് ഒക്ടോബർ ആദ്യവാരം വിധി പറയും. ബീഹാറിലെ ബോധ്ഗയ ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇതു സംബന്ധിച്ച് സൂചന നൽകിയത്. ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്നത് വിദേശ നാണയ വിനിമയ ചട്ടം ഉൾപ്പെടെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടെന്ന് റിപ്പോർട്ട്. 210 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്കായി സ്വകാര്യ കമ്പനിയുമായി ധാരണയിലെത്തിയത് ചട്ടം മറികടന്നാണെന്നും സാമ്പത്തിക ക്രയവിക്രയത്തിന് സുതാര്യതയുണ്ടായില്ലെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഔദ്യോഗിക കരാറോ ധാരണാപത്രമോ ഇല്ലാതെ അർജന്റീന ടീമിനെ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കൂട്ടുനിന്നെന്നാണ് കണ്ടെത്തൽ. എന്നാൽ അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിച്ച് മത്സരം സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണെന്നും ഇതിൽ സാമ്പത്തികമായി സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുൻ കായിക മന്ത്രി VAബ്ദുറഹ്മാൻ പറഞ്ഞു. SNDP യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എത്ര കേസാണ് രജിസ്റ്റർ ചെയ്തതെന്നടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടിലില്ലെന്ന് കുറ്റപ്പെടുത്തിയ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ S ശശിധരനോട് വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചു. വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയതെന്നും കോടതി കുറ്റപ്പെടുത്തി. കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ മാരാരിക്കുളം സ്വദേശി MS അനിൽ നൽകിയ ഉപഹർജിയാണ് കോടതിയിലുള്ളത്. ഝാർഖണ്ഡിൽ സർക്കാർ നിയമന പരീക്ഷകളിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് നിയമസഭാ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിബ്കെ അപലപിച്ചു. ഡൽഹി ജന്തർ മന്ദിറിലെ CJP പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിന് സമാനമാണിതെന്ന് ദിബ്കെ പറഞ്ഞു. ഇന്ന് ലോക ഗജദിനം. ലോകമെമ്പാടുമുള്ള ആനകളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായി എല്ലാ വർഷവും August 12 ലോക ആനദിനമായി ആചരിക്കുന്നു. 2012 ആരംഭിച്ച ഈ ആചരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ ദിനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കാട്ടാനകളുടെയും വളർത്താനകളുടെയും സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ പരിപാലനം, മനുഷ്യനും ആനയും തമ്മിലുള്ള സഹവർത്തിത്വം എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 7 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി കാസർകോട് ചെറുവത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി VD സതീശന്റെ അടുത്ത ആളുകളെന്ന് റിപ്പോർട്ട്. 139 ഗ്രാം MDMA പിടിയിലായ പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ ടീം VD സതീശൻ എന്ന സാമൂഹിക മാധ്യമ പേജിന്റെ കോർഡിനേറ്ററും VD സതീശന്റെ അടുത്തയാൾ എന്ന നിലയിൽ നാട്ടിലെ കോൺഗ്രസുകാർക്കിടയിൽ അറിയപ്പെടുന്നയാളുമാണ്. 2015 ഒക്ടോബറിൽ യൂത്ത് കോൺഗ്രസ് വെങ്ങോല വലിയകുളം യൂണിറ്റ് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ നാടുണരുന്നു എന്ന പ്രഭാത നടത്തം പരിപാടിയിൽ ജാഥ ക്യാപ്റ്റനുമായിരുന്നു ഇയാൾ. 139 ഗ്രാം ഹെറോയിനുമായി അറക്കപ്പടി സ്വദേശി മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൾ സലാം, PA അബ്ബാസ് എന്നിവരാണ് കഴിഞ്ഞയാഴ്ച കാസർകോട് ചെന്തേര പോലീസിന്റെ പിടിയിലായത്. അടുത്ത ദിവസം ഇവരുടെ കൂട്ടാളി സൈനുൽ അബുദ്ദീൻ പെരുമ്പാവൂരിൽ നിന്നും പിടിയിലായി. അറസ്റ്റിനെ തുടർന്ന് മുഹമ്മദ് ഹുസൈനെ വലിയകുളം മേഖലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പുറത്താക്കി. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചതിന് റിമാൻഡിലായ അർജുൻ ആയങ്കിയെ കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. റിമാൻഡിലായിരുന്ന അർജുൻ ആയങ്കിയെ ചൊവ്വാഴ്ചയാണ് തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയത്. PSC പരീക്ഷാ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന്റെ മാരത്തോൺ പരിശോധന തിങ്കളാഴ്ച തുടങ്ങി, വെള്ളിയാഴ്ച വരെ തുടരും. അന്വേഷണ സംഘം വിപുലീകരിച്ചതിന് പിന്നാലെയാണ് PSC ഓഫീസിലെത്തി സംഘം വിശദ പരിശോധന നടത്തുന്നത്. 20 പേരടങ്ങുന്ന സംഘമാണ് 2 ദിവസമായി എത്തി പരിശോധന തുടങ്ങിയത്. സിൻക്യൂഫീൽഡ് കപ്പ് ചെസ്സിൽ ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദയ്ക്ക് സമനില തുടക്കം. അമേരിക്കയുടെ സാമുവൽ സെവിയാനുമായാണ് പ്രജ്ഞാനന്ദ ആദ്യ റൗണ്ടിൽ സമനില പാലിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 1 ലക്ഷം രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും 1 സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
6: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ,
0: കഥ കേൾക്കാൻ പോകണ്ടേ?
1: രാമായണം നാല്.
0: രാമായണം നാലാ?
1: ആ,
0: നമ്മള് നെല്ലിക്ക രണ്ട്, ബാഹുബലി രണ്ട്, ദൃശ്യം നാല് എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
1: ദൃശ്യം നാലായാ?
0: ദൃശ്യം നാലാകാൻ പോകുന്നുണ്ട് പോലും.
1: എപ്പോ?
0: അത് നീ അറിഞ്ഞിട്ടില്ലേ? ആ, എന്നാ വരുന്നുണ്ട്.
1: നിങ്ങളോട് പറഞ്ഞു?
0: ആ, എന്നോട് പറഞ്ഞു. മുൻകൂട്ടി എല്ലാം പറയൂ. പക്ഷെ ഈ രാമായണം മൂന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നയാ.
1: രാമായണം നാല് എന്നല്ലേ ഞാൻ പറഞ്ഞേ?
0: ആ, എന്നാ രാമായണം നാല്.
1: ചാരുകസേരയിലെ മൂന്ന് രാമായണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ?
0: ഓ, അങ്ങനെ. ഇനി നാലാമത്തെയാന്ന് പറയേണ്ടത് അല്ലേ?
1: ആ,
0: അല്ല അശ്വിനി, അന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടായില്ലേ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ കഥ പറയാനുണ്ട്? അതായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത്.
1: ആയിരിക്കൂ,
0: അതന്നെ ആവാനാ സാധ്യത അല്ലേ? ഞാൻ കുറച്ച് പഠിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട്.
1: കാക്കകത്ര കാല്?
0: അങ്ങനെയല്ല, രാമായണത്തിലെ പക്ഷികളെ കുറിച്ച്.
1: ഓ, അങ്ങനെ.
0: അല്ല, എനിക്ക് ഭയങ്കര സന്തോഷാവുന്ന ദിവസമായിരിക്കും കേട്ടോ ഇന്ന്. കാരണം കുരങ്ങന്മാരെ കുറിച്ച് പറയുന്നുണ്ട് പോലും. ആ,
1: നിങ്ങള് മാഷോട് പറയാൻ പറഞ്ഞില്ലേ?
0: ഇന്റെ കാര്യം പറയണേ മാഷ ഞാൻ പറഞ്ഞിന്. എന്തായാലും പറയാണ്ടക്കൂല. നമുക്ക് പോവാ. മാഷേ,
2: കഥ ഏതാണെന്ന് സംശയം ഉണ്ടോ ഇന്ന്?
0: ഇല്ല മാഷേ, രാമായണം തന്നെയല്ലേ.
2: രാമായണത്തിലെ കുറച്ച് കഥകൾ കൂടി നമുക്ക് ഇന്ന് പറയാം അല്ലേ? രാമായണ മാസത്തിനുള്ളിലുള്ള ഒരു ചാരകസേല ഇന്നാണ്. എന്താണ് ഇന്നത്തെ കഥ?
0: അല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കുറിച്ച് പറയാം.
2: രാമായണത്തിലെ മറ്റ് മനുഷ്യേതര ജീവികളെ കുറിച്ച്. എന്തൊക്കെയാണ് മനുഷ്യേതര ജീവികൾ?
1: പക്ഷി, കുരങ്ങ്, അണ്ണാൻ,
0: ജടായു. അത് പക്ഷിയല്ലേ? പറയണല്ലോ.
1: കുതിര?
0: കുതിര പക്ഷിയല്ല, മൃഗാണ്.
1: പക്ഷി മൃഗാദികളെ പറ്റി പറയാനാ മാഷി പറഞ്ഞു.
2: ഒരുപക്ഷെ വാത്മീകി രാമായണത്തിൽ നിന്ന് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ശാരിക പൈങ്കിളിയാണ്. ശാരിക പൈങ്കിളി, ചാരുശീലെ, കിളിപ്പാട്ടാണല്ലോ. കിളിയിലൂടെയാണ്, അതായത് തത്ത, അതിലൂടെയാണ് എഴുത്തച്ഛൻ ഈ കാവ്യം നമുക്ക് തരുന്നത്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അത് സംബന്ധിച്ചിട്ടുണ്ട്. രാമായണം എന്നൊരു ദൈവിക ഗ്രന്ഥം, ഒരു വേദഗ്രന്ഥം, ദേവഭാഷയായ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം, അങ്ങനെയല്ലാത്ത ഒരാൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയ്ക്ക് അയിത്തം വരരുത്. അതുകൊണ്ട് എഴുത്തച്ഛനും ദിവ്യമായ ഈ ഗ്രന്ഥത്തിനുമിടയിൽ ഒരു പക്ഷിയുടെ മധ്യസ്ഥം. അങ്ങനെയാണ് ഒരു കൂട്ടർ പറയുന്നത്. മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട്, നമ്മളതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ കിളിപ്പെണ്ണാണ് എഴുത്തച്ഛൻ ഈ പാട്ടെല്ലാം പാടിക്കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ധാരണ. വാത്മീകി രാമായണത്തിലില്ലാത്തൊരു പക്ഷിയാണത്. പിന്നെയാണ് ജഡായു, സഹോദരങ്ങളായ ജഡായു, സമ്പാദിയും. നമുക്കതിനെക്കുറിച്ച് കുറച്ച് ദീർഘമായ കഥയുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒടുവിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. മറ്റേതാണ് പക്ഷി? ക്രൗഞ്ചമിഥുനം. ക്രൗഞ്ചമിഥുനം എന്ന് മതി അല്ലേ? പിന്നെ വീണ്ടും പക്ഷിയുടെ പേര് എൻ്റെ ആവശ്യമില്ല. ഇണക്കിളി.

0: യത് ക്രൗഞ്ചമിഥുനാദേക അവധി കാമമോഹിതം, രാമായണത്തിലെ ആദ്യത്തെ വരികളാണ് ഇത്. ഈ ശ്ലോകം അറിയാതെ വാത്മീകിയുടെ ഉള്ളിൽ ഉണർന്നു ഒരു വേദന, ഒരു ക്രൂരത കണ്ടപ്പോൾ. ഈ ശ്ലോകം തൻ്റെ ശിഷ്യന്മാരോട് എഴുതി വെക്കാൻ പറയാൻ പറ്റില്ലല്ലോ, അന്നെന്തില്ല,
1: എഴുത്തില്ല,
0: ഹൃദയസ്ഥമാക്കൽ മാത്രമാണ്. അവരത് ഹൃദയസ്ഥമാക്കുകയും പിന്നെ ബ്രഹ്മ നിയോഗത്താൽ, നാരദ നിയോഗത്താൽ ഈ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് രാമായണം എഴുതപ്പെടുന്നത്. നമ്മളിത് മുൻപുള്ള ചാരകശാലകളിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചില വ്യംഗ്യാർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഇത് പറയുന്നത് ആരാണ്? അരുത് കാട്ടാള എന്ന് പറയുന്ന ആൾ തന്നെ ഒരു കാട്ടാളനായിരുന്നു. തൻ്റെ പൂർവാശ്രമത്തിൽ രത്നാകരൻ എന്നു പേരുള്ള ഒരു കാട്ടാളനായിരുന്നു. അദ്ദേഹം സാധാരണക്കാരായ ഋഷിമാരെ, സാത്വികന്മാരായ മുനിമാരെയൊക്കെ ആക്രമിച്ച് പിടിച്ചു പറിച്ച് ജീവിക്കുന്ന ഒരു കള്ളനായിരുന്നു. അങ്ങനെയുള്ള ഒരു ക്രൂരനായ ഒരാളാണ്. ഒരു വേടൻ എന്താണ്, അക്രമമാണോ ചെയ്തത് അവിടെ?
1: അല്ല,
0: എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വിശക്കുന്നു, അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് ഭക്ഷണത്തിനായിട്ട് ഒരു പക്ഷിയെ അമ്പെയ്ത് കൊന്നു. അതിൽ വലിയൊരു പാതകമൊന്നുമില്ല, ഒരു പ്രകൃതി നിയമമാണ്. തന്നിൽ ചെറുത് തനിക്കിര എന്നുള്ളൊരു നിയമം മനുഷ്യന്മാരും ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരും ജീവികളെ ഭുജിക്കുന്നില്ലേ, മാംസ ബുക്ക് അല്ലെങ്കിൽ സിംഹങ്ങളെ, പക്ഷികളെ, മൃഗങ്ങളൊക്കെ ആഹരിക്കുന്നുണ്ട്. അതുപോലെ ആഹാരത്തിന് വേണ്ടി ഒരു വേടൻ ചെയ്തതാണെങ്കിലും അതിലൊരു വേദന, അത് തോന്നിപ്പിക്കുന്ന ഒരു ആർദ്രമായ മനസ്സായിട്ട് ഈ രത്നാകരൻ എന്ന ക്രൂരനായ കാട്ടുകളിൽ മാറിയത് എങ്ങനെയാണ്?
1: രാമ എന്നുള്ള നാമം
0: ഉച്ചരിച്ചത് കൊണ്ട്. അതുകൊണ്ടാണ് രാമായണം, രാവ്, ഇരുട്ട്, അന്ധത, അജ്ഞതമായണം എന്ന് രാമായണത്തിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നത്. അത് സപ്തർഷികളാണ് ഈ പിടിച്ചുപറിക്കാരനായ രത്നാകരനോട് എന്താണ് ആവശ്യപ്പെട്ടത്? പാപങ്ങളുടെ ഫലമല്ല, ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അവരനുഭവിക്കുക, അവർ ഷെയർ ചെയ്യുകയോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ എന്ത് പറഞ്ഞു?
2: ഇല്ല, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
1: താൻ താൻ അനുഭവിച്ചിടുകയെന്നേവരും.
0: അതെ, അതാണ് രത്നാകരന്റെ ഭാര്യയായ ആ കാട്ടാള സ്ത്രീ പറഞ്ഞത്. അവരൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണെങ്കിലും വലിയൊരു ഫിലോസഫിയാണ് അവർ പറഞ്ഞത്. അല്ല, ഇന്നും പലരും കോട്ട് ചെയ്യുന്ന, ഉദ്ധരിക്കുന്ന ഒരു വലിയ തത്വമാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ തന്നെയാണ്, മറ്റാരും അത് പങ്കുവെക്കാനുണ്ടാവില്ല എന്ന ഉത്തരമായിട്ടാണ് രത്നാകരൻ തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് പശ്ചാത്തപിക്കുന്ന രത്നാകരന് പാപപരിഹാര മാർഗം നിർദ്ദേശിക്കുന്നത്, രാമനാമജപം. പക്ഷേ ആ ശുദ്ധിയല്ലാത്ത മനസ്സിൽ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുത്തൊരു പരിഹാരം എന്താണ്? രണ്ട് മരങ്ങൾക്കിടയിൽ ഇരിക്കുക,
1: ആ മരം ഈ മരം
0: പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം മരാമര രാമരാമ എന്നാവുകയും. അദ്ദേഹം എങ്ങനെയാണ് ആവരണം ചെയ്യപ്പെട്ടത്?
2: പുറ്റുകൊണ്ട്,
0: ചിതൽപുറ്റ്. ചിതൽപുറ്റിന് സംസ്കൃതത്തിൽ എന്ത് പറയും?
1: വാത്മീകം.
0: അങ്ങനെയാണ് രത്നാകരൻ വാത്മീകിയാവുന്നത്. അവിടെ ഒരു പക്ഷിയുടെ കഥ. പിന്നെ നമുക്ക് വാത്മീകിയുടെ കഥ അവിടെ കിട്ടെ, പക്ഷികളിലേക്ക് വരാം. ഇനി ഏതാണ് പക്ഷി?
2: സൂര്യ ചിങ്ങൾ നേരത്തെ കാക്ക കാക്ക കാക്ക എന്ന് പറയുന്നിട്ട് കാക്ക ഇതിലുണ്ടോ? ഇല്ലേ,
0: കാക്കയുണ്ട്. കാക്ക നമുക്കറിയാലോ, സീതാന്വേഷണാർത്ഥം ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നു. അശോകവനിയിൽ സീതാദേവിയെ ദർശിച്ച് ഇത് ഹനുമാൻ ശ്രീരാമൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില അടയാളവാക്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ, മുദ്രമോതിരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. തിരിച്ച് ഹനുമാൻ രാമൻ്റെ സവിധത്തിൽ ചെല്ലുമ്പോൾ സീതയെ കണ്ടതായും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ വിശ്വാസ്യത തോന്നണം. അതിന് ചില അടയാളങ്ങളും അടയാളവാക്യങ്ങളും പറയുന്നുണ്ട്. ചുടാമണിയാണ്, ചുടാരത്നമാണ് അടയാളം. അടയാളവാക്യമായിട്ട് സീത പറയുന്നൊരു കഥയിലാണ് ഒരു കാക്കയുടെ കഥ വരുന്നത്. ചിത്രകൂടത്തിൽ അവർ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സീതയുടെ മടിയിൽ തലചായ്ച്ച് രാമൻ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. ഈ സമയത്ത് ആശ്രമത്തിൻ്റെ മുറ്റത്ത് ചിക്കിയിട്ടിരിക്കുന്ന പലലം എന്ന് പറയും, എള്ള് എള്ള് കൊണ്ടുണ്ടാക്കുന്ന വസ്തു, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് കൊത്തിത്തിന്നാൻ വേണ്ടി ആര് വന്നു? കാക്ക വന്നു. അപ്പം കാക്കയെ ആട്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എഴുന്നേറ്റാൽ മടിയിലെ രാമൻ ഉണരും. അതുകൊണ്ട് ഭർത്താവിനെ ഉറക്കത്തിന് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി അത് കൊത്തിക്കൊണ്ടുപോകുന്നത് നോക്കി നിന്നു. പക്ഷെ കൊത്തി കൊത്തി കാക്ക എവിടത്തേക്ക് വന്നു?
2: സീതയുടെ കാലിലേക്ക്.
0: സീതയുടെ കാലിലേക്ക് കൊത്താൻ വേണ്ടി വന്നു. സീത എന്ത് ചെയ്തു? ആ കൊത്തും
1: സഹിച്ചു.
0: സഹിച്ചു. കാര്യം എന്താണ്?
1: രാമൻ മടിയിലുണ്ട്.
0: കാക്കയെ തെളിക്കാൻ വേണ്ടി കാല് മാറ്റിയാല്
1: രാമൻ
0: വരും. അത്രമാത്രമാണ് ഭർതൃസ്നേഹം.
2: ആ നശ്വിനെ നീ ഇങ്ങനെ ചിരിക്കുന്നേ?
1: അല്ല മാഷേ, ഇപ്പോഴത്തെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും സ്നേഹം

0: മരണത്തിനെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചു പോയതാ.
1: അങ്ങനെ വേണമെന്നാണോ അശ്വിനി പറയുന്നത്?
0: അങ്ങനൊന്നും വേണ്ടേ,
2: എന്നാലും വേണമെന്നല്ലേ നിന്റെ ഉള്ളില്.
0: എന്തിനെ ഇപ്പുറത്തുനിന്ന് ഉറക്കം എളിപ്പിച്ചിട്ട് അപ്പുറത്ത് കിടക്കാൻ പറയാ? തീർന്നില്ലേ പ്രശ്നോ?
2: അല്ല, ഇപ്പോഴത്തെ ഭാര്യമാരൊക്കെയില്ലേ മര്യാദക്ക് കടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരാ, വിളിച്ചുണർത്തുന്നവരാ.
0: സൂര്യച്ചി ആത്മകഥ അതിവിടെ വേണാ?
2: അല്ല, ഞാൻ പൊതുവായിട്ടുള്ള പറഞ്ഞു.
1: പൊതുവായിട്ടുള്ള പറഞ്ഞാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. ഇത് പണ്ട് ത്രേതായുഗത്തിലെ സ്ഥിതിയാണ്, ഇത് കലിയുഗത്തിലെ ഭാര്യമാരുടെ അവസ്ഥ. ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അത് അവിടെ ഇരിക്കട്ടെ. ഏതായാലും സീത പതിവ്രതയായ ഭർതൃസ്നേഹമുള്ള സീത അത് ചെയ്തില്ല. പക്ഷേ രാമൻ ഉണർന്നു. രാമൻ ഉണർന്നു നോക്കുമ്പോൾ എന്താണ് കാഴ്ച? പലലങ്ങൾ എള്ളിന്റെ അതൊക്കെ പോയത് കുഴപ്പമില്ല, പക്ഷേ തന്റെ ഭാര്യയുടെ സീതയുടെ കാലെന്ന് ചോര വരുന്നു. ഉടനെ എന്താ
0: ചെയ്യാ?
1: കൊല്ലും. കൊല്ലാൻ ഒരു ദർഭ, അവിടുത്തെ ഈ അസമ പരിസര ദർഭപ്പുല്ലുകൾ പിടിച്ചു പൊരിച്ച് അതിന്റെ മന്ത്രം ജപിച്ച് അസ്ത്രമാക്കി കാക്കക്കെതിരെ പ്രയോഗിച്ചു. അസ്ത്രം പിന്നിലും കാക്ക മുന്നിലുമായിട്ട് കാക്ക ഓടുക, പിന്നെ പറക്കുക. അങ്ങനെ എവിടെ എവിടെ എത്തി? എല്ലാവിടെയും രാമന്റെ രാമസായകമാണ് പിന്നാലെ വരുന്നത്. ഒരുപാട് ആളുകളുടെ അടുത്ത് പോയിട്ട് രക്ഷ തേടി ബ്രഹ്മലോകത്തൊക്കെ പോയി എന്നാണ് കഥ. പക്ഷെ എല്ലാവരും പറഞ്ഞു ഒരു രക്ഷയില്ല. രക്ഷ എന്തെങ്കിലും വേണമെങ്കിൽ അത് ആര് തന്നെ വിചാരിക്കണം?
0: രാമൻ
1: തന്നെ വിചാരിക്കണം. അങ്ങനെ തിരിച്ച് ചിത്രകൂടത്തിലെ സീതയും രാമനും ഇരിക്കുന്ന അവിടത്തേക്ക് കാക്ക അഭയം യാചിച്ചു കൊണ്ടുവരികയാണ്. രാമൻ ദേഷ്യം അടങ്ങുന്നില്ല, കാരണം തനിക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇത്രയധികം വേദന സഹിച്ചു, ആ വേദന ചെയ്ത് ഈ കാക്കയെ ഒരു പാഠം പഠിപ്പിക്കണം തന്നെയാണ് കരുതുന്നത്. പക്ഷെ അവിടെ ആരിടപെട്ടു?
2: സീത.
1: സീത പറഞ്ഞു നമുക്ക് ക്ഷമിക്കാം, ഞാൻ സഹിച്ചല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അതിനെ ഉപദ്രവിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാക്കയെ വെറുതെ വിടുകയാണ് സീതയുടെ അലിവാർന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ട്. അശ്വിനിക്ക് എന്തോ പറയാനുണ്ടല്ലേ?
2: അതെ, എന്താ അശ്വിനി?
0: സീതേന്റെ കാലിന്ന് ഒരു തുള്ളി രക്തം വന്നപ്പോ രാമന് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതേ രാമൻ തന്നെയാണല്ലോ പൂർണ്ണ ഗർഭിണിയായ സീതേനെ പിന്നീട് തനിച്ച് കാട്ടിൽ ഉപേക്ഷിക്കുന്നത്.
2: അത് ഞാനും ചിന്തിച്ചിനു മാഷേ, പക്ഷെ എങ്ങനെയാ പറയണ്ടെന്ന് വെച്ചിട്ടാ.
1: ഇത് ഒരു ഒരു വലിയൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ വലിയ ഉത്തരം ആവശ്യമുള്ള ചെറിയ ചില ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും അതിന് ഉത്തരമുണ്ട്. പക്ഷെ നമ്മളിന്ന് രാമായണത്തിലെ മനുഷ്യേതര ജീവികളെക്കുറിച്ചും മറ്റൊക്കെ പറഞ്ഞിട്ട് ഉപസംഹരിക്കാൻ നോക്കുകയാണ്. ഇത് കഥയല്ലല്ലോ, കഥയിലെ ചില വാദവിവാദങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ്. എന്തിനാണ് ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്പം സംവാദങ്ങളാണ്. നമുക്കത് മറ്റൊരവസരത്തിൽ പറയാം. തീർച്ചയായിട്ടും അതിനൊക്കെ ഉത്തരമുണ്ട്, എഴുത്തച്ഛൻ തന്നെ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ന്യായാന്യായങ്ങൾക്ക് തീർച്ചയായിട്ടും തർക്ക വിഷയം തന്നെയാണ്. രണ്ട് ഭാഗത്തും, രാമൻ്റെ ഭാഗത്തും സീതയുടെ ഭാഗത്തും ന്യായങ്ങളുണ്ടെന്ന് കരുതുന്ന ആളുകളുണ്ട്. നമ്മൾ പക്ഷരഹിതരാണ്, നിഷ്പക്ഷരാണ് അല്ലേ? അതുകൊണ്ട് ആ പക്ഷത്തിലേക്ക് പോകണ്ട. പക്ഷമുള്ള ജീവികളെക്കുറിച്ച് മാത്രം നമുക്കിപ്പോൾ പറയാം. അതാണ് പക്ഷമുള്ള ജീവികൾ,
2: പക്ഷികൾ.
1: അതെ, പക്ഷികളെക്കുറിച്ച്. ഈ കാക്ക ജയന്തനായിരുന്നു. ജയന്തൻ ഇന്ദ്രന്റെ മകനാണ്. ജയന്തൻ ജയന്തനാണ് കാക്കയുടെ രൂപത്തിൽ വന്ന് ഈ രാമനെയും സീതയൊക്കെ ഉപദ്രവിച്ചത് എന്നൊരു കഥ കൂടി അതിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കഥ ഇതാണ് അടയാളവാക്യം. അങ്ങേക്കത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു നോക്കണം ശ്രീരാമനോട്. അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്തൊരു ഭാഗമാണല്ലോ ഇത്. രാമായണത്തിൽ വരുന്നത് ഹനുമാനോട് ശ്രീരാമനെ ഓർമ്മയിലേക്ക് ഉണർത്താൻ വേണ്ടി പറഞ്ഞൊരു സംഭവമായിട്ടാണത് വരുന്നത്. പ്രധാനപ്പെട്ട പക്ഷികൾ ഇത്രയാണ്. പിന്നെ ഗരുഡൻ, നമുക്കറിയാം വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡനെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ മറ്റ് ജീവികൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതൊക്കെയാണ്. അണ്ണാരക്കണ്ണന് തന്നാലായതും, പിന്നെ വാനരന്മാർ. അത് പൂർണ്ണമായ വാനരന്മാരല്ല, നരന്മാരായിട്ട് തന്നെയാണ്. ദേവന്മാരുടെ ഒരു രാമൻ്റെ അവതാര ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടി വരുമ്പോൾ കൂടെ അവതരിച്ച കുറേ ദേവന്മാരാണ് വാനരന്മാരെല്ലാവരും. അവരെ നമ്മളൊരു ആനിമലായിട്ട്, മൃഗമായിട്ട് പരിഗണിക്കേണ്ടതില്ല. പിന്നെ ഒരു മുതല വരുന്നുണ്ട്. കാലനേമിയുടെ വധത്തിൻ്റെ സമയത്ത് ഹനുമാനെ കൊല്ലാൻ നോക്കുന്ന ഒരു മുതലയൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊന്നില്ലേ? മാരീജൻ. മാൻവേഷത്തിലാണ് സീതയെ രാമനിൽ നിന്ന് അകറ്റുന്നത്. ആർക്കു വേണ്ടിയാ?
0: രാവണന്
1: വേണ്ടി, അപഹരിക്കാൻ വേണ്ടി. ഇങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്. പിന്നെ പശുവുണ്ട്. രാമായണത്തിൽ ആദ്യം തന്നെ വരുന്നൊരു ഗോവാണ്, ഗോമാതാവാണ്. എന്താണ് ഗോമാതാവിൻ്റെ ഒരു പങ്ക്? ഗോമാതാവ് ഏതിൻ്റെ പ്രതീകമാണ്? അതെ, ഭൂമിദേവിയാണ് പലപ്പോഴും ഗോമാതാവായിട്ട് വരിക. നമുക്കറിയാം ഈ ശ്രീകൃഷ്ണൻ്റെ മരണശേഷം ഭൂഭാരം വർദ്ധിച്ചപ്പോൾ ഗോമാതാവായിട്ട് വന്നു. ആ ഗോമാതാവിനെ കലി ആക്രമിക്കുമ്പോഴാണ് കലിക്കെതിരെ പരീക്ഷിത് ആയുധമെടുക്കുന്നത്. ആ കഥ നമുക്കറിയാം. ഇവിടെയും ഭൂമിയുടെ ഭാരം സഹിക്കവയ്യ എന്നുള്ള പരാതിയുമായിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് ആരാണ്? ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിലാണ്. അങ്ങനെയാണ് ബ്രഹ്മലോകത്തിലെ ത്രിമൂർത്തികളൊക്കെ ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. എന്താണ് പ്ലാൻ? ഓപ്പറേഷൻ ലങ്ക അല്ലേ? രക്തസാധികളെ കൊന്ന് ഭൂമിയുടെ ഭാരം തീർക്കണം. അതിന് ശ്രീരാമാവതാരം അത് സമയമായിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ തുടക്കം ഭൂമിദേവിയുടെ ഗോരൂപമാണ്. അപ്പം അങ്ങനെ കുറേയധികം പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളൊക്കെ രാമായണത്തിലുണ്ട്. ഇത് മാത്രമല്ല, പ്രകൃതിയുണ്ട്. എത്രമാത്രം പർവ്വതങ്ങളാണല്ലേ! താടകവനം, ചിത്രകൂടം, ദണ്ഡകാരണ്യം, പഞ്ചവടി, തമസാ നദി, ശൃംഗിവേരപുരം, മൈനാകം, ഗംഗ, ഇങ്ങനെ കുറേയധികം ശബരി, നമ്മുടെ ശബരിമല, അങ്ങനെ കുറേയധികം പ്രകൃതിയുടെ ഒരുപാട് ബിംബങ്ങൾ രാമായണത്തിലുടനീളം കാണാൻ പറ്റും. മനുഷ്യരായ കഥാപാത്രങ്ങൾക്കുപരിയായിട്ട് പ്രകൃതിയുടെ കുറേയധികം ബിംബങ്ങൾ കാണാൻ പറ്റും.
2: പക്ഷേ ജടായുവിൻ്റെ കാര്യം നേരത്തെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
1: അതെ, അതിന് കുറച്ച് കൂടുതൽ കഥയുണ്ട്. അത് നമുക്ക് നമ്മുടെ കേരളവുമായിട്ട് അതിന് ചില ബന്ധങ്ങളുണ്ട്.
0: കേരളമായിട്ടോ?
1: ജടായു നമ്മുടെ രാമായണത്തിൽ വരുന്നത് ഏത് സന്ദർഭത്തിലാണ്?
0: സീതേന
1: രാവണൻ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ യാത്രയെ തടയുന്നു ജടായു അല്ലേ. ഒരുപാട് നാശനഷ്ടങ്ങൾ പുഷ്പക വിമാനത്തിൽ വരുത്തുന്നുണ്ട് ജടായു. പക്ഷേ പുഷ്പക വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കുബേരൻ അത് ആർജിക്കുന്നത് ഏത് നാശത്തെയും അതിജീവിക്കുമെന്നാണ്. പുഷ്പക വിമാനത്തിൻ്റെ ചെറുകോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തകർന്നു പോയാൽ അത് ഉടനെ തന്നെ പുനഃസ്ഥാപിക്കപ്പെടും. അതുകൊണ്ട് എത്ര തന്നെ ഇത് നശിപ്പിച്ചിട്ടും ജടായുവിന് തടയാൻ സാധിക്കുന്നില്ല. പക്ഷെ ജടായു ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തപ്പോഴാണ് രാവണൻ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ചെറുകരിഞ്ഞ് വീഴ്ത്തുകയാണ്. അത് പിന്നെ ശ്രീരാമൻ കാണുന്നുണ്ട്. ജടായുവിനൊരു സഹോദരനാണ് സമ്പാതി. അവരുടെ അച്ഛനമ്മമാർ അരുണനും ശ്വേനി എന്ന പക്ഷി, അരുണന് ശ്വേനി എന്ന പക്ഷിക്ക് ജനിച്ച രണ്ട് മക്കളാണ് ജടായുവും സമ്പാതിയും. ഇവർക്ക് സഹോദരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട കഥ, രണ്ടും പക്ഷികളാണ്, തങ്ങളുടെ കരുത്തിൽ വലിയ അഹങ്കാരമുള്ളവരായിരുന്നു. പ്രത്യേകിച്ചും ജടായുവിനാണ് അഹങ്കാരം കൂടുതൽ. അവരെന്ത് ചെയ്തെന്ന് അറിയോ? സൂര്യന് നേരെ പറക്കാൻ മത്സരം നടത്തി, ഒരു പറക്കൽ മത്സരം. ആരാണ് സൂര്യന് വളരെ അരികിലെത്തുക? സമ്പാതി നിരുത്സാഹപ്പെടുന്നുണ്ടായിരുന്നു, പക്ഷേ ജടായു തൻ്റെ കരുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറക്കാൻ തുടങ്ങി. പിന്നാലെ ആരും?
2: സമ്പാതി.
1: അപ്പോൾ പറന്ന് പറന്ന് സൂര്യന് നേരെ എത്തിക്കൊണ്ടേയിരിക്കുമ്പം എന്ത് സംഭവിക്കും? സൂര്യൻ്റെ ചൂടേൽക്കും, ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടിലേക്ക് ചെറുക് കരിഞ്ഞു പോകും, ഏതൊരു പക്ഷിയുടെ ചെറുകും കരിയും. അപ്പോൾ ജടായുവിൻ്റെ ചെറുക് വല്ലാതെ ചൂട് ആയിട്ട് കൂടി സമ്പാതി പറയുന്നുണ്ട്, ജടായു ഇനി ഉയരത്തിലേക്ക് പോകരുത്, സൂര്യൻ്റെ ഈ ചൂട് താപമേറ്റ് നമ്മുടെ ചെറുകും നമ്മളൊക്കെ മരിച്ചു പോകും, അല്ല ഞാനാണ് കരുത്തൻ എന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് ജടായു ഉയർന്ന് ഉയർന്ന് പറക്കുകയാണ്. അനുജനാണ്, അനുസരിക്കുന്നില്ല. സമ്പാതി എന്ത് ചെയ്തു? ഉടനെ ജടായുവിന് മുകളിൽ പറന്ന് ജടായുവിന് തണൽ വിരിച്ചു. വലിയ ചെറുകുകൾക്കടിയിലാണ് ഇപ്പോഴും ആരുള്ളത്? ജടായു ഉള്ളത്. അതുകൊണ്ട് ജടായുവിന് വലിയ അപകടങ്ങൾ പറ്റിയില്ല. പക്ഷേ സമ്പാതിയുടെ ചെറുകളെല്ലാം കരിഞ്ഞു പോയി, താഴത്തേക്ക് വീണു. ജടായുവിന് താഴെ വന്നു, ജടായുവിന് കുഴപ്പമില്ല, പക്ഷേ സമ്പാതിയുടെ ചെറുകുകളൊക്കെ കരിഞ്ഞ് അവർ നിലത്ത് വീണു. അതെവിടെയാണ് വീണത്? വിന്ധ്യാപർവ്വതത്തിനടുത്ത് തപസ് ചെയ്യുന്ന ഒരു മുനിയുണ്ട്, നിശാകര മുനി എന്ന് പറയും. എന്താ പറയുക? നിശാകര, കേട്ടനോ? നിശാകര മുനി. രാത്രിയോട് ചില സാമ്യതയുണ്ടല്ലേ, നിശാനിദ്ര. അപ്പം നിശാകര മുനിയുടെ സമീപത്താണ് ഈ സമ്പാതി വന്ന് പതിക്കുന്നത്. ജടായു പിന്നെ രക്ഷപ്പെട്ടു പോവാണ്. നമുക്ക് തൽക്കാലം സമ്പാതിയുടെ പിന്നാലെ പോവല്ലേ.
0: മാഷിപ്പോ പറഞ്ഞ പോലെ ഒരു പേര് കേരളത്തില്?
1: ആ, കേരളത്തില് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന്
2: കേട്ടിട്ടുണ്ടോ?
1: ചടയമംഗലത്തിന്റെ യഥാർത്ഥ പേര് ജടായുമംഗലമാണ്. അവിടെയാണ് ജടായു വന്ന് പതിച്ചതെന്നാണ് വിശ്വാസം. സത്യമാണോ അസത്യമാണോ നമുക്കറിയില്ല. ഭൂമിശാസ്ത്ര പ്രകാരം കേരളം തെക്ക് ഭാഗമാണ് അല്ലേ. ആ തെക്കോട്ടാണ് ആരുടെ യാത്ര, നമ്മുടെ വിമാനത്തിൻ്റെ ദിശ. ശ്രീലങ്കയിലേക്കല്ലേ. അപ്പോൾ ശബരിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ശബരിക്ക് വളരെ, ശബരി പത്തനംതിട്ടയിലാണ്, അതിന് അല്പം അകലെയാണ് കൊല്ലം ജില്ല. പക്ഷേ ഇവിടെ തന്നെയാണ് ജടായു വന്ന് പതിച്ചതെന്ന് തെളിവൊന്നുമില്ല. പക്ഷേ എന്തായാലും അവിടെ ഒരു സ്ഥലമുണ്ട്, അതിന് ചടയമംഗലം എന്നാണ് പറയുക. മാത്രമല്ല, വെറും സ്ഥലം മാത്രമല്ല, വലിയൊരു പാറയിൽ ശ്രീരാമ വിഗ്രഹത്തിനടുത്തൊരു കുളമുണ്ട്. കുളം ഒരു കണ്ണിൻ്റെ ആകൃതി

0: ശക്തിയിലാണ്. ഒരു ഭാഗത്തൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്, അത് ജഡായുവിന്റെ കരച്ചിലാണെന്നാണ് വിശ്വാസം. അതുപോലെ
1: ജഡായുപ്പാറ എന്ന് പറയില്ലേ,
0: ജഡായുപ്പാറ, അവിടെ ജഡായു, അത് ആ പാറയാണ് ജഡായുപ്പാറ. അതിനകത്ത് വലിയൊരു പ്രതിമയുണ്ട്, ജഡായുവിൻ്റെ വലിയൊരു പ്രതിമയുണ്ട് പാറയിൽ, ജഡായുപ്പാറയിൽ. ഇന്നും തീർത്ഥാടകരെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ചടയമംഗലം, ജഡായുമംഗലം, ജഡായുവിന് മംഗളം ആശംസിച്ചിരുന്നല്ലോ രാമൻ. ശ്രീരാമനാണ് ജഡായുവിനെ സംസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സീതാന്വേഷണാർത്ഥം രാമനും ലക്ഷ്മണനും യാത്ര നടത്തുകയാണ്. മരീചൻ ലക്ഷ്മണനെ മാറ്റി രാവണൻ സീതയെ കെട്ടി കൊണ്ടുപോകുന്നു. അപ്പം മരിച്ചത് മാരീചനാണ്, ശ്രീരാമനല്ല എന്ന ബോധ്യം വന്നു. അനുജ ലക്ഷ്മണ രക്ഷിക്കുമെന്നാണല്ലോ വിലാപം കേട്ടത്. അത് ഏട്ടനങ്ങനെ രാക്ഷസീയമായിട്ട് അലറാൻ പറ്റില്ല എടുത്തി, അതെന്തോ ചതിയാണെന്ന് പറഞ്ഞിട്ടും ആര് കേട്ടില്ല,
1: സീത
0: കേട്ടില്ല. ലക്ഷ്മണനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മണൻ പോയി അവിടെ നോക്കുമ്പോൾ സംഭവം തന്നെയാണ്, മരിച്ചത് ഒരു മാരീചൻ എന്ന രാക്ഷസനാണ് മാൻവേഷത്തിൽ. രാമൻ പറഞ്ഞു, എട്ടത്തീയ തനിച്ചാക്കിയാ നീ വന്നത്, തിരിച്ചു ചെല്ലുമ്പോഴേക്ക് എന്താ സംഭവിച്ചത്, കെട്ടുണ്ടോയി. അങ്ങനെ അന്വേഷിച്ചു പോകുന്നതിനിടയിലാണ് വലിയൊരു പക്ഷിയാണ് കാണുന്നത്, ചെറുകരിഞ്ഞ് കിടക്കുന്ന. അപ്പോൾ ഈ പക്ഷി തിന്നിട്ടുണ്ടാകും എൻ്റെ ഭാര്യ എന്നൊക്കെ രാമൻ വിലപിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത് ചെന്നപ്പോഴാണ് ഈ ജഡായുവും അതുപോലെ സമ്പാദ്യമൊക്കെ ദശരഥൻ്റെ സുഹൃത്തുക്കളായിരുന്നു, പക്ഷിരാജന്മാരാണ്, കേവലം ഒരു പക്ഷികളല്ല. അപ്പം ആ സൗഹൃദമുണ്ടാകുന്നതുകൊണ്ട് നിൻ്റെ ശത്രുവല്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് സംഭവം, അതുകൊണ്ട് എൻ്റെ ശത്രുവല്ല മിത്രം. അങ്ങനെ ആ ജഡായുവിനെ സംസ്കരിക്കുന്നത് ഒരു സംഭവം കൂടി അതിലുണ്ട്. ആ സംസ്കരിക്കപ്പെട്ട സ്ഥലമാണ് ജഡായു മംഗളം. എന്നിട്ട് മോക്ഷം നൽകുകയാണ് ശ്രീരാമൻ, മോക്ഷം നൽകുകയാണ് ജഡായുവിന്.
1: ഇനി നമുക്ക് സമ്പാദ്യയുടെ അടുത്തേക്ക് പോവാം.
0: അതെ, സമ്പാദ്യക്ക് ഒരുപാട് രസകരമായ കഥകളുണ്ട്. രസകരമായ കഥകളെന്ന് മാത്രമല്ല, ചില ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ സമ്പാദ്യയെ കണ്ടുമുട്ടുന്നത് വാനരപ്പടയാണ്. നമുക്കറിയാം, ബാലിയെ വധിച്ച് സുഗ്രീവനായിട്ട് സഖ്യം ചെയ്തു. എന്തിനാ സുഗ്രീവനായിട്ടുള്ള സഖ്യം? ഒരു കരാർ എന്താണ്, അങ്ങോട്ട് ബാലിയെ കൊന്ന് കിഷ്കിന്ധ തിരിച്ചേൽപ്പിക്കുക, തിരിച്ച് സുഗ്രീവൻ ഇങ്ങോട്ട് എന്താണ് രാമന് കൊടുത്ത ഉറപ്പ്, സീതാന്വേഷണം നടത്തി സീതയെ കണ്ട് രാമന് തിരിച്ചേൽപ്പിക്കുക. അപ്പോൾ സുഗ്രീവനും ഹനുമാൻ മുതലായ മന്ത്രിമാരും അംഗദനൊക്കെ കൂടി ചേർന്നിട്ടാണ് സീതാന്വേഷണം നടത്തുന്നത്. ലക്ഷ്മണനും അല്ലെങ്കിൽ സുഗ്രീവൻ ഒരുപാട് വാനരന്മാർക്കൊരു അന്ത്യശാസനം നൽകുന്നുണ്ട്, 30 ദിവസത്തിനുള്ളിൽ സീതയുടെ അന്വേഷണം പൂർത്തീകരിക്കണം, എവിടെയാണ് സീത എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് തിരിച്ചു വരണം, അല്ലായെങ്കിൽ അങ്ങനെ ആർക്കും വരാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയാം. അങ്ങനെയാണ് സുഗ്രീവ രാജാവിൻ്റെ ആജ്ഞ. അങ്ങനെ വാനരന്മാർ എല്ലാ ദിക്കുകളിലേക്കും 100,000 വാനരന്മാർ പോകുന്നുണ്ട്. പോയവരുടെ കൂട്ടത്തിലുള്ള ഒരു സംഘമാണ് ആരെ കണ്ടെത്തുന്നത്, സമ്പാദ്യെ കണ്ടെത്തുന്നത്, വൃദ്ധനായ ഒരു പക്ഷി, ചെറുകരിഞ്ഞ് വീണൊരു പക്ഷി. ഈ സമ്പാദ്യെ കണ്ട് ഇവർ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യങ്ങൾ. ആദ്യം ഇവർ നമ്മുടെ ശത്രുവാണെന്ന് തന്നെയാണ്, ജഡായുവിനെ തെറ്റിദ്ധരിച്ച പോലെ ശത്രുവാണെന്നാണ് ധാരണ. പക്ഷേ ശത്രുവല്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരുടെ ആഗ്രഹം എന്താണ്, സീത എവിടെയാണ്, രാവണൻ എവിടത്തേക്കാണ് സീതയെ കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. ജഡായു പറഞ്ഞു, ഞാൻ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എവിടെ നിന്നാണ്, ആര് വരുന്നു, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ജഡായുവിനെ സംസ്കരിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. തൻ്റെ അനുജനാണ്, അവന് മോക്ഷം നൽകി രാമൻ, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കാണണം, അതുകൊണ്ട് എന്നെ അനുജന് വേണ്ടി ഉദകക്രിയകൾ ചെയ്യാൻ നദീതീരത്തേക്ക് കൊണ്ടുപോകണം. വാനരന്മാരെല്ലാവരും സമ്പാദ്യയെ എടുത്ത് പൊക്കി, നടക്കാൻ പറ്റില്ല, ചെറുകില്ല. അവിടെ പുണ്യസ്നാനം ചെയ്ത് തൻ്റെ സഹോദരന് കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയും. എന്താണ്, അനുജനും ഞാനും കൂടി ഒരു മത്സരം നടത്തിയിരുന്നു, ഏറ്റവും ഉയരത്തിലേക്ക് ആർക്കാണ് പറക്കാൻ സാധിക്കുക എന്നതായിരുന്നു മത്സരം. അനുജൻ വളരെ ഉയരത്തിലേക്ക് പറന്നു, സൂര്യതാപമേറ്റ് അവൻ്റെ ചിറക് കരിയാതിരിക്കാൻ അവന് മുകളിൽ തണലായി ഞാൻ പറന്നു, പക്ഷേ എൻ്റെ ചിറക് കരിഞ്ഞ് ഞാൻ വീണു. അനുജനും താഴത്തേക്ക് വന്നു, ഞാൻ ഇവിടെ വീണു, മാത്രമല്ല വീണത് വിന്ധ്യ പർവ്വതത്തിനടുത്താണ്, അവിടെ ഒരു മുനിയുണ്ടായിരുന്നു, മുനിയുടെ പേര് നിശാകരൻ എന്നൊരു മുനിയാണ്. ആ നിശാകരൻ ഒരുപാട് പിന്നീട് ചില തത്വങ്ങളൊക്കെ ഉപദേശിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയത, രാമായണം എഴുതപ്പെട്ട കാലം ഏതാണ്,
1: 14th century
0: 1400, ഏറ്റവും ശാസ്ത്രീയമാണത്. നമ്മളിപ്പോൾ ത്രേതായുഗത്തിലാണ്, രാമായണ കഥയിലെ കഥാപാത്രമാണ് വാത്മീകി. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ എത്ര വർഷം പിറകിലാണ്, കലിയുഗം തന്നെ 5000 വർഷമായി അല്ലേ. അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൽ എത്ര കൊല്ലമുണ്ട്, 864,000 വർഷമുണ്ട്. കലിയുഗത്തിൻ്റെ കാലം 432,000.

0: ചതുരയുഗങ്ങൾ കൂടി 43,20,000 വർഷമാണ്. അതിൽ 10% കലിയുഗം, 20% ദ്വാപരയുഗം, 40% ത്രേതായുഗമാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ആയിരക്കണക്കിന് വർഷം മുമ്പ് ആണെന്നാണ് വിശ്വാസം. പക്ഷേ ശാസ്ത്രീയമായിട്ട് രാമായണ ശ്രീരാമൻ്റെ കഥ രചിക്കപ്പെട്ട കാലം 14-ാം നൂറ്റാണ്ടിലാണെന്നുള്ള കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് തർക്കമില്ല. അത് 8-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചില ശ്രീരാമൻ്റെ കഥകളുള്ള പഴയ കൃതികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി 14-ാം നൂറ്റാണ്ട് തന്നെയാണെന്ന് വിശ്വസിച്ചാലും എത്രയായി? 1300 കഴിഞ്ഞ് 700-750 കൊല്ലം, 1000 വർഷത്തെങ്കിലും ചുരുക്കം പഴക്കം. ശാസ്ത്രീയമായിട്ട് അവകാശപ്പെടാവുന്ന ഗ്രന്ഥമാണ് രാമായണം. 1000 വർഷം മുൻപത്തെ മനുഷ്യൻ്റെ എഴുതിയാളുടെയോ അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെയോ ശാസ്ത്രബോധത്തെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തൽ ഈ രാമായണത്തിൽ നമ്മുടെ നിശാകരമുനി നടത്തുന്നുണ്ട്. അതല്പം ഗൈനക്കോളജിയാണ്. ഒരു കുഞ്ഞെങ്ങനെ ജനിക്കുന്നു, അതിൻ്റെ ഗർഭാവസ്ഥയിലെ വളർച്ചകൾ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. ഒരുപക്ഷെ രാമായണം വായിക്കുമ്പോൾ നമുക്ക് ഈ മേഖല ശാസ്ത്രരംഗത്ത് ഗൈനക്കോളജി മേഖലയുടെ വികാസം ആധുനിക ലോകത്തിൻ്റെ സംഭാവനയാണ്. അന്ന് നമുക്കറിയാം അലോപ്പതി ഇല്ലാത്ത കാലമാണ്. എന്തേ ഉള്ളൂ? ആയുർവേദമാണ്. ആയുർവേദ പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് ഇത്ര സൂക്ഷ്മമായിട്ട് കണ്ടെത്തി ഭ്രൂണങ്ങളുടെ വളർച്ചയൊക്കെ കണ്ടെത്തിയ കഥ നമ്മൾ കേൾക്കുമ്പോഴാണ് രാമായണത്തിൻ്റെ ഒരു ശാസ്ത്രീയതയോ അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ഈ അത്ഭുതം നമുക്ക് ബോധ്യപ്പെടുക. എന്തായാലും 14-ാം നൂറ്റാണ്ടിലെങ്കിലും രചിക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? 1300 ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് അദ്ദേഹം പറയുന്നത്? അതായത് എങ്ങനെയാണ് നിശാകര മുനിയുടെ ഒരു വിശദീകരണമാണ് വാനരന്മാരോടുള്ള പറയുകയാണ്. എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്? ഇന്നും അത്ഭുതമാണ്. നമുക്ക് ജീവൻ എങ്ങനെ ഉണ്ടാകുന്നു, ഏത് ഘട്ടത്തിൽ വെച്ചുണ്ടാകുന്നു, അത്ഭുതമല്ലേ? നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ജീവൻ പറയാൻ പറ്റുമോ? വിരൽത്തുമ്പിലാണോ, ഹൃദയത്തിലാണോ, മനസ്സിലാണോ? എല്ലാവിടെയും ഉണ്ട് അല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ജീവൻ?
1: ഇല്ല.
0: പക്ഷെ ഇല്ലേ, കാണാത്തതൊന്നും വിശ്വസിക്കരുതെന്നാണ് ഭൗതികവാദം പറയുന്നത്. നമ്മൾ ആകാശത്തിലൂടെ പോകുന്ന ഒരു വൈദ്യുത കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോഴും പ്രവഹിക്കാതിരിക്കുമ്പോഴും അതിൻ്റെ രൂപത്തിലോ നിറത്തിലോ വ്യത്യാസമില്ല അല്ലേ? പക്ഷേ വൈദ്യുതി പ്രവഹിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ വൈദ്യുതി കമ്പികൾ രണ്ടും കൈകൊണ്ട് പിടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അതിലൂടെ പ്രവഹിച്ചാലോ നമ്മൾ വിവരം അറിയും. പക്ഷേ അവിടെ കാണുന്നില്ല നമ്മൾ. അപ്പോൾ അതുപോലെ ശബ്ദ തരംഗങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലാക്കിയിട്ട് വേവുകളാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്തതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഒന്നാണ് ജീവൻ അല്ലെങ്കിൽ ആത്മാവ്. മൈക്രോകോസം മൈക്രോകോസം കേട്ടില്ലേ? സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. ഇവിടെ നിശാകരമുനി പറയുകയാണ് ചന്ദ്രമണ്ഡലത്തിലാണ് ജീവൻ്റെ ഉത്ഭവം. അന്തരീക്ഷത്തിലാണ്, പ്രപഞ്ചത്തിലാണ്. അത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ജലമായിട്ട് ഭൂമിയിലേക്ക് പതിക്കും, ജലകണങ്ങളായിട്ട് ഭൂമിയിലേക്ക് പതിക്കും. ഈ പതിച്ച ജലകണങ്ങളെ വേരുകളിലൂടെ വലിച്ചെടുത്ത് സസ്യങ്ങൾ പുഷ്പിക്കും, അതിൽ കായ്കളുണ്ടാകും. അങ്ങനെ ധാന്യങ്ങൾ ഒരുപാട് ധാന്യാദികളിൽ ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ചന്ദ്രമണ്ഡലം നമ്മൾ അന്തരീക്ഷമെന്ന് കരുതിയാലും മതി, ഈ ധാന്യാദികളിൽ ഇതിൻ്റെ ഒരു അംശമുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ
1: നെല്ല്, പയർ,
0: പ്രകൃതിയിലെ ധാന്യങ്ങൾ. അതിലാണ് ഈ ജീവൻ്റെ ഒരു അംശമുണ്ടാക്കുന്നത്. ഇതാര് കഴിക്കുന്നു? മനുഷ്യന്മാർ കഴിക്കുന്നു. അങ്ങനെ മനുഷ്യന്മാർ ചതുർവിധ ഭോജ്യം എന്നാണ് ആയുർവേദത്തിൽ പറയുക. ചതുർവിധ ഭോജ്യം, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല വിശദീകരിക്കാൻ ആവശ്യമായ അറിവും നമുക്ക് ഇല്ല എന്ന് എളിമയോടുകൂടി പറയേണ്ടി വരും. ചതുർവിധ ഭോജ്യം ഭുജിച്ച പുരുഷന്മാരിലാണ് ജീവൻ്റെ എലിമെൻ്റ് ഉണ്ടാവുക. അത് സ്ത്രീയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അവസ്ഥയെ ജരായു എന്നാണ് പറയുക. ജരായു, ജഡായു അല്ല, ജരായു അഥവാ കല്ലെല്ലം എന്നാണ് പറയുക. എല്ലാം സംസ്കൃത ഭാഷകളാണ്. അതിനൊക്കെ ആയുർവേദത്തിൽ അർത്ഥങ്ങളുണ്ട്. താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അത് പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ച് ദിനം കൊണ്ട് പിന്നെ യഥാക്രമം. ഇങ്ങനെയൊക്കെയാണ് വാത്മീകിയിലെ എഴുത്തച്ഛൻ പറയുന്നത്.
1: എന്താണ് മാഷേ കലലം?
0: കലലം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തെ പൊതിയുന്ന ചർമ്മമാണത്രേ. എൻ്റെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയാണത്. പ്ലാസൻ്റ അഥവാ മറുപിള്ള, അതിന് വാക്കണത്രേ കലലം ജരായു. പ്ലാസൻ്റ എന്ന് വാത്മീകിക്ക് എഴുതാനെന്ന് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. പിന്നെ 5 രാത്രികൾ കൊണ്ട് ബുദ്ബുദാകാരം. ബുദ്ബുദം എന്ന് പറഞ്ഞാൽ കുമിളകളാണ്.

0: ഭ്രൂണം കുമിളയുടെ രൂപത്തിലേക്ക് മാറുന്നു. ഏഴ് രാത്രികൾ കൊണ്ട് മാംസപേശികൾ വരികയാണ് ആ ഭ്രൂണത്തിന്. ഒരു പക്ഷം കൊണ്ട് 114 ദിവസം രക്തം നിറയും ആ പേശികളിലൊക്കെ. 25 രാത്രികൾ കൊണ്ട് അങ്കുരോൽപത്തി എന്നാണ് പറയുക, ജെർമിനേഷൻ, മുളപൊട്ടുക. നമ്മൾ ചെടികളിലൊക്കെ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മുളപൊട്ടി വരുന്നില്ല, അപ്പൊ ശരീരത്തിലെ ചില അങ്കുരങ്ങൾ, അവയവങ്ങൾ ഇങ്ങനെ, കൈകളൊക്കെ ആദ്യമേ ഇങ്ങനെ വലിയ കൈകളാണ് അവര്, ചെറുത് ചെറുതായിട്ട്. ഒരു മാസം കൊണ്ട് ചുമല്, കഴുത്ത്, ശിരസ്, ഉദരം, പൃഷ്ഠം, അങ്ങനെ 5 അംഗങ്ങളുണ്ടാകുന്നു, 5 അംഗങ്ങൾ. 2 മാസം കൊണ്ടാണ് പാണിപാദങ്ങൾ, കൈകാലുകൾ, പാർശ്വങ്ങൾ, അരക്കെട്ട്, മുട്ടുകളൊക്കെ 2 മാസം കൊണ്ട് ഭ്രൂണത്തിൽ മാറ്റം ഉണ്ടാകും. 3 മാസം കൊണ്ട് അവയവ സന്ധികൾ വരുന്നു. 4 മാസം ആകുമ്പോഴേക്കും വിരലുകൾ വരും. 5 മാസം കൊണ്ട് ചെവി, കണ്ണ്, മൂക്ക്, പല്ല്, നഖം. 6 മാസം കൊണ്ട് നാഭി, ലിംഗം, ഗുദം ഉണ്ടാകുന്നു. 7 മാസം കൊണ്ട് രോമം, തലമുടി ഉണ്ടാകുന്നു. 8 മാസം ആകുമ്പോഴേക്കും അവയവങ്ങളെല്ലാം സ്പഷ്ടമായിട്ട് വരും. ഇത് സ്കാനിംഗ് ഇല്ലാത്ത കാലം
1: അല്ലേ,
0: എക്സ്റേകൾ ഇല്ലാത്ത കാലം.
2: ഇതെങ്ങനെയായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക?
1: ഓരോന്ന് 8 ഗർഭിണികളെ കൊന്നിട്ടുണ്ടാവും. ഓരോ ആളെ നോക്കിയിട്ട, ഓരോ 1-ാമത്തെ മാസം ഒരാള്, 2-ാം മാസം ഉള്ള വേറൊരു ഗർഭിണി, 3-ാം മാസം ഉള്ള ആള്,
2: 4-ാം മാസം.
0: അറിവ് ആർജിച്ചതിന് ഇങ്ങനെ ഒരു അധിക്ഷേപം നൽകേണ്ട കാര്യമില്ല സുനി. കാരണം മരണം, പ്രത്യേകിച്ചും ഗർഭാവസ്ഥയിലുള്ള മരണം, നമ്മൾ പറയാ മെറ്റേണൽ മോർട്ടാലിറ്റി, വളരെ വളരെ കൂടുതലായിരുന്നു. ഇന്നും കുറവൊന്നുമില്ല, പക്ഷെ കേരളത്തിലാണത് വളരെ കുറവ്. പണ്ടുകാലത്ത് ഈ ഗർഭരക്ഷ, ഗർഭശുശ്രൂഷയൊക്കെ വളരെ കുറവാണ്, പ്രസവം ഒക്കെ വളരെ പാരമ്പര്യ രീതിയിലായിരുന്നു. ഒരുപാട് മരണങ്ങളുണ്ടാവാം. അപ്പോൾ ഈ അറിവിന് വേണ്ടി കൊന്നു എന്നതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം, നമുക്ക് വിശ്വസിക്കാൻ താല്പര്യമുണ്ടാവേണ്ടത് എന്താണ്? ആളുകൾ അപകടത്തിൽ മരിച്ചപ്പോൾ അറിയാൻ വേണ്ടി അത് അന്വേഷിച്ചു എന്ന് വിശ്വസിക്കുന്നതല്ലേ നല്ലത്?
2: ഇവള് ഭയങ്കര നെഗറ്റീവിന്റെ ആളാ മാഷേ, അതല്ലേ ഇങ്ങനത്തെയൊക്കെ ചിന്തിക്കുന്നേ?
1: അങ്ങനല്ല, ഒരു കാര്യം കേൾക്കുമ്പോ നമ്മളെ തലച്ചോറ് അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. എല്ലാ വശങ്ങളിലേക്കും ചിന്തിക്കണ്ടേ?
2: വല്ലാത്ത നിരീക്ഷണവും ചിന്തയായി.
1: ഇങ്ങനെയാണ് പുതിയ പുതിയ ചരിത്രങ്ങൾ.
0: ഏതായാലും ഈ രാമായണത്തിൽ കിഷ്കിന്ധ കണ്ഡത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഈ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? കാരണം പുതിയ കാലത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥമാണെങ്കിൽ ശരി, നമുക്ക് ശാസ്ത്രത്തിന്റെ എല്ലാ അറിവുകളും നമുക്കറിയാം, പക്ഷേ ശാസ്ത്രത്തിൻ്റെ അറിവുകളൊന്നും വികസിച്ചിട്ടില്ലാത്തൊരു കാലത്താണ്. നമ്മുടെ ആയുർവേദം ശാസ്ത്രീയമല്ലാത്തത് കൊണ്ടല്ല, ആയുർവേദത്തിൽ തലയോട്ട് പൊട്ടിച്ചിട്ട് ശസ്ത്രക്രിയകൾ നടത്തിയ കഥകളൊക്കെ നമ്മുടെ ആയുർവേദത്തിലുണ്ട്.
2: നമുക്ക് ഏതെങ്കിലും ചാരുകസേരയിൽ ഇതിനെ കുറിച്ച് പറയണം.
1: അതെ, എന്നിട്ട് വേണം നമുക്കൊരാളെ തല പൊട്ടിച്ചിട്ട് ഓപ്പറേഷൻ നടത്തേ.
2: ആരതല?
1: ഞാൻ ഒരു ക്ലൂ തരാ
2: മാഷിയ.
1: ഇപ്പൊ ഇവിടെ 3 ആളുണ്ടല്ലോ. ഞാനല്ല മാഷല്ല,
2: അപ്പ എന്റെ. നീ പൊട്ടിക്കാൻ ഇങ്ങോട്ടേക്ക് വാ, കാണിച്ചതിട്ടില്ലേ.
0: നമുക്ക് ആയുർവേദത്തിന്റെ മഹിമകളെ കുറിച്ച് ഒരു ദിവസം പറയാം, അതിന് വലിയൊരു തയ്യാറെടുപ്പ് നടത്തണം. ഏതായാലും നമുക്ക് തൽക്കാലം ആയുർവേദത്തിന്റെ അത്ഭുതാദരങ്ങളോടുകൂടി നോക്കിക്കണ്ട് ഈ കഥ നമുക്ക് ഒരു ഉപസംഹാരത്തിലേക്ക് എത്തണ്ടേ? അപ്പൊ കൂടുതൽ നമുക്ക് രാമായണ പാരായണം ചെയ്യുന്നവര് കിഷ്കിന്ധ കണ്ടത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കാം. ഇതില് നമ്മൾ പറഞ്ഞല്ലോ, സപ്തമേ മാസി ഭവിക്കും പുനരുടൽ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ. കേശരോമങ്ങൾ സപ്തമാസത്തിലാണ്, 7-ാം മാസത്തിലാണ്. അഷ്ടമേ മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ. 9-ാം മാസേ വളരും ദിനം പ്രതി. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കും 9-ാം മാസത്തിൽ. കമ്പം കരചരണാദികൾക്കും വരും, ചലിക്കാൻ തുടങ്ങും. 5-ാം മാസം ചൈതന്യവാനായി വരൂ അഞ്ചസാ ജീവൻ ക്രമേണ ദിനേന. 5-ാം മാസത്തോടുകൂടിയാണ് ഈ ഭ്രൂണത്തിന് ജീവന്റെ തുടിപ്പ് വന്നു തുടങ്ങുക എന്നാണ് ഈ രാമായണ കർത്താവ് പറയുന്നത്. അതുപോലെ എങ്ങനെയാണ് ഈ കുഞ്ഞിന് ഭക്ഷണം ലഭിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നാഭീസൂത്രാൽ പരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ. അത് ശാസ്ത്രം തെളിയിക്കപ്പെട്ടതാണ്, നാഭിയിലൂടെയാണ് മാതാവ് ആഹരിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ കുഞ്ഞിന് ലഭിക്കുന്നത്. വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യു വരാനിജ കർമ്മബലത്തിനാൽ. ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്, അത് കർമ്മബലം, അമ്മമാരുടെ കർമ്മത്തിൻ്റെ ബലം, കർമ്മത്തിൻ്റെ ശുദ്ധാശുദ്ധങ്ങൾ ആരിലേക്ക് പ്രതിഫലിക്കും?
1: കുഞ്ഞിലേക്ക്.
0: കുഞ്ഞിലേക്ക് ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ പുതിയ കാലത്ത് DNA ചെയ്യുന്നുണ്ട്. നമുക്ക് തൽക്കാലം അത് അവിടെ നിർത്താം. അപ്പോൾ ഇത് നമ്മൾ സമ്പാദി എന്ന ഒരു പക്ഷിയുടെ കഥ പറയുമ്പോൾ ഇവിടത്തേക്ക് എത്തുന്നതാണ്, മനസ്സിലായില്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് അത്ഭുതത്തോടുകൂടി മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം കാലം, രാമായണത്തിൻ്റെ രചനാകാലം, രാമായണത്തിൻ്റെ കഥയുടെ കാലം നമ്മൾ വിടുന്നു, അത് ത്രേതായുഗത്തിലാണ്. പക്ഷേ അതിൻ്റെ രചനാകാലം എത്ര തന്നെ പിറകോട്ട് പോയാലും ഒരു 700-800 കൊല്ലം പിറകെ തന്നെയാണത്. അതിനേക്കാൾ കൂടുതൽ 1000-ഉം 1500-ഉം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ആ കാലത്ത്

0: അറിവുള്ളവരുണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് നമ്മൾ അറിഞ്ഞതൊക്കെ എത്രമാത്രം
1: ചെറുതാണെന്ന്
0: എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അറിവില്ലായ്മയാണ് എന്റെ അറിവ് എന്ന് കുഞ്ഞുണ്ണി മാഷ പറഞ്ഞത് ഇവിടെ വലിയ സത്യമാണ്.
1: മാഷെ, മോക്ഷത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
0: അതെ, നമ്മള് പക്ഷികളും മനുഷ്യേതര ജീവികളെ കുറിച്ചാണ് കഥ പറയാൻ തുടങ്ങുന്നത്. ഏതായാലും അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു കഥയിലേക്ക് പോകണ്ടേ? അതുകൊണ്ട് ഈ രാമായണത്തിലെ ചില മോക്ഷങ്ങളെ കുറിച്ച് മാത്രം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചാരികസേല അവസാനിപ്പിക്കാം. ശാപങ്ങളും മോക്ഷങ്ങളും ഏത് പുരാണത്തിലും പതിവാണ്. എല്ലാ പുരാണത്തിൻ്റെ കഥയിലും ഒന്നുകിൽ ശാപം ഉണ്ടാവും അല്ലെങ്കിൽ മോക്ഷം ഉണ്ടാവും. ഈ മോക്ഷത്തിന് നമ്മൾ ശാപത്തിൽ നിന്നുള്ള മോചനമാണ്. ശാപത്തെ പോലെ തന്നെ വരങ്ങളും കൊടുക്കും. ത്രിമൂർത്തികളും മറ്റൊക്കെ വരങ്ങൾ കൊടുക്കും. നന്മ ചെയ്താൽ, തിന്മ ചെയ്താൽ ശാപങ്ങളും. അതുകൊണ്ടാണ് നമുക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതുനാകം, നരകവും അതുപോലെ എന്നാര് പറഞ്ഞത്?
1: മഹാകവി വള്ളത്തോൾ കുമാരനാശാൻ. വള്ളത്തോളോ കുമാരനാശാനോ ആരെങ്കിലും ആയിരിക്കൂലേ?
0: അതിൽ ഒരാൾ വിട്ടുപോയി, ഉള്ളൂരാണ് കവിത്രയങ്ങൾ. നമിക്കുകിൽ നമ്മൾ തലകുനിച്ചാൽ നമുക്ക് ഉയരാം. നടുകിൽ നമ്മൾ എന്തെങ്കിലും നട്ടു നനച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. നെൽകുകിൽ നേടിയിടാം, അങ്ങോട്ട് കൊടുത്താലും മാത്രമേ നമുക്ക്
1: നേടാൻ
0: പറ്റൂ. വെണ്മ മനസ്സിൽ വിളങ്ങിന മനജന് മേന്മേലമൃതമയം. നമ്മുടെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടാവണം. ഉള്ളിൽ നന്മയുള്ളവർക്ക് പണ്ട് കിട്ടുന്നതാണ് വരം, ഉള്ളിൽ തിന്മയുള്ളവർക്ക് കിട്ടുന്നതാണ് ശാപം. അപ്പൊ ഉള്ളിൽ നമ്മൾ എന്ത്
1: കൊണ്ടുപോകണം?
0: നമുക്കിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയാം. ആദ്യത്തെ ഒരു മോക്ഷം ഏതെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
1: അഹല്യ
0: മോക്ഷം. ആരായിരുന്നു അഹല്യ? നമ്മളതൊരു ചാരകസേലയിൽ സൂചിപ്പിച്ച കഥയാണ്. ഗൗതമ മുനിയുടെ ഭാര്യയാണ്. എന്ത്, എങ്ങനെയാണ് ശപിക്കാൻ കാര്യം?
1: ഇന്ദ്രൻ വന്നിട്ടല്ലേ.
0: ഇന്ദ്രൻ എങ്ങനെയാണ്? അഹല്യ അതിസുന്ദരിയാണ്. സുന്ദരിമാരോടൊക്കെ ഇന്ദ്രനൊരു
1: പ്രണയം,
0: ഒരു ഇതുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ അവിടെ വന്നത് എങ്ങനെയാണ് വന്നത്?
1: ഗൗതമന്റെ
0: വേഷപ്രച്ഛന്നനായിട്ടാണ്. അപ്പൊ ഗൗതമനാണ് തന്റെ ഭർത്താവായ ഗൗതമ മുനിയാണ് വന്നതെന്ന് കരുതി അഹല്യ തന്റെ ഭർത്താവിനെ പരിചരിക്കും പോലെ ആരെയും പരിചരിച്ചു? ഇന്ദ്രനെയും. പക്ഷെ യഥാർത്ഥത്തിൽ കപട വേഷധാരിയായ ഇന്ദ്രനാണെന്ന് പാവം അഹല്യ അറിഞ്ഞില്ല. അത് അറിഞ്ഞതെപ്പോഴാണ്? അല്പസമയങ്ങൾക്കുള്ളിൽ യഥാർത്ഥ ഗൗതമൻ അവിടുത്തെ കടന്നു വരുമ്പോഴാണ് തന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്റെ ഭാര്യയോട് കൂടി രമിക്കുന്നത്. ഉടനെ എന്തായിരിക്കും? ശാപം. പാവം അഹല്യക്ക് അറിയാതെയാണല്ലേ. എന്നാലും ശപിച്ചു, ഇന്ദ്രനെ സഹസ്ര ഭഗനാവട്ടെ എന്നാണ് ശാപം, അഹല്യക്ക് ശിലാരൂപത്തിലാവട്ടെ എന്നാണ് ശാപം. പക്ഷേ അഹല്യ പറഞ്ഞു, ഞാനെന്ത് ചെയ്യാനാണ്? അങ്ങാണെന്ന് കരുതിയാണ്, അങ്ങല്ല എന്ന് എനിക്ക് തോന്നുന്നേയില്ല, അതുകൊണ്ട് എന്നെ ശപിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ ശാപമോക്ഷം കൊടുത്തു. ആയിരക്കണക്കിന് വർഷം നീ ശിലാരൂപത്തിൽ തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇവിടെ കാട്ടിൽ കഴിയട്ടെ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ ഇതുവഴി വരും, അദ്ദേഹത്തിൻ്റെ പദസ്പർശമേറ്റ് നീ ശാപമുക്തിയാകും, അഹല്യയായിട്ട് തിരിച്ചു വരാം എൻ്റെ അരികിലേക്ക്. ഇതാണ് ഒരു ശാപകഥ. പിന്നെ ഏതാണ്? വിരാധൻ എന്നൊരു അസുരനെ കൊല്ലുന്നുണ്ട് ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പോഴും. നേരത്തെയാണ്, അതായത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴാണ്. വിരാധനെ കൊന്ന്, ഏത് രാക്ഷസന്മാരെയും കൊന്നുകഴിഞ്ഞാൽ ആ രാക്ഷസൻ്റെ മൃതശരീരത്തിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ വിരാധൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്നു വന്നത് വിദ്യാധരൻ എന്ന ഒരു ഗന്ധർവനായിരുന്നു. ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് വിദ്യാധരൻ ഒരു അസുരനായിട്ട് മാറിയ ആളാണ് അത് വിരാധൻ, വിരാധപഥം. പിന്നീട് കബന്ധൻ, കബന്ധഗതി എന്നുള്ളൊരു കഥ നമുക്ക് രാമായണത്തിൽ കാണാം. അദ്ദേഹവും രാക്ഷസനാണ്. സീതാന്വേഷണ സമയത്താണ് കബന്ധൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിന് തലയും കാലൊന്നുമില്ല, നീണ്ട കൈകൾ മാത്രമാണ്, ഒരു പ്രത്യേക രൂപമാണ്. വക്ഷസ്സിലാണ്, തോളിലാണ് അദ്ദേഹത്തിൻ്റെ തല. ആഹാരമൊക്കെ അതുവഴിയാണ് കഴിക്കുക. അങ്ങനത്തെ ഒരു ഭീകരജീവിയാണ്. ഈ സീതാന്വേഷണാർത്ഥം ഈ കബന്ധനെ കണ്ടപ്പോൾ ഇത് സീതയെ പിടിച്ചിരുന്ന ഭീകരജീവിയാണെന്ന് കരുതി അതിന് രണ്ട് കൈകളും രണ്ടുപേരും ഒരേ സമയത്ത് അറുത്തു മാറ്റുന്നുണ്ട്. തൻ്റെ രണ്ട് കൈകളും അറുത്തു മാറ്റിയതോടുകൂടി ദേഷ്യം പിടിച്ചു വരികയല്ല കബന്ധം ചെയ്തത്, നിങ്ങളാരാണ്? എനിക്ക് ലഭിച്ച ഈ ശാപത്തിൽ നിന്നുള്ള മോക്ഷം പറഞ്ഞത് നിന്റെ രണ്ട് കരങ്ങളും ആരാണോ ഛേദിക്കുന്നത് അവരിലൂടെ നിനക്ക് മോചനം ലഭിക്കുമെന്നാണ്. നിങ്ങളത് ചെയ്തു, ആരാണെന്ന് ചോദിക്കുന്നു. ഇവർ പറയും, ഞങ്ങൾ ശ്രീരാമചന്ദ്രന്മാരാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ വരം അവിടെ സഫലമായി. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വികൃതജീവിയായിട്ട് മാറാനുള്ള കാരണം ചോദിച്ചപ്പോൾ, അഷ്ടാവക്ര മുനിനെ ഓർമ്മയില്ല നമുക്ക്, എട്ട് ഒടിവകളുള്ള മുനി, ആ അഷ്ടാവക്ര മുനിയുടെ വൈകല്യത്തെ പരിഹസിച്ചിരുന്നു, അതിൻ്റെ പേരിലാണ് എനിക്ക് ശാപം കിട്ടിയത്, വെറും കൈകൾ മാത്രമുള്ള ഒരു ജീവിയായിട്ട് മാറട്ടെ എന്ന്. പിന്നെ മാരീചന് അറിയാം നമുക്ക്, മാരീചൻ മാനന് അമ്പെയ്ത് കൊന്നപ്പോൾ മാനിൽ നിന്ന് മാരീചനാണ് വരുന്നത്. ശ്രീരാമൻ്റെ അസ്ത്രമേറ്റ് രാമസായികമേറ്റ് മരിച്ചാൽ അവർക്ക് മോക്ഷമാണ്, രാവണൻ ഉൾപ്പെടെ മോക്ഷമാണ് കിട്ടുക.

0: അങ്ങനെ മോക്ഷം കിട്ടിയ ഒരാളാണ് മാരീചൻ. പിന്നെ ശബരിക്ക് ഒരു മോക്ഷം കൊടുത്തു, ശബരി ആശ്രമത്തിൽ ചെന്നു. ശബരി വളരെ പുരാതന കാലം മുതലേ തപസ് ചെയ്യുന്നൊരു സന്യാസിനിയാണ്. ആ ആശ്രമത്തിലുള്ള മുനിമാരൊക്കെ പറഞ്ഞിരുന്നു, നീ ഒറ്റയ്ക്ക് ഇവിടെ തന്നെ കഴിയുക, നിന്നെ കാണാൻ വേണ്ടി ഒരാളിത് വഴി വരും, ഒരു വളരെ VVIP സീതാന്വേഷണാർത്ഥം ശ്രീരാമചന്ദ്രനും അനുജനും. ആ സമയത്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, മാർഗം നിർദ്ദേശിക്കുക, അതാണ് നിൻ്റെ ജന്മലക്ഷ്യം, ധർമ്മം. അത് നിറവേറ്റി കഴിഞ്ഞാൽ ഇന്ദ്ര മോക്ഷപ്രാപ്തി ലഭിക്കും. അങ്ങനെ അവിടെ വരുന്നു, ശബരി കാത്തിരുന്ന രാമൻ വരുന്നു, രാമൻ ശബരിക്ക് അനുഗ്രഹം നൽകുന്നു, ശബരി മോക്ഷം ലഭിക്കുകയാണ്. ശ്രീരാമനാണെങ്കിൽ ശബരി വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. പിന്നെ ബാലി, ദേവേന്ദ്രൻ്റെ പദവിയിലാണ് ബാലി എത്തിച്ചേർന്നത്. ശ്രീരാമൻ കൊല്ലുന്നുണ്ട്. ചോദിക്കാനൊന്നുമില്ലേ സുനി?
1: ബാല്യവധവും
0: പ്രശ്നമാണ്, നമ്മൾ പലപ്പോഴും അത് പറഞ്ഞതാണ്. പക്ഷെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് തൽക്കാലം പോകണ്ട. ബാല്യവധത്തിന് ശേഷവും ശ്രീരാമൻ്റെ അമ്പേറ്റ് മരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നൊടുവിൽ ബാലി പറയുന്നുണ്ട്. ബാലിക്കും നേരെ ഉടലോടെ സ്വർഗത്തിലേക്കുള്ള അനുഗ്രഹമാണ് രാമസായകം കൊണ്ട് കിട്ടുന്നത്. പിന്നെ സ്വയംപ്രഭ എന്നുള്ളൊരു സ്ത്രീയുണ്ട്. സീതാന്വേഷണാർത്ഥം വാനരന്മാർ ഒരു ഗുഹയിലേക്ക് അകപ്പെടുന്നുണ്ട്. തിരിച്ചു വന്നാൽ 30 ദിവസമായിട്ടും സീതയെക്കുറിച്ച് ഒരു വിവരമില്ല. തിരിച്ചു പോയാൽ കൊല്ലും സുഗ്രീവൻ, അതുകൊണ്ട് ഇവിടെയും കാറ്റം കഴിയാമെന്ന് കരുതി ഒരു ഗുഹയിലേക്ക് പോവുകയാണ്. ഗുഹയിലേക്ക് നടന്നു പോകും തോറും വളരെ ഭംഗിയുള്ള ഗുഹ, ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് മധുര പലഹാരങ്ങൾ, പഴങ്ങൾ. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ദിവ്യയായൊരു വനിതാരത്നത്തെ കണ്ടു, സ്ത്രീയെ കണ്ടു. അവർ ശിവനെ ഭജിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. വാനരന്മാർക്കെല്ലാം ഇഷ്ടംപോലെ ആഹാരം കൊടുത്തു. അതിനുശേഷം ഇവർക്ക് ഈ തൻ്റെ സ്വയംപ്രഭയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരാണ് താനെന്നും തനിക്ക് ഇവിടെ അകപ്പെടേണ്ടി വന്ന കഥകളൊക്കെ അവർ പറയുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, വിശ്വകർമാവിൻ്റെ മകളാണ് ഹേമ, ഹേമയുടെ തോഴിയാണ്
1: സ്വയംപ്രഭ.
0: ഹേമ നൃത്തം ചെയ്തിട്ടാണ് ശിവനെ പ്രീതിപ്പെടുത്തുന്നത്, ശിവനിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. തൊഴിയായ സ്വയംപ്രഭയും ഒരു നർത്തകയാണ്. ഹേമ സ്വർഗം പോകിയതിന് ശേഷം സ്വയംപ്രഭ അവിടെ തനിച്ചായി. അവിടെ താമസിക്കാനും, അതായത് ആ വലിയ കൊട്ടാര സദൃശ്യമായ ഗുഹയിൽ താമസിക്കുവാനും ഒരു കാലത്ത് സീതാന്വേഷണാർത്ഥം വരുന്ന വാനരന്മാർക്ക് ഒരു സദ്യ ഒരുക്കി കൊടുക്കാൻ വേണ്ടി അവിടെ നിർത്തുകയാണ് മഹാദേവൻ. അതിൻ്റെ അനുഗ്രഹമാണ് അവർക്ക് കിട്ടുന്നത്. ആ കർമ്മം നിർവഹിക്കാനാണ് സ്വയംപ്രഭ കാത്തിരുന്നത്. അത് സാധിച്ചു. ഒരു യോഗിനിയായ സ്വയംപ്രഭയ്ക്ക് മോചനം ലഭിച്ചു. സ്വയംപ്രഭ അവിടെ നിന്ന് നേരെ ശ്രീരാമ സന്നിധിയിലേക്കാണ് പോകുന്നത്. വാനരന്മാരോട് ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് സ്വയംപ്രഭ അവിടെ വരുന്നത്. സ്വയംപ്രഭയ്ക്കും ശ്രീരാമൻ അനുഗ്രഹം നൽകി. സ്വയംപ്രഭാഗതി എന്ന ഒരു ഭാഗം രാമായണത്തിലുണ്ട്. സമ്പാദിയുടെ കാര്യം പറഞ്ഞു. പിന്നീട് കുറേ മോക്ഷങ്ങൾ നൽകുന്നത് ഹനുമാനാണ്. ഹനുമാൻ്റെ സമുദ്രലംഘന സമയത്താണ് സുരസ അവിടെ ദേവന്മാരാൽ നിർദ്ദേശിക്കപ്പെട്ട് ഹനുമാന് ലങ്കയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നിവർത്തിക്കാനുള്ള ശേഷിയുണ്ടോ കരുത്തുണ്ടോ എന്ന് പരീക്ഷിക്കുന്നത്. മാർഗ തടസ്സം എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഭക്ഷിക്കണം, ഞാൻ നിന്നെയൊക്കെ ഭക്ഷിക്കുന്ന ഒരു വലിയ ജീവിയാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമാകാം, വാ പിളർന്നുള്ളൂ എന്ന് പറഞ്ഞു. ഹനുമാൻ പെട്ടെന്ന് വളരെ വലുതായി. അപ്പോൾ എന്ത് ചെയ്തു? സുരസിയും അതുപോലെ വലിയ തോതിൽ വാ പിളർന്നു. പിന്നീട് വീണ്ടും ഹനുമാൻ വലുതായി. 10 യോജന, 20 യോജന, ഒടുവിൽ 30 യോജന വലുതായി. പിന്നെ 50 യോജന വലുതായി. അത്രമാത്രം വലിയ വാ പിളർന്നപ്പോൾ അത്ര വലുതാണ് ഹനുമാൻ. ഹനുമാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിലേക്ക് ചുരുങ്ങി. എന്നിട്ടുടനെ സുരസിയുടെ വായിലേക്ക് കയറി പുറത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇത് ശക്തനും ബുദ്ധിമാനുമാണ്, തൻ്റെ ദൗത്യം നിറവേറ്റാൻ സാധിക്കുമെന്ന് അനുഗ്രഹിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ സിംഹിക എന്നൊരു രാക്ഷസി വന്നു. ഛായാഗ്രഹിയാണ്, നിഴൽ പിടിച്ചു നിർത്തും. നിഴൽ കണ്ടാൽ ആ നിഴലിൻ്റെ ഉടമ ആരാണോ അവരെ പിടിച്ചു നിർത്താനുള്ള ശേഷിയുള്ള ആളാണ്. ഹനുമാൻ അവരെ വധിക്കുന്നുണ്ട്, ലങ്കാലക്ഷ്മിയെ കൊല്ലുന്നുണ്ട് അല്ലേ. കൊട്ടാരത്തിലെ ലങ്കയുടെ കവാടത്തിൽ കാവൽക്കാരിയായ ലങ്കാലക്ഷ്മിയെ ഇടിച്ചു തകർക്കുകയാണ്. പക്ഷേ നെഞ്ചിടിച്ച് തകർന്ന് മരിക്കാൻ കിടക്കുന്ന ലങ്കാലക്ഷ്മി ഹനുമാനോട് കോപിക്കുകയാണോ ചെയ്തത്? അല്ല, ശാപം മൂലം ഈ രാക്ഷസക്കോട്ടയുടെ കാവലായി നിൽക്കേണ്ടി വന്നവരാണ്. ഒരു വാനരൻ നിന്നെ എന്ന് പാഠിച്ച് വധിക്കുന്നുവോ, നിനക്ക് മോചനം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ലങ്കാലക്ഷ്മി സീത എവിടെയാണെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ശുഗനെ ഓർമ്മയില്ലേ? ആരാണ് ശുഗൻ?
1: ഒരു ചാരൻ.
0: ചാരനാണ്. ആരുടെ ചാരന്? രാവണന്റെ ചാരനാണ് അല്ലേ. രാമന്റെ സൈന്യത്തിൽ, വാനര സൈന്യത്തിലേക്ക് വന്ന് അവിടെ യുദ്ധ തന്ത്രങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി വന്നയാളാണ് ശുഗൻ. പണ്ടൊരു ബ്രാഹ്മണനായിരുന്നു. വജ്രദ്രംഷ്ട രാക്ഷസനായിട്ട് മാറുകയാണ് ഈ ശുഗൻ. ശുഗനെ ഉപദ്ര

0: ഉപദ്രവിക്കാനാണ് എങ്ങനെയാണത് മാറിയെന്നുള്ളൊക്കെ കഥ നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം അത് ഇവിടെ പ്രസക്തിയില്ല. സുഗനെ പിടിച്ചു കൊണ്ടുവന്നു, ചാരനാണെന്ന് തിരിച്ചറിഞ്ഞതിന് വാനരന്മാരൊക്കെ പിടിച്ചു കെട്ടി രാമന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ഇതോ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തൻ രാവണൻ അയച്ചയാളാണ്, കൊന്നേക്കാന്ന് പറഞ്ഞു. പക്ഷെ കൊല്ലോ ഇല്ല. അതുപോലെ വിഭീഷണനും ഒരു ദൂതനെ സഹായിച്ചിരുന്നു അല്ലേ, ഹനുമാൻ ലങ്കയിൽ പോയിട്ട് ഒരുപാട് അക്രമങ്ങൾ നടത്തിയപ്പോൾ കൊല്ലാൻ വേണ്ടി വന്ന രാവണനോട് ദൂതനെ കൊല്ലരുത്, എന്തെങ്കിലും ഡാമേജ് ആക്കി തിരിച്ചയക്കാം, അങ്ങനെയാണ് വാലിനെ തീ കൊളുത്തിട്ട് തിരിച്ചയക്കുന്നത്. ഇവിടെ ശുഗനെയും രക്ഷിക്കുന്നുണ്ട്. ശുഗൻ രാവണൻ്റെ അടുത്ത് പോയിട്ട് രാമൻ്റെ മഹാത്മ്യം വർണ്ണിക്കുകയാണ്. ഒരുപാട് നല്ല മനുഷ്യനാണ്, നിങ്ങൾ കോംപ്രമൈസിലെത്തണം എന്നൊക്കെ പറയും, പക്ഷേ തയ്യാറാവുന്നുണ്ടോ രാവണൻ?
1: ഇല്ല.
0: ഈ ശുഗനിങ്ങനെ ഒരു ശാപം കിട്ടാനുള്ള ചെറിയൊരു കാര്യം, അഗസ്ത്യ മുനിയുടെ ഒരു ശാപം ഉണ്ടായിരിക്കും. നമുക്കൊരു വലിയൊരു കഥ പറയാൻ മാത്രം അതില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. അഗസ്ത്യമുനി ഒരു ദിവസം ശുഗൻ്റെ ആശ്രമത്തിൽ വന്നപ്പോൾ മാംസം വേണം ആഹാരത്തിനെന്ന് പറഞ്ഞു. അത് മാടിൻ്റെ മാംസം. യഥാർത്ഥത്തിൽ അഗസ്ത്യമുനി ആയിരുന്നില്ല അത്, വജ്രദ്രംഷ്ടൻ എന്ന രാക്ഷസനാണ് അഗസ്ത്യമുനിയുടെ വേഷത്തിൽ അവിടെ വരുന്നത്. ശുഗൻ കരുതി ഇത് അഗസ്ത്യൻ തന്നെയാണെന്ന് കരുതി. അഗസ്ത്യനോടും എതിർപ്പുണ്ടായിരുന്നു വജ്രദംഷ്ടൻ, കാരണം അഗസ്ത്യനൊരു ദേവമുനിയാണ്, ദൈവികമായ സിദ്ധിയുള്ള ഒരാളാണ്, രാക്ഷസന്മാരുടെ ശത്രുഭാഗത്താണ് എല്ലാ മുനിമാരും. അങ്ങനെ മാംസാഹാരം ഒരുക്കുന്നു, അഗസ്ത്യൻ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഈ സമയത്ത് ശുഗപത്നിയായിട്ട് വീണ്ടും വജ്രദംഷ്ടം മാറുകയും ഈ ആഹാരത്തിൽ മനുഷ്യ മാംസം കൂടി ചേർക്കുകയും ചെയ്തു. ഈ സമയത്ത് വരുന്ന യഥാർത്ഥ അഗസ്ത്യനാണ്. യഥാർത്ഥ അഗസ്ത്യൻ വന്നിട്ട് അറിയാതെ ഈ മാംസാഹാരം, മനുഷ്യ മാംസാഹാരം കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അങ്ങനെ ലഭിച്ച ശാപമാണ്, നീ രാക്ഷസന്മാരുടെ കുലത്തിൽ പിറക്കട്ടെ എന്ന് ശുഗനെ ശപിച്ചു അഗസ്ത്യൻ. അങ്ങനെയാണ് നമ്മുടെ രാവണൻ്റെ ആളായിട്ട് വരുന്നത്. ഈ ശാപമാണ് രാവണൻ്റെ തത്വജ്ഞാനം നൽകുക എന്ന ഉദ്ദേശമാണ് അഗസ്ത്യൻ നൽകുന്നത്. തത്വജ്ഞാനം നൽകിയതോടുകൂടി, മരണത്തോടുകൂടിയല്ല, രാവണന് തത്വോപദേശം നൽകുന്നു, ശുഗസന്ദേശം നൽകുന്നു, രാമൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്നു. ഈ വർണ്ണനയോടുകൂടി ശുഗന് മോചനം ലഭിച്ചു. രാമായണം കേൾക്കുന്നതും അത് പാരായണം ചെയ്യുന്നതും ഒരുപോലെ മോക്ഷപ്രദമാണെന്നാണ് രാമായണത്തിൽ തന്നെ പറയുന്നത്. പിന്നെ കാലനേമിയുടെ കഥ നമ്മൾ പറഞ്ഞു. അത് കഥ വരുന്നത് മൃതസഞ്ജീവനിക്ക് വേണ്ടി ലങ്കയിലെ യുദ്ധമുഖത്തുനിന്ന് പറക്കുന്നുണ്ട് ഹനുമാൻ തിരിച്ച് ഇന്ത്യയിലേക്ക്, അല്ലേ, നമ്മുടെ ഭാരതത്തിലേക്ക്. അവിടെ ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ മൃതസഞ്ജീവനി ഉള്ളത്. ഇത് ഇന്ദ്രജിത്തും രാവണനും അറിഞ്ഞ് തടയുകയാണ്. മൃതസഞ്ജീവനിയുമായിട്ട് തിരിച്ചു വന്നാലോ, ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രം കൊണ്ട് മോഹാലസ്യപ്പെട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന വാനരപ്പട ഉണരും, ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ളവർ ഉണരും, അവർ ഉണരാതിരിക്കണം, അവർ മരിക്കണം. അതുകൊണ്ട് ഏതു വിധേനയും ഹനുമാനെ തടയണമെന്നാണ് നിർദ്ദേശം. അതിന് കാലനേമിയെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ വഴിക്ക് വെച്ച് ഒരു കൃത്രിമമായിട്ട് ദ്വീപുണ്ടാക്കി ഹനുമാനെ സ്വീകരിച്ചു, നിങ്ങൾക്ക് ദാഹം തീർത്തിട്ട് പോകാമെന്ന് പറയും. ഹനുമാന് കുറച്ച് വെള്ളം കൊടുക്കുന്നു കമണ്ടലവിൽ, അത് പെട്ടെന്ന് തീർന്നു പോകും. അപ്പം വളരെ ദിവ്യമായ ജലമിനിയുണ്ട്, അങ്ങോട്ട് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു ജലാശയത്തിൽ ഹനുമാൻ വെള്ളം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഒരു മുതല വന്ന് ആക്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഈ മുതലയെ പിടിച്ചു വലിച്ച് കീറിക്കളഞ്ഞു ഹനുമാൻ. പക്ഷേ ആ മുതല ഒരു ശാപഗ്രസ്തമായ ഒരു മനുഷ്യജീവിയായിരുന്നു. അവർ പറഞ്ഞു, ഹനുമാനെ, നിന്നെ സൽക്കരിക്കുന്ന ഈ കാലനേമിയുണ്ടല്ലോ, വിശുദ്ധനായ സന്യാസിയൊന്നുമില്ല, കള്ളനാണ്, രാവണൻ്റെ ചാരനാണ്, സൂക്ഷിക്കുക എന്ന കാര്യം പറഞ്ഞിട്ട് തിരിച്ചുപോയി. പിന്നെ പറയേണ്ട കാര്യം, ഹനുമാൻ കാലനേമിയെ വകവരുത്തി കൊന്നളഞ്ഞു. അങ്ങനെയാണ് തൻ്റെ ദൗത്യം നിറവേറ്റി മൃതസഞ്ജീവിനിയുമായിട്ട് തിരിച്ചു വരുന്നത്. കാലനേമിയും മോക്ഷമാണ്, കാരണം കാലനേമി ധന്യമാലി എന്ന അപ്സരസ്സാണ്. മുനിമേഷം കൊണ്ട് കാലനേമി രാക്ഷസനായിട്ട് മാറുകയാണ്. കാലനേമി വധിക്കപ്പെട്ടതോടുകൂടി അവരും മോക്ഷം ലഭിച്ചു. ഈ മോക്ഷങ്ങളൊക്കെ നൽകുന്നത് ആരല്ല, ശ്രീരാമനല്ല, കുറച്ച് ശ്രീരാമഭക്തനായ ഹനുമാനാണ്. അപ്പോൾ ഒരുപാട് മോക്ഷങ്ങൾ, ശാപങ്ങൾ, വരങ്ങൾ കഥകളാൽ സമ്പന്നമാണ് കഥകളതിസാരമായ ഈ ബൃഹദ് ഗ്രന്ഥത്തിൻ്റെ ചില ഏടുകളിലൂടെ ഒരു സഞ്ചാരമായിരുന്നു കഴിഞ്ഞ 4 ആഴ്ചകളിലായി നമ്മുടെ ചാരകശൈലയിൽ. രാമായണത്തെ എടുത്തറിയാൻ ഈ വാക്കുകൾ പ്രേരകമായെങ്കിൽ നമ്മുടെ ദൗത്യം, നമ്മുടെ കൃത്യം സാർത്ഥകമായി സഫലമായി എന്ന് വിശ്വസിക്കാം, അല്ലേ? ആ വിശ്വാസത്തോടുകൂടി
2: ഇന്നത്തെ ചാരകശൈല ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9000 18.
0: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
4: 9447-371-836,
3: 8078-502-836.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ

0: ങ്ങളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 മണിവരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ മുന്നേറ്റമായ ഹർ ഘർ തിരംഗ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെപ്പറ്റി അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ 14th രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാല അനുഭവങ്ങളും ജീവിത പോരാട്ടങ്ങളും പൊതുജീവിതവുമാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. രാജ്യത്തെ യുവത്വത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ യുവത്വം ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംവേദനക്ഷമത, സേവന മനോഭാവം, പ്രതിഭ എന്നിവയിലൂടെ അവർ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കർക്കിടകവാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ആലുവ മണപ്പുറത്ത് കർക്കടക വാവു ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ട് 3 മണിവരെയാണ് മണപ്പുറത്ത് ബലിതർപ്പണം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കാലാവസ്ഥ അനുകൂലമായതിനാൽ കർമ്മങ്ങൾ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷം തേടി ബലിയിടാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. മണപ്പുറത്തെ ബലിത്തറകളിൽ ഇന്നലെ രാത്രി തന്നെ തിരക്കേറിയിരുന്നു. 400+ പോലീസുകാരാണ് സുരക്ഷയ്ക്കായി ചുമതലയിലുള്ളത്. KSRTC പ്രത്യേക സർവീസും കൊച്ചി മെട്രോയുടെ അധിക സർവീസും ഭക്തർക്കു വേണ്ടി ഒരുക്കി. ജില്ലയിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്.
0: കർക്കടക വാവ് ബലിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃമോക്ഷ പുണ്യം തേടി പുലർച്ചെ 2 മണി മുതൽ വിശ്വാസികൾ ബലിതർപ്പണത്തിനെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലുമെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിലെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം KSRTC, നാവികസേന, ലൈഫ് ഗാർഡ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവരുടെ സേവനവും ഏറെ സഹായകരമായി. ഇന്ന് മഴയില്ലാതിരുന്നതിനാൽ ഭക്തർക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാനും സാധിച്ചു.
0: പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡോക്ടർ സാരാഭായിയുടെ ദർശനവും ശാസ്ത്രചിന്തയുമാണ് ഇന്ത്യൻ ബഹിരാകാശ മുന്നേറ്റത്തിന് അടിത്തറ പാകിയതെന്ന് അദ്ദേഹം സ്മരിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം തുടരുന്നു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസം 3rd പുരോഗമിക്കുന്നത്. തിങ്കളാഴ്ച ആരംഭിച്ച EOD വെള്ളിയാഴ്ച സമാപിക്കും. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 പരിപാടി. ദേശഭക്തി ഗാനങ്ങളും സംഗീതാവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യം. കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൌണുകളെ മാതൃകാ ടൌണുകളാക്കി മാറ്റുന്നതിനുള്ള ബീക്കൺ ടൗൺ പദ്ധതിക്ക് തുടക്കമാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ശുചിത്വം, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം 15 ഒക്ടോബർ 2 നടപ്പാക്കാനാണ് തീരുമാനം. പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുക. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, പൊതുസ്ഥലത്ത് തുപ്പുന്ന പ്രവണത ഒഴിവാക്കൽ, പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഇടങ്ങൾ ശുചീകരിക്കൽ, അനധികൃത പോസ്റ്റുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. പദ്ധതി വിലയിരുത്തുന്നതിന് മൂല്യനിർണയ സംവിധാനവും ഏർപ്പെടുത്തും.
0: നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. സീനിയർ പുരുഷ വിഭാഗത്തിൽ കരൺ സിംഗും ഷെർജിൽ ശാന്തിമോലും ഇന്ത്യയ്ക്കായി സ്വർണം നേടിയപ്പോൾ തേജസ് പാട്ടീൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. തനിഷ്ക ഖത്രി സ്വർണവും ഖുഷി ദബാഡെ വെള്ളിയും നേടി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച R. രാജേഷിന്റെ ഭാര്യയ്ക്കും സർക്കാർ ജോലി നൽകണമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ. കർഷകരും പാടശേഖര പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തും. നിരണം, കൊമ്പൻകേരി, അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര, നെടുമ്പുറം തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഖനന നിയമ ഭേദഗതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും വനമന്ത്രിയോടും ആവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP. ഇതു സംബന്ധിച്ച ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ദേശീയ സെമിനാർ മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ ഉറപ്പാക്കുന്നതിനായി ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേ മാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി 3, നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 5:15 ചലച്ചിത്രഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഘർ തിരങ്ക പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയവും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും നീറ്റ് വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ത്യൻ യുവതയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
1: आज अंतर्राष्ट्रीय युवा दिवस है और विशेष स्तर पर भारत के युवाओं ने शिक्षा विज्ञान अंतरिक्ष विज्ञान टेक्नोलॉजी उद्यमिता कई क्षेत्रों के अंदर विशेष पहचान बनाई है. आज उनका सामर्थ्य के कारण दुनिया में भारत का नाम हो रहा है. देश का युवा भी चाहता है कि उनके विषयों पर चर्चा हो.
0: യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ച നോട്ടീസ് സ്പീക്കർക്ക് നൽകാവുന്നതാണെന്നും 3 മണി മുതൽ ചർച്ച നടത്താമെന്നും അദ്ദേഹം പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിരുന്ന വന്ദേ മാതരം രാജ്യത്തിന്റെ സ്വത്വത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർഘർ തിരങ്ക ബൈക്ക് റാലിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്താൻ വന്ദേ മാതരത്തിലെ വരികൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹർഘർ തിരങ്കയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജീവിതയാത്രയുടെ ആഴത്തിലുള്ള വിവരണമാണ് ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന പേരിലുള്ള ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്നും സജീവമായി ഇടപെടുന്നതായി പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രീ മോദി രാജ്യത്തെ യുവതലമുറയോട് അഭ്യർത്ഥിച്ചു.
2: कोविंद जी जैसे अनेकों युवा चाहिए जो परेशानियों से परास्त न हो बल्कि अपनी मेहनत से हर मंजिल को आसान बनाने का हौसला रखे. इसी बदलाव से सशक्त भारत के निर्माण का संकल्प पूरा होगा.
0: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ശാസ്ത്രം ജനജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന വിക്രം സാരാഭായിയുടെ ആശയം ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 4 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ചിരാഗ് നഗറിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കടുത്താണ് അപകടമുണ്ടായത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണി വരെ തുടരും. തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമഠ മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് തിരുനെല്ലിയിലേക്ക് എത്തിയത്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വഴിപാട് കൗണ്ടറുകളും ഒരുക്കിയിരുന്നു. KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി 10ലധികം കർമ്മിമാരെയും നിയോഗിച്ചു.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗും പങ്കെടുക്കും. ഇന്ന് ലോക ആന ദിനം. ആനകളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 33 ആന റിസർവുകൾ, ശാസ്ത്രീയ പിന്തുണയോടെ വികസിപ്പിച്ച 150 ആനത്താരകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. US സെയിന്റ് ലൂയിസിൽ നടക്കുന്ന സിൻഫീൽഡ് കപ്പ് ചെസ് ടൂർണമെന്റ് 2nd റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജവോക്കിർ സിന്ദറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. 95 നീക്കങ്ങൾ ഉണ്ടായിരുന്ന മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം പ്രജ്ഞാനന്ദ നേടിയത്. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ 2nd ദിനവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്നലെ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡലുകൾ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 637 പോയിന്റ് ഇടിഞ്ഞ് 77517, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 197 പോയിന്റ് നഷ്ടത്തിൽ 24275 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 95 രൂപ കൂടി 14195 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 113560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി 7മല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും പകർന്നു നൽകുന്ന ദേശഭക്തി ഗാനങ്ങളും സംഗീത ആവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. സംസ്ഥാനത്തെ കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണി വരെ നിർത്തിവെച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമ

ഭരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഹർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണി വരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409 2 9 7 0 8 9 6. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ കൃഷ്ണൻ കരിപ്പാൽ.
1: കൃഷ്ണൻ കരിപ്പാൽ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
2: ഓക്കെ,
1: സുഖായിട്ടിരിക്കുന്നു ചേട്ടാ? എന്താ ചെയ്യുന്നേ?
2: ഒന്നും ചെയ്യുന്നൊന്നുമില്ല, കാഴ്ച കുറവുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്.
1: ഓക്കെ, ഇപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: അഗ്നിമൃഗൻ എന്നുള്ള സിനിമ, യേശുദാസും മാധുരിയ സംഘവും പാടിയൊരു പാട്ടുണ്ട്, മരുന്നോ നല്ല മരുന്ന്.
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്. പാട്ട് പാടുന്നോ?
2: ആ പാട്ടാണ് കേൾക്കേണ്ടത്. ആ
1: ഞാൻ പാട്ട് പാടുന്നുണ്ടോ?
2: ഡെഡിക്കേഷൻ ഉണ്ട്. പാട്ട്
1: ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കാണ് ഡെഡിക്കേഷൻ?
2: രാഗപൂവത്തവന്
1: ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
2: ഓക്കെ,
1: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: ആയിക്കോട്ടെ. ഓക്കെ,
1: താങ്ക് യു.
2: താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനത്തിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഇതാരാണ്?
5: ഓക്കെ,
4: ഇക്ക കുറച്ചായി നിലെ വിളിച്ചിട്ടെ.
5: സുഖമായിട്ടിരിക്കുന്നോ?
4: മഴയെല്ലാം കുറഞ്ഞില്ലേ?
5: ഓക്കെ,
4: ചെറുതായിട്ട് ഇന്നലെ രാത്രി ഒന്ന് പെയ്തു പോയി അല്ലേ?
5: ഓക്കെ,
4: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
5: എനിക്ക് എന്റെ കളിത്തോഴ എന്ന സിനിമയിലെ അരയന്നെ പിട പോലെ വാന്നൊരു പാട്ടുണ്ട്.
4: യേശുദാസും ജാനകിയും പാടിയ പാട്ട്.
5: ഓക്കെ,
4: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
5: ആ, നമ്മുടെ ശ്രവ്യധാര ഗ്രൂപ്പിലെ കൂട്ടുകാർക്കും റേഡിയോ മലബാർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഡെഡിക്കേഷൻ ചെയ്യുന്നു.
4: ഓക്കെ, താങ്ക് യു ഇക്ക. എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മനോഹരമായ പാട്ട് കേൾപ്പിക്കാം.
5: ഓക്കെ,
4: താങ്ക് യു.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
2: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് ബാലകൃഷ്ണനാണ്.
0: ബാലകൃഷ്ണേട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്തു. ഓക്കെ, ഇന്ന് കർക്കിടവാവൊക്കെ അല്ലേ, വീട്ടിലാണോ ഉള്ളത്? അത് ശരി. ഭക്ഷണൊക്കെ കഴിച്ചോ?
1: ഓക്കെ,
0: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: പഴയ പാട്ടാ, പണിതീരാതെ വീടാണ് സിനിമയില്.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്. എം എസ് വിശ്വനാഥൻ പാടിയ പാട്ടല്ലേ?
1: ഓക്കെ,
0: ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്? എന്താണ് ഈ പാട്ട് എടുക്കാൻ?
1: ഓ,
0: അതുകൊണ്ട്.
1: നമ്മള് മലബാറിന്റെ ഒരു ശ്രോതാവാണ്.
0: അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പാട്ട്.
1: അതെ അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
1: ആയിക്കോട്ടെ മാഡം. ഓക്കെ,
0: താങ്ക് യു.
1: ഓക്കെ.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0409024710072259001818.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8111933600.
2: സി എം വിസ്താര നെല്ലൂന്നി.

0: മഴയൊക്കെ പോയി, ഇപ്പൊ നല്ല വെയിലാണ്.
1: ഇപ്പൊ ഓണൊക്കെ വരാറായല്ലോ, അപ്പൊ ഷോപ്പ് തിരക്കുണ്ടോ? അതെ, വാവിന് ഷോപ്പ് തുറന്നിട്ടുണ്ടപ്പോ അല്ലേ? ഓക്കെ, ഇവിടെ പോയിട്ടാ ബിളി ഇട്ടത്? തലശ്ശേരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തിരക്കുണ്ടായിരുന്നോ? ഓക്കെ, നമ്മള് വാർത്തയിലൊക്കെ കണ്ടു ഭയങ്കര തിരക്കാണെന്ന് പറയുന്ന കേട്ടു. ഓ, അത് ശരി. എത്ര മണിക്കാ പോയത്?
0: 4 മണിക്ക്
1: പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം?
0: ഓക്കെ,
1: താങ്ക് യു. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈ പാട്ട്?
0: എല്ലാവർക്കും.
1: ഓക്കെ, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
0: ഓക്കെ
1: ഓക്കെ.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്രയും ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
4: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
0: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140 7225900018.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനത്തിന്റെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ
6: ഹലോ
5: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
6: ഹലോ
5: ഹലോ, കേൾക്കുന്നില്ലേ? ഇതാരാണ് സംസാരിക്കുന്നേ?
6: ശോഭ.
5: ശോഭ, എവിടുന്ന വിളിക്കുന്നേ?
6: വട്ടിപ്പുറത്ത്
5: നിന്ന്. ഓക്കേ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഹലോ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഹലോ, ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഇതല്ലേ? ആ, ശോഭിച്ചി ആദ്യമായിട്ടാണ് വിളിക്കുന്നേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിൽ ആരൊക്കെയുള്ളത് ശോഭേച്ചി? ഭർത്താവ് മാത്രം. എന്താ ചെയ്യുന്നേ രണ്ടുപേരും? വീട്ടിൽ തന്നെയാണ്? തൊഴിലുറപ്പിന് പോവാറുണ്ടല്ലേ. ഓക്കെ, ഭക്ഷണൊക്കെ ആയോ? കഴിച്ചോ?
6: ഇല്ല, കഴിച്ചില്ല. പാട്ട് കിട്ടുമെങ്കിലായി കേട്ടിട്ട് കഴിക്കാൻ വിചാരിച്ചു.
5: ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് വിളിക്കാണപ്പോ?
6: ആദ്യമായിട്ട്.
5: ഓക്കെ, നമ്മളെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ?
6: പരിപാടിയെല്ലാം കേൾക്കലുണ്ട്. അശ്വനീന്റെ, സൂര്യന്റെ എല്ലാം പരിപാടി, നല്ല പരിപാടി.
5: അപ്പൊ നമ്മുടെയൊക്കെ പേര് പഠിച്ചു. ഓക്കെ, നമ്മുടെ വട്ടിപ്പുറത്തുനിന്ന് ചന്ദ്രയേച്ചിയും ഒക്കെ ഉണ്ട്. നമുക്ക് ഗീതേച്ചി, ചന്ദ്രയേച്ചി, അവരെയൊക്കെ വീട്ടിന്റെ അടുത്താണ്. ഓക്കെ, അപ്പൊ എല്ലാരോട് അന്വേഷണം പറയാ. പാട്ട് കേൾപ്പിക്കട്ടെ. ഓക്കെ, ദാ പാട്ട് കേട്ടോ.
6: ഓക്കേ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
3: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
2: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
3: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
4: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്.

0: മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ടൈമിംഗും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ് ബാങ്കറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനത്തിലെ അടുത്ത കോളർ ആരാണ്? ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്? ഈ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ നിൽക്കുന്നുണ്ടവര്. ഓക്കെ, ഇക്ക എവിടെയുള്ളത് ഇപ്പൊ? വീട്ടിലാണുള്ളത്?
3: ആ,
2: മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ തിരക്കാണോ? ഓണത്തിന്റെ ഒക്കെ തിരക്കുണ്ടോ?
3: ഓണം, നബിദിനം, അതുപോലെ ഒരു യൂണിഫോമിന്റെ വർക്ക്, മൂന്നും കൂടി ഇങ്ങനെ ആയിട്ട് ഒരുമിച്ച് പോണം.
2: ഓക്കെ, ഇക്ക മാത്രമേ ഉള്ളൂ ഷോപ്പില്?
3: എല്ലാ രണ്ടു പേര് വേറെ തയ്ക്കാനുണ്ട്.
2: ആഹാ, അന്ന് പറഞ്ഞിരുന്നു തോന്നല്ലേ?
3: ആ, പറഞ്ഞിരുന്നു.
2: ഓക്കെ, മഴയൊക്കെ ഉണ്ടോ അവിടെ?
3: മഴ രണ്ടു ദിവസമായിട്ട് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്ന് കാലത്ത് ഒരു 7 മണിക്ക് ഇന്ന് ചെറുതായിട്ട് പെയ്തു.
2: അത് നമുക്കും കിട്ടി.
3: നമുക്ക് ഇന്നത്തെ പ്രത്യേകത ദിവസത്തിന്റെ കാലാവസ്ഥയാണ് മഴ തോന്നുന്നു.
2: അതെ അതെ. ഇന്ന് ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
3: മെയ്ദിൻ എന്നുള്ള സിനിമയിലെ എത്ര നാൾ എന്നുള്ള പാട്ട്.
2: പാട്ട് പാടുന്നുണ്ടോ?
3: പാടാൻ അറിയില്ല, പാട്ട് ആസ്വദിക്കും.
2: ആസ്വദിക്കൽ മാത്രമേ ഉള്ളൂ.
3: നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേര് പാടാമോ?
2: ആര്?
3: ഞാൻ
2: എന്തായാലും പാടുന്നില്ല. എന്തായാലും ശ്രോതാക്കൾ പാട്ട് കേട്ടോട്ടെ എന്ന് തോന്നുന്നു. ഞാൻ പാടിയിട്ട് അവരെ വെറുതെ
3: ഓടിപ്പിക്കണ്ടല്ലോ.
2: നമ്മളെ ബൈജു കൊണ്ടാണെങ്കിൽ പാട്ട് പാടി തരുമായിരുന്നു. പാട്ട്
3: കേൾപ്പിക്കുന്ന മലബാർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പിന്നെ നമ്മളൊരു സുഹൃത്തുണ്ട്, മമ്മദ് പടിയൂര് പറയും.
2: കണ്ണൂര് പടിയൂര്.
3: ആ, പടിയൂര്. അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. അത് നമ്മള് റേഡിയോ പ്രോഗ്രാമിൽ കൂടെ ഇങ്ങനെ കേട്ടിട്ട് നമ്പറൊക്കെ വാങ്ങി പരിചയപ്പെട്ടു. പക്ഷെ വർഷങ്ങളായി പരിചയപ്പെട്ടുകൊണ്ടും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 10-15 വർഷത്തോളമായി അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ട്,
2: പക്ഷെ ഇതുവരെ കാണാനും കഴിഞ്ഞിട്ടില്ല.
3: ഇല്ലല്ല, നമ്മള് അതാണല്ലോ നമ്മളെ റേഡിയോന്റെ ഒരു ബന്ധം.
2: നമ്മളെ
3: എന്നും വീട്ടുകാര്
2: കൂടിക്കാഴ്ചക്ക് തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്ത് നന്നായിരിക്കും.
3: ശരിയാണ്, നമ്മളെ മലപ്പുറത്തൊക്കെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്, അപ്പൊ നമ്മളതിൽ കൂടാറൊക്കെ ഉണ്ട്. മലപ്പുറം ഉണ്ടാകുമ്പോ നമ്മളെ മഞ്ചേരി ഭാഗങ്ങളിലൊക്കെയാണ് ഉണ്ടാവാറ്. സുഹൃത്തു സംഗമം ശ്രോതാക്കൾ ഉണ്ടാവാറുണ്ട് ഈ മഞ്ചേരി നിലയത്തിന്റെ. പിന്നെ കോഴിക്കോട് നിലയത്തിന്റെ ഒക്കെ ഉണ്ടാവാറുണ്ട്, ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ അവർക്കത്തെ കുറച്ച് ലോങ് ആണല്ലോ, നമ്മള് കണ്ണൂരൊക്കെ വരുമ്പോ.
2: അതെ. അപ്പൊ ഒരു ദിവസം നിങ്ങക്ക് പടിയൂരുള്ള എന്തായിരുന്നു ചേട്ടന്റെ പേര്? മമ്മദ്.
3: ആ, മമ്മദ്.
2: മമ്മദ്ക്ക് തന്നെ കാണണം.
3: ഇൻഷാല്ലാ
2: ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വാപ്പാ, നമ്മുടെ റേഡിയോ സ്റ്റേഷനും കാണാം, കുറച്ച് പാട്ടുകൾ കരുതിയിട്ട് വന്നാ മതി.
3: കേൾക്കാറുണ്ട് പ്രോഗ്രാമും കേൾക്കാറുണ്ട്. കാരണം തയ്യൽ മേഖലയിലാകുമ്പോ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സമയം കൂടി ഉണ്ടല്ലോ.
2: അത്
3: നല്ല അറിവുകളൊക്കെ കിട്ടില്ല നമ്മളെ റേഡിയോ, മറ്റുള്ള ഒരു TV മാധ്യമം പോലല്ല നമുക്ക്. അതിനായി സമയം ചെലവഴിക്കേണ്ട, നമുക്ക് പ്രോഗ്രാം കേൾക്കാം. നമ്മളെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കാലത്ത് നമുക്കതൊരു ഇതന്നെയാണ്. കാരണം ജോലി ചെയ്തും കൊണ്ടിരിക്കുമ്പോ നമുക്ക് പരിപാടികൾ കേൾക്കുകയും ചെയ്യാം, നല്ല അറിവുകളും കേൾക്കാം.
2: അതെ, രാവിലെ നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ റേഡിയോ തുറന്നു വെച്ചാൽ പിന്നെ അതിന്റെ നമുക്ക് അതിലെ സമയം നോക്കിട്ടായിരിക്കും ഇത്ര സമയമായി വാർത്ത വന്ന്, അങ്ങനെയൊക്കെ കണക്കാക്കാറുണ്ട്.
3: ഓരോ പ്രോഗ്രാം കേൾക്കുമ്പോ ഇതിന്റെ സമയമായി നമുക്ക് അറിയാം.
2: അതെ, മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കാം, പ്രത്യേകിച്ച് പടിയേരുള്ള മമ്മദ് കാക്കക്ക് വേണ്ടിട്ട്.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521, 6238180381.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണ് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ഇതാരാണ്?
5: നമസ്കാരം,
4: രവീന്ദ്രൻ. ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
5: അല്ല, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
4: വിളിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നല്ലേ സംസാരിക്കുന്നേ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്ന രവിയേട്ടാ?
5: അങ്ങനെ പോകുന്നേ.
4: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
5: വീട്ടില് ഞാനും ഭാര്യയും മോനും. മോളെ കല്യാണം കഴിഞ്ഞു ഭർത്താവിന്റെ വീട്ടിലുണ്ട്.
4: എവിടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്?
5: അത് ഊരത്തൂരാണ്.
4: ഊരത്തൂര്?
5: കല്യാട്.
4: കല്യാട്. ഓക്കെ, മകൻ എന്താ ചെയ്യുന്നേ?
5: മകൻ ജയിൽ വാർഡനാണ്, കണ്ണൂർ സെൻട്രലിൽ.
4: ഓക്കെ, രവിയേട്ടൻ എന്താ ഇത് ചെയ്തിരുന്നേ?
5: ഞാൻ തുന്നലാണ്.
4: ഓക്കെ, ഇപ്പൊ കടയിലാണോ ഉള്ളത്?
5: അല്ല, ഇപ്പൊ വീട്ടിലാണുള്ളത്.
4: ഓക്കെ, ഇന്ന് ജോലി ഇല്ലേ?
5: ഉണ്ട്, ഇപ്പൊ ഉച്ചകേഷം പോകും.
4: ഓക്കെ, എവിടെ മുഴക്കുന്നത് തന്നെയാണോ? അമ്പലത്തിന്റെ അടുത്തൊക്കെയാണോ വീട്? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
5: ഇത് ഹരിചന്ദ്രല്ലേ, ആത്മവിദ്യാലയമേന്നുള്ള
4: പാട്ടാണ് കേൾക്കേണ്ടത്. പഴയ പാട്ടല്ലേ, കമുകര പുരുഷോത്തമൻ പാടിയ പാട്ട്. രവിയേട്ടൻ പാട്ടൊക്കെ പാടുവോ? സിനിമയൊക്കെ കാണാറില്ലേ? സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ?
5: സിനിമയെല്ലാം മുമ്പേ പഴയ സിനിമയെല്ലാം കാണല്. ഇപ്പൊ അങ്ങനെ പോലും കുറവാ, ഇപ്പൊ ടിവിന്നുള്ള അത്യാവശ്യം.
4: അത്യാവശ്യം മാത്രം കാണുന്ന ഒരാളായി മാറി അല്ലേ? പണ്ട് കൂട്ടുകാരൊക്കെ ഒത്തിട്ട് ഒരുപാട്
5: സിനിമകൾ.
4: എന്നേരം ഏത് തിയേറ്ററിലാ നിങ്ങൾ പോവാറ്?
5: നമ്മള് അന്ന് പിന്നെ മുമ്പേ പേരാ ഒരു ഇരുട്ടി, പിന്നെ കാക്കയാട് വന്നേരം കാക്കയാട് പോകും.
4: ഓക്കെ, ഇപ്പൊ ആ തിയേറ്റർ ഇല്ലല്ലോ അവിടെ കാക്കയങ്ങാട്.
5: ഇല്ല ഇല്ല, കാക്കയാട് ഇല്ല. പേരാവില്ല.
4: പഴയ സിനിമകളോടാണോ താല്പര്യം കൂടുതൽ?
5: പഴയ സിനിമകളോട് താല്പര്യം.
4: പുതിയ അങ്ങോട്ട് അത്ര പിടിക്കുന്നില്ലേ?
5: അത്യാവശ്യം കാണും.
4: അത്യാവശ്യം കാണും മാത്രം അല്ലേ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
5: ഇഷ്ടപ്പെട്ട നടൻ പഴയ നടൻ സത്യനാണ്, ഇപ്പം ജീവിച്ചിരിക്കുന്ന മോഹൻലാൽ.
4: ഓക്കെ, സത്യനോടാണ് ഇഷ്ടം. സത്യന്റെ സിനിമകൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവും.
5: ഓക്കെ,
4: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ മാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
5: നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും.
4: എല്ലാവർക്കും വേണ്ടിയിട്ട്? അതെ, അപ്പൊ വാവൊരിക്കൽ എടുക്കുന്നവർക്ക് ഒക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, ശരി എന്നാ.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ച

നിശാഗന്ധി നാടകം മൂന്നാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: സുഗന്ധി അശ്വിനി കവണിശ്ശേരി, ഗിരിധരൻ പുരുഷോത്തമൻ സി കല്ലേരിക്കര, സുമിത്രൻ സിനി രാമദാസ് മട്ടന്നൂർ, പ്രകാശ് രാമകൃഷ്ണൻ പഴശ്ശി. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. വിജനമായ മാളിക വീട് ബംഗ്ലാവിലേക്ക് അന്തേവാസികളായി പ്രകാശും ഗിരിധരനും എത്തുന്നു. വാസ്തുവിദ്യയിൽ ഗവേഷണം ചെയ്യുന്ന പ്രകാശും സാഹിത്യരചനക്കായി ഗിരിധരനും മാളിക വീട്ടിൽ കഴിയുമ്പോൾ സഹായിയായി കാര്യസ്ഥൻ സുമിത്രനുമുണ്ട്. വീട്ടുകാർക്ക് സഹായവുമായി സുഗന്ധി എന്ന പെൺകുട്ടി മാളിക വീട്ടിലേക്ക് എത്തുന്നു. പ്രകാശിൻ്റെയും ഗിരിധരൻ്റെയും ആഗമനോദ്ദേശത്തിൽ പരസ്പരം സംശയം ജനിക്കുകയാണ്. ദുർമരണങ്ങൾ സംഭവിച്ച മാളിക വീട്ടിൻ്റെ ഭയപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ കഴിയവേ സിനിമാ ചിത്രീകരണത്തിനായി ഹൈദരാബാദിൽ നിന്നും ഒരു സംഘമെത്തുകയാണ്. പ്രകാശിനോടും ഗിരിധരനോടും കുറച്ചു ദിവസം മാളിക വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. നാടകം തുടർന്ന് കേൾക്കുക. നിശാഗന്ധി മൂന്നാം ഭാഗം.

0: സാറേ.
1: ആരാ?
0: ഞാനാ സുഗന്ധി.
1: സുഗന്ധിയോ, നീ ഏതാ?
0: ഇവിടെ വരാൻ പറഞ്ഞു, രണ്ട് ദിവസം പാലും പത്രവും.
1: ഓ, മിത്രട്ടൻ അയച്ചതാ?
0: ആ അതെ. കട്ടൻ ചായ എടുക്കട്ടെ?
1: കട്ടനോ?
0: അതെ, സാറിന് കട്ടനാ ഇഷ്ടം എന്ന് പറഞ്ഞു.
1: ആ ആ എടുത്തോളൂ.

0: സാറ് കുടിച്ചു നോക്ക്.
1: ഇതെന്ത് രുചിയാ? ചായപ്പൊടി തന്നെയല്ലേ ചേർത്തത്?
0: ഇത് പ്രത്യേകതരം പൊടിയാ, നല്ല രുചിയും മണവും ഉണ്ട്.
1: ആ പൊടി നന്നായാലും മാത്രം ചായ നന്നാവൂല.
0: പിന്നെ
1: അത് തയ്യാറാക്കുന്നവരുടെ കൈപുണ്യം.
0: ഒന്ന് പോ സാറേ. ആ പിന്നെ ഇവിടെ കടിച്ചു വരട്ടെ.
1: ഇപ്പൊ വേണ്ട, നീ ആ എമർജൻസി ലാമ്പുമായി എന്റെ കൂടെ വാ.
0: എവിടേക്ക്?
1: ചായപ്പിലേക്ക്.
0: അയ്യോ അതെന്തിനാ സാറേ?
1: സംശയിക്കണ്ട, അവിടെ കുറെ പഴയ മരങ്ങളുണ്ട്.
0: അവിടെ പാമ്പുകളുണ്ട്.
1: എന്നാ പാമ്പുകളെയും കാണാം.
0: അയ്യോ പേടിയാവൂലേ.
1: നീ എന്റെ കൂടെ ഇല്ലേ, പിന്നെന്തിനു പേടിക്കണം. ദാ ലേമ്പത് അവിടെ എടുക്ക്.
0: ശരി.

0: ആ ആ മരം കണ്ട കുറേ ചിത്രപ്പണികളുണ്ട്. ആ ലൈറ്റ് അങ്ങോട്ട് ചെരിച്ചു പിടിക്കേ, അനക്കാതെ പിടിക്കണേ.
1: ഇങ്ങനെയാ?
0: ഞാനൊരു ഫോട്ടോ

0: എടുക്കട്ടെ, ഇനി ഓഫാക്കിക്കോ. സുഗന്ധി, ഇവിടെ എന്തോ ഒരു മണം.
1: ചിലപ്പോ പാമ്പിന്റെ മണാവും. പിന്നെ ഇവിടെ സർപ്പഗന്ധി പൂവും ഉണ്ട്.
0: എവിടെയാ?
1: കൊറേ അപ്പുറത്താ. അവിടെ ഇന്ന് ആരും പോവില്ല.
0: അതെന്താ?
1: എന്തോ അറിയില്ല.

0: സാറിന് ഈ വലിയ ക്യാമറ എന്തിനാ? ഈ പഴയ മരങ്ങളുടെ ഫോട്ടോ എടുക്കാനാ?
1: മരങ്ങൾ മാത്രമല്ല, പൂക്കളും പക്ഷികളും എല്ലാം എടുക്കും. ഇത് ചില്ലറക്കാരനല്ല, ജപ്പാൻ മെയ്ഡാണ്. വില കേട്ടാ ഞെട്ടും. 400,000 രൂപയാ.
0: 400,000? അത് വെറുതെ.
1: നിനക്കതൊന്നും മനസ്സിലാവില്ല കുട്ടി. പിന്നെ ഞാനൊരു പൂവിന്റെ ഫോട്ടോ എടുക്കട്ടെ?
0: ആ അല്ല, അതിന് പൂവ് അവിടെ.
1: ദാ ഇവിടെ തന്നെ, സുഗന്ധിപ്പൂവ്.
0: സാറേ,
1: ആ മുറ്റത്തേക്ക് ഇറങ്ങ. പുറത്തേക്ക് നോക്കി തലയുയർത്തി. ആ
0: ഇങ്ങനെ മതിയാ?
1: ആ കുറച്ചുകൂടി അങ്ങനെ. ഒന്ന് തലയുയർത്തു.
0: ദേ ഇങ്ങനെയാ?
1: കുറച്ചുകൂടി. ആ ആ അങ്ങനെ. ഓക്കെ ഓക്കെ, റെഡി? ആ ഒന്ന് ചിരിച്ചേ, ചെറുതായിട്ട് ഒരു പുഞ്ചിരി.
0: അയ്യേ, ഒന്ന് പോ സാറേ.
1: ഓക്കെ ഓക്കെ, റെഡി?
0: സാറേ ഇതെപ്പോ കാണാനാവുക?
1: ഇപ്പൊ തന്നെ. ദാ ക്യാമറയിലേക്ക് നോക്ക്, പ്രിന്റിൽ ഇതിനേക്കാളും നന്നാവും.
0: ഇത് ഞാൻ തന്നെയാ?
1: പിന്നെ അല്ലാതെ. സുന്ദരി കുട്ടി, സുഗന്ധി കുട്ടി.
0: അയ്യോ പാമ്പ്.
1: മാറി നിൽക്ക്. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ആ വരും, പിന്നെ എടുക്കാം.
0: വരും, അത് വരും സാറേ, ഉറപ്പായും വരും.
1: സുഗന്ധി,
0: ഞാൻ പേടിച്ചു പോയി.
1: ഞാനില്ലേ കൂടെ, പിന്നെന്താ? അല്ല ഈ പാമ്പിന് മണമൊന്നുമില്ലല്ലോ.
0: അതൊക്കെ രാത്രിയിലാണ് ഉണ്ടാവുക.
1: ഓ പിന്നെ സുഗന്ധി, ഞാൻ എവിടെ നോക്കിയിട്ടും കണ്ടില്ല. എവിടെയാ നിശാഗന്ധി ചെടികൾ?
0: ദാ അവിടെയായിരുന്നു, നിറയെ വെളുത്ത നിശാഗന്ധി പൂക്കള് വിരിയുന്ന ചെടികള്.
1: ഇപ്പോൾ അവിടെ ഒന്നുമില്ലല്ലോ.
0: ഇല്ല, എല്ലാം പോയി.
1: അതെന്താ?
0: ഓ അതോ, ഇവിടുത്തെ തമ്പുരാട്ടി ആ പൂക്കള് വിരിയുന്നതും കാത്ത് അവിടെ ഒരു സിമന്റ് ബെഞ്ചിൽ ഇരിക്കുവായിരുന്നു. ഒരു ദിവസം ഒരു പാമ്പ് വന്നു, രാത്രിയായോണ്ട് കണ്ടില്ല. അങ്ങനെയാ തമ്പുരാട്ടി മരിച്ചത്. പിന്നെ ചെടികളെല്ലാം നശിപ്പിച്ചു.
1: അല്ല ചെടികളും പൂക്കളും ഇല്ലാതെ ഇപ്പോഴും പൂവിന്റെ മണം വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാ?
0: സാറേ അതൊക്കെ പറയാൻ പേടിയാ. അർദ്ധരാത്രിയില് തമ്പുരാട്ടി ഇപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ടത്രേ, പ്രേതായിട്ട്.
1: കാച്ചെണ്ണ തേച്ച് കുളിച്ച് അല്ലേ?
0: ആ
1: സുഗന്ധി എപ്പോഴെങ്കിലും കണ്ടോ?
0: അയ്യോ ഇല്ല, ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ഒരനുപമ കണ്ടത്രേ. കല്യാണം കഴിച്ച് കുറച്ചു നാളേ ആയിട്ടുള്ളൂ. ആ അവരിപ്പോ എവിടെയാണോ എന്തോ.
1: ഭ്രാന്താശുപത്രിയിലാ.
0: ഏ
1: മിത്രട്ടൻ പറഞ്ഞു.
0: സാറേ നമുക്ക് പോവാ.
1: സുഗന്ധി പോയിക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. പോയിക്കോളൂ. ഏയ് നിൽക്ക്, ഒന്ന് ശ്രദ്ധിച്ചോ, എവിടെ നമ്മണം? ഒന്ന് ശ്വാസം വലിച്ചു നോക്ക്, മൂക്ക് കൂർപ്പിച്ച് ശ്വാസം വലിക്കേ. നിശാഗന്ധിയല്ലേ, നിശാഗന്ധിയുടെ മണമല്ലേ ഇത്? ഏ
0: അതെ, ഇത് നിശാഗന്ധിയുടെ മണ. അതെ സാറേ,
1: അതെ, അടുത്തേക്ക് തന്നെ നിശാഗന്ധി. ഏയ് സുഗന്ധി, അനങ്ങാതെ അവിടെ നിൽക്ക്. ഏയ് നിൽക്ക്. ഏയ് ഒച്ചയുണ്ടാക്കല്ലേ, ഇത് പാമ്പിഴയുന്ന ശബ്ദാ. ഓ ശബ്ദം കേട്ടാൽ അറിയാം, വലിയ പാമ്പ് തന്നെ. നോക്ക് കരിമൂർക്കൻ, മാളിക വീടിന്റെ കാവലാൾ പണം പടർത്തി ആടുകയാ.
0: അതെ നമുക്ക് പോവാം സാറേ, സാറേ നമുക്ക് പോവാം.
1: അതിന്റെ ചോര കണ്ണുകൾ സുഗന്ധി, നമ്മെ തന്നെയാ അത് നോക്കുന്നത്.
0: ഇതത് തന്നെയാ.
1: അനങ്ങല്ലേ, അനങ്ങല്ലേ.

0: ഗിരി, മിത്രാട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഒരു സൈലൻസ് അല്ലേ?
1: യെസ്, പേടിപ്പിക്കുന്ന ഒരു ശാന്തത.
0: പിന്നെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളെ കണ്ടോ?
1: കണ്ടില്ല. ബട്ട് ഐ ആം ഓൺ ദ വേ. അകത്തിരിക്കുന്ന എന്റെ അനുവിനെ ആകർഷിച്ച് പുറത്ത് പാമ്പിഴയുന്ന തോട്ടത്തിലേക്ക് എത്തിച്ച ആ വശീകരണി, അത് ഒരു ഗന്ധമായിരുന്നു, നിശാഗന്ധിയുടെ ഗന്ധം.
0: അതുകൂടാതെ കാച്ചെണ്ണയുടെ നറുമണവും അല്ലേ?
1: അതെ, കഴിഞ്ഞ ദിവസം എനിക്കത് ഫീൽ ചെയ്തു പ്രകാശ്.
0: ആശ്ചര്യം തന്നെ. പിന്നെ മിത്രാട്ടന് സംശയമൊന്നുമില്ലല്ലോ?
1: ഏയ്, നെവർ.
0: ഗിരി, നിങ്ങൾക്ക് വേണ്ടി അന്ന് റെക്കമെൻഡ് ചെയ്തത് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നില്ലേ?
1: അതെ, എന്തേ?
0: അയാളുടെ പേരെന്താ?
1: ശിവപ്രസാദ്. സ്ഥലം മാറിപ്പോയി, അയാളെ പിന്നെ ഓർത്തില്ല. അല്ല, അയാളെക്കുറിച്ച് എന്തിനാണ് ചോദിക്കുന്നേ?
0: എനിക്ക് അയാളുടെ നമ്പർ ഒന്ന് വേണം. ഏതായാലും മിത്രാട്ടം പറഞ്ഞ സമയം കൊണ്ടൊന്നും എൻ്റെ വർക്ക് തീരില്ല. ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
1: ഓ, അതിനാണോ? ഓക്കെ, ഞാനത് വാട്സാപ്പ് ചെയ്യാം. പക്ഷേ മിസ്റ്റർ പ്രകാശ്, എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി തരണം.
0: എന്ത് ചോദ്യം?
1: അല്ല, നിങ്ങളുടെ റിസർച്ച് ഗൈഡ് അനന്തകൃഷ്ണനോ അതോ അനന്തമൂർത്തിയോ?
0: നിങ്ങളത് വിട്ടില്ല. ഇനിയും ഇതാ വരുന്ന വനമാല.
2: സാറേ, കട്ടൻ എടുക്കട്ടെ?
0: എടുത്തോളൂ സുഗന്ധി. കേട്ടോ ഗിരി, സുഗന്ധിയുടെ കട്ടൻ ഉണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്.
1: അതെ അതെ, ടേസ്റ്റ് വിത്ത് സ്മെൽ. ആ പിന്നെ സുഗന്ധി, നീ കാച്ചെണ്ണ തേച്ചാണോ കുളിക്കാറ്? ഏ,
2: സാറെന്താ അങ്ങനെ ചോദിച്ചേ?
0: ഇന്നലെ രാത്രി ഒരു മണം, നല്ല കാച്ചെണ്ണയുടെ മണം.
2: അയ്യോ ഈശ്വര,
1: എന്താ പേടിക്കുന്നത്?
2: കാച്ചെണ്ണ തേച്ച് കുളിച്ച് നിറയെ നല്ല മുറ്റുള്ള മുടിയുമായി പടിപ്പുരയിൽ എപ്പോഴും ഇരിക്കാറുണ്ടത്രേ.
0: ആരി?
2: ഇവിടത്തെ തമ്പ്രാട്ടി.
0: എന്നിട്ട് അവൾ എവിടെ പോയി?
2: മരിച്ചുപോയി.
1: പ്രകാശ്,
0: നിങ്ങൾക്കെന്താ എഴുതാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ ശരി, സുഗന്ധി വാ,
1: ഞാൻ
0: കാണാം, പിന്നെ കാണാം.
1: ശരി എന്നാൽ.
0: വരൂ സുഗന്ധി, അകത്തേക്ക് വരൂ.
2: എന്താ സാറേ?
0: നിനക്കൊരു കൂട്ടം കാണിച്ചു തരാം ഞാൻ.
2: എന്താ അത്?
0: വരൂന്ന്. ഇന്നലെ എടുത്ത ഫോട്ടോ ഞാൻ ലാപ്ടോപ്പിൽ കാണിച്ചു തരാം, എന്നിട്ട് അഭിപ്രായം പറ. ഇതാ നോക്ക്, എങ്ങനെയുണ്ട്?
2: അയ്യോ, ഇത് ഞാൻ തന്നെയാണോ?
0: വിശ്വസിക്കാനാവുന്നില്ല അല്ലേ?
2: ഇല്ല, ഇത് വാരികയിലെ നോവലില് വരക്കുന്ന ചിത്രം പോലെ തന്നെ ഉണ്ട്.
0: ഉണ്ടല്ലോ, ഇതിന്റെ പ്രിന്റ് കണ്ടാല് സിനിമയിൽ അഭിനയിക്കുന്ന നായികയെ പോലെ തന്നെ ഉണ്ടെന്ന് പറയും
2: സാറേ.
0: അതെ സുഗന്ധി, യു ആർ വെരി വെരി ബ്യൂട്ടിഫുൾ, നാച്ചുറൽ. ഇതാണ് യഥാർത്ഥ സൗന്ദര്യം
2: സാറേ.
0: പറയൂ, എന്താ വേണ്ടത്?
2: ഈ ഫോട്ടോ തരുമോ?
0: പിന്നെന്താ, ഇത് മാത്രമല്ല, ഈ വീട്ടിലും പരിസരത്തും കുറെ നല്ല ലൊക്കേഷൻ ഉണ്ട്, അവിടെ നല്ല നമുക്ക് ഫോട്ടോ എടുക്കാം, അതൊക്കെ തരും.
2: ആ, സാറ് പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത് കൊണ്ടാ ഇവിടെ ഷൂട്ടിങ്ങിന് ആരൊക്കെയോ വരാറുള്ളത്.
0: ഓ, അവരുടെ മുന്നിലൊന്നും പെട്ടേക്കല്ലേ, പിടിച്ച് നായികയാക്കി കളയും.
2: ഒന്ന് പോ സാറേ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയൂല.
0: പക്ഷേ അവൾക്ക് അറിയാമായിരുന്നു അഭിനയം.
2: ആർക്ക്?
0: സുനന്ദയ്ക്ക്.
2: ആരാത്?
0: എന്റെ അമ്മാവന്റെ മകൾ. എനിക്കിഷ്ടായിരുന്നു, അത് പ്രണയമാണോന്ന് അറിയില്ല.
2: സുനന്ദ ഇപ്പൊ എവിടെയാ?
0: ഇപ്പൊ ഇവിടെയാ, എന്റെ മുന്നിൽ, വളരെ വളരെ അരികിൽ.
2: സാറേ,
0: വലുതായാൽ എന്റെ പെണ്ണായിരുന്നു അവൾ, പക്ഷെ വലുതായില്ല, അതിനു മുമ്പ് പോയി, എന്നെ വിട്ടുപോയി.
2: എങ്ങനെ?
0: പതിവ് പോലെ കുളിക്കാനിറങ്ങിയതാ ഞങ്ങളെല്ലാവരും, കുറെ കഴിഞ്ഞിട്ടും അവൾ മാത്രം വന്നില്ല.
2: കഷ്ടം.
0: വർഷങ്ങൾക്ക് ശേഷം എന്റെ സുനന്ദയെ ഞാൻ കണ്ടു. സുഗന്ധിയിലൂടെ, ഈ കണ്ണിലൂടെ.
2: ഇങ്ങനെ നോക്കല്ലേ സാറേ.
0: സുഗന്ധി, കണ്ണിലേക്ക് തന്നെ നോക്കിയാലുണ്ടല്ലോ.

0: വായിക്കാം.
1: അത് വെറുതെ, എന്നാ എന്റെ മനസ്സ് വായിച്ചേ.
0: ഞാൻ വായിക്കും.
1: ഓ പിന്നെ
0: വായിക്കട്ടെ. ആ കിട്ടി.
1: എന്താ എന്താന്നൊന്ന് പറഞ്ഞേ.
0: സുഗന്ധി ഇന്നലെയോ ഇന്നോ എന്നോടൊരു നുണ പറഞ്ഞു. അതില് സുഗന്ധിയുടെ മനസ്സ് വിഷമിക്കുന്നുണ്ട്. ശരിയല്ലേ?
1: എന്ത് നുണ പറയാനാ? ഞാൻ

0: ഹലോ പ്രകാശ്, നിങ്ങളിപ്പോൾ കാണാനില്ലല്ലോ. അല്ല, ആ പാൽക്കാരിയുമായി വല്ല ഏർപ്പാടും?
1: ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്.
0: അല്ല പ്രകാശ്,
1: അത് പക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെയല്ല.
0: പിന്നെന്താ?
1: പിന്നെ അത് പിന്നെ പറയാം. അല്ല, ഇന്ന് നമ്മുടെ കാര്യസ്ഥൻ ശ്രീമാൻ മിത്രാട്ടൻ എത്തൂലേ?
0: അത് നമ്മുടെ പുറത്താക്കാൻ വല്ലാത്തൊരു ദുരൂഹത മണക്കുന്നല്ലോ പ്രകാശ്.
1: ദുരൂഹത മണക്കേ? അല്ല, എനിക്കറിയില്ല.
2: ഇല്ല, അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. അതാണല്ലോ അതിൻ്റെ ഒരു ക്രെഡൻഷ്യൽ.
0: ഓ, എന്തൊരായിസ! മിത്രേട്ടനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ.
2: വേണ്ട, ആയിസ് അധികം ഒന്നും വേണ്ട.
1: അല്ല, ആകെ ചൂടിലാണല്ലോ, എന്തു പറ്റി?
2: ഇനി എന്ത് പറ്റാനാ? ഹൈദരാബാദ് ടീം മറ്റന്നാൾ എത്തും.
0: ഓ, അതെയോ? അല്ല, ആരാ വരുന്നത്?
2: എന്താ, ടെസ്റ്റ് ട്യൂബാ യൂട്യൂബാ? ഇപ്പൊ ആൾക്കൊന്നും സിനിമയൊന്നും വേണ്ടത്രേ.
1: ഇപ്പോ അതാണ് ട്രെൻഡ്.
2: അതല്ല സാറേ, വലിയ സിനിമയെല്ലാം പിടിക്കുന്ന ആളാത്രേ.
0: അല്ല, മിത്രേട്ടൻ ഇപ്പം വലിയ വലിയ പുള്ളികളൊക്കെ ആയിട്ടാണല്ലോ കമ്പനി.
1: ആ പുള്ളികൾ മിത്രേട്ടനുമായി എങ്ങനെയാണ് കണക്ഷൻ?
2: അതൊരു രഹസ്യ, നിങ്ങളായതുകൊണ്ട് പറയാം. ഒരു സിനിമാ പ്രാന്തുള്ള പോലീസാ ഇതൊക്കെ ഏർപ്പാടാക്കുക. അയാൾക്ക് അഭിനയിച്ചാൽ മാത്രം മതി.
0: അപ്പോ വലിയ പോലീസ് ഓഫീസർമാരുമായൊക്കെയാണ് ഇപ്പോൾ കൂട്ട് അല്ലേ?
2: കൂട്ടൊന്നുമില്ല, വലിയ ഓഫീസറൊന്നും അല്ല കേട്ടാ.
1: ആ, നമുക്കും കാണാലോ ഷൂട്ടിംഗ്.
2: ഏയ്, അത് പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, ഒന്നുകിൽ ഇന്ന് അല്ലേ നാളെ, സാറന്മാർ പോയേ പറ്റൂ.
0: മിത്രേട്ടാ,
2: ഒരു രക്ഷയില്ല സാറേ, നാളെ തന്നെ പോണം.
1: ശരി, നമ്മളായിട്ട് മിത്രേട്ടനെ വിഷമിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോയേക്കാം. ഇന്നൊരു രാത്രി കൂടി സമ്മതിക്കണം.
2: ആ, എന്നാ അങ്ങനെ.
0: അല്ല മിത്രേട്ടാ, ശരിക്കും ഈ പറമ്പ് മാളിയൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ ഇടുന്നത്?
2: പിന്നെ
0: നല്ല വില കിട്ടൂലേ. അല്ല, ഇതൊക്കെ ആരുടെ പേരിലാ?
2: തമ്പുരാട്ടിയുടെ ഒസ്യത്തോ?
0: അല്ല, അവകാശികളില്ലെങ്കിൽ ഇതൊക്കെ അന്യാധീനപ്പെടൂലേ?
1: അതെങ്ങനെയാ? നോക്കി നടത്തുന്ന മിത്രാട്ടന് കിട്ടും.
0: അതെങ്ങനെ?
1: കാര്യസ്ഥനായ മിത്രാട്ടന് നോക്കി നടത്തിപ്പ് ചുമതല കൊടുത്തിട്ടില്ലേ? ഇല്ലേ മിത്രാട്ടാ?
2: അതുണ്ട്.
1: ആ, എന്നാ പ്രശ്നമില്ല. നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഈ മാളിക വീടും പറമ്പും മിത്രൻ തമ്പുരാൻ്റെതാകും.
2: കളിയാക്കണ്ട സാറേ, അതൊന്നും നടക്കൂല.
0: മിത്രേട്ടാ, പ്രായമായി വരുമല്ലേ, ഇത്രയും കാലം നോക്കി നടന്നതിൻ്റെ ശമ്പളം തന്നെ കൂട്ടിയാൽ മതി. കുറ്റബോധമൊന്നും വേണ്ടാന്ന്.
2: കുറ്റബോധമൊന്നുമില്ല, എന്നാലും വേണ്ട.
1: അല്ല, ഇത് വിലക്കെടുക്കാൻ ആരും വന്നില്ലേ?
2: എവിടെ വരെ? അറിയുന്നവർ മുടക്കും. പ്രേതം, പിശാജ്, ദുർമരണം എന്നൊക്കെ പറഞ്ഞ്.
0: അതാ പറഞ്ഞേ, ജെ സി ബിനെ വിളിക്ക്, എല്ലാ ബാധയും കോരിക്കളയാം നമുക്ക്.
2: ഓ അയ്യോ, അതൊന്നും വേണ്ട കുഞ്ഞെ. മിത്രാട്ടൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞോളാം, അത് മതി.
1: ആ പിന്നെ, എന്നെങ്കിലും ഈ തീരുമാനത്തിനൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞാൽ മതി. നല്ല വക്കീലെൻ്റെ കസ്റ്റഡിയിലുണ്ട്, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഒറ്റ വിളി വിളിച്ചാൽ മതി, ഞാൻ ഏർപ്പാടാക്കി തരാം. ഓക്കെ
0: പ്രകാശ്, നമ്മൾ നാളെ എങ്ങോട്ടാ പോന്നെ?
1: വയനാട്. മിത്രാട്ടാ, രണ്ട് ദിവസം പോരെ?
2: സാറേ, ഇങ്ങനെ കീറി മുറിക്കാതെ. വരുന്ന വി ഐ പിമാർ രണ്ട് ദിവസത്തേക്കാ പറഞ്ഞത്. ഇനി രണ്ടാം ദിവസം പിന്നെയും പറഞ്ഞാൽ കുഴങ്ങും. ഒന്നും വിചാരിക്കല്ലേ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ.
1: ഓക്കെ, ഇറ്റ്സ് ഓക്കെ.
0: അപ്പോൾ രണ്ടും രണ്ടും നാല് ദിവസം. മിത്രേട്ടൻ അതുവരെ സമാധാനമായിട്ടിരിക്കെ, നമ്മൾ പോയിട്ട് വരാം.

0: സാറേ, കട്ടൻ.
1: ആ, ഇതാര്? സുഗന്ധി കൊച്ചമ്മയാ, വാ വാ.
0: മറ്റേ സാറില്ലേ?
1: ആര്? പ്രകാശം പരത്തുന്നയാളാ. എന്തിനാ ഇപ്പൊ സുഗന്ധിയുടെ പ്രകാശം ഇല്ലേ ഇവിടെ?
0: ഓ, എനിക്കറിയില്ല.
1: ആ, ഞാൻ കണ്ടു.
0: എന്ത്?

0: സുഖം തീയേ. ഫോട്ടോ സാക്ഷാൽ ദേവി മുന്നിൽ വന്ന് നിൽക്കും പോലെ.
1: കളിയാക്കണ്ട സാറേ,
0: ഒരു തമ്പുരാട്ടിക്കുട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട്. ആക്ച്വലി തമ്പുരാട്ടിക്കുട്ടി തന്നെയാണോ ഈ കൊച്ചമ്പുരാട്ടി?
1: സാറേ,
0: പിന്നെ അറിയാലോ വാരികകളിൽ നോവൽ എഴുതാൻ എന്റെ പണി. അടുത്ത നോവലിൽ എന്റെ നായികയുടെ രൂപം സുഗന്ധിയ. എന്താ?
1: അയ്യോ അതൊന്നും വേണ്ട.
0: ഫോട്ടോ അല്ല, വെറും ചിത്രം, ഫോട്ടോ പോലത്തെ ചിത്രം.
2: എന്താണ് ഒരു കൊച്ചു വർത്തമാനം?
0: ചുമ്മാ, ഇന്ന് കൂടിയല്ലേ സുഗന്ധപാനീയം നമുക്ക് കിട്ടൂ.
2: ആ പിന്നെ സുഗന്ധി, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ.
0: നമ്മൾ പോകുമ്പോഴേക്കും പുതിയ അതിഥികൾ വരികയല്ലേ. സുഗന്ധിക്ക് കോളടിച്ച്.
2: വെറും അതിഥികളല്ലോ, VVIP-കളല്ലേ.
1: അല്ല സാറന്മാരെങ്ങോട്ടാ പോകുന്നേ?
0: പോകുന്നതല്ല സുഗന്ധി, പറഞ്ഞേക്കുന്നതാ. എവിടെയെങ്കിലും പോയല്ലേ പറ്റൂ.
2: അപ്പൊ സുഗന്ധി ഒന്നും അറിഞ്ഞില്ലേ?
1: ഇല്ല.
2: ഹൈദരാബാദിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വരുന്നു.
0: സമയം തെളിഞ്ഞ സുഗന്ധിക്ക് അഭിനയിക്കാം, സിനിമയില് നായികയായി അഭിനയിക്കാം.
2: ആ സിനിമാക്കാരാണത്രേ വരുന്നത്.
0: വലിയ നിലയിലൊക്കെ എത്തിയാല് സെലിബ്രിറ്റി ഒക്കെ ആവല്ലോ. ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവില് ഞങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയണേ.
1: വേണ്ട സാറേ, വല്ലാണ്ട് കളിയാക്കണ്ട. എനിക്ക് സിനിമാ നടിയൊന്നും ആവണ്ട.
0: അയ്യോ മഴ വരുന്നുണ്ട്, ഞാൻ അലക്കി ആറാനിട്ടത് നനഞ്ഞു പോവും. ഞാൻ ചെല്ലട്ടെ. അപ്പൊ ശരി
1: സാറേ, ഞാൻ എടുത്തു വെച്ചോളാ.
2: വേണ്ട, അത് സാറ് തന്നെ ചെയ്യും. സുഗന്ധി വാ, കുറച്ച് പണിയുണ്ട്.
1: എന്താ സാറേ?
2: അതായത് നാളെ പോകുമ്പോ ഞാൻ സാധനങ്ങളെല്ലാം എടുക്കുന്നില്ല, മുറിയിൽ ഭദ്രമായി വെക്കണം. അതിഥികൾ തിരിച്ചുപോയാല് വരണ്ടതല്ലേ.
1: ആ സാറ് പറഞ്ഞു.
2: ദാ ഈ മുറി ഒന്ന് വൃത്തിയാക്ക്. ആ ഫയലുകള് ആ ഷെൽഫിൽ വെച്ചോളൂ.
1: സാറേ അത് പൂട്ടാനാവൂല.
2: സാരമില്ല, അതില് രഹസ്യമൊന്നുമില്ല. പിന്നെ സുഗന്ധി.
1: എന്താ സാറേ?
2: നേരത്തെ ഞാൻ സുഗന്ധിയുടെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി.
1: എന്താ?
2: സുഗന്ധി നുണ പറയും.
1: എന്തു നുണ?
2: ഇവിടെ അതിഥികൾ വരുന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞത് നുണയായിരുന്നില്ലേ?
1: അല്ല സാറേ.
2: എന്താ
1: ഈ സാർ ഇതെന്തൊക്കെയോ പറയുന്നേ?
2: കാച്ചെണ്ണയുടെ മനം മയക്കുന്ന മണം സുഗന്ധി നീ അരികിൽ നിൽക്കുമ്പോൾ അനുഭവിക്കാം. പുറത്തെ മഴയത്തും ആ മണം പരക്കുകയാ. ഏതെണ്ണയാ?
1: എണ്ണയോ?
2: അതിലെന്താണ് ചേർക്കുന്നത്?
1: സാറെന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ?
2: നുണ പറയാൻ ശ്രമിക്കുന്നു, ഞാനതറിയുന്നു.
1: ഇല്ല,
2: സത്യം പറഞ്ഞോളൂ.
1: നിങ്ങൾ ആരാ?
2: നടക്ക്, പിറകോട്ട് നടക്ക്. മതി
1: സാർ.
2: ഇരിക്ക്.
1: എന്തിനാ?
2: ഈ കട്ടിലിരിക്ക്, കിടന്നോളൂ. ശരീരം തളരുന്നത് പോലെയില്ലേ? നിവർന്ന് കിടന്നോളൂ. ശരീരത്തിന്റെ ഭാരമൊക്കെ കട്ടില് താങ്ങും സുഗന്ധി. ഇപ്പോൾ ശരീരത്തിന് ഭാരമേയില്ല. കൺപോളകൾ കനക്കുന്നു, അത് മെല്ലെ അടയാൻ തിടുക്കം കാട്ടുന്നു. അതെ, മെല്ലെ മെല്ലെ അടയുന്നു. ശരീരം പൂർണമായും തളർന്നു, ഭാരം തീരെയില്ല. കൈകാലുകൾ ചലിപ്പിക്കാനാകുന്നില്ല. കണ്ണിൽ ഉറക്കം. ഉറങ്ങിക്കോളൂ. അങ്ങനെ അങ്ങനെ ഇരുട്ട്, ചുറ്റും കട്ട പിടിച്ച ഇരുട്ട്. ഒന്നും കാണുന്നില്ല, എന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. ഇല്ലേ? ഇല്ലേ? പറയൂ, അതിഥികൾ വരുന്നത് അറിഞ്ഞിരുന്നില്ലേ?
1: അറിയാം.
2: അതിഥികൾ വരാറുണ്ടായിരുന്നോ?
1: ഉണ്ടായിരുന്നു.
2: സുഗന്ധി ആരാണ്?
1: കൊച്ചമ്പ്രാട്ടി.
2: നുണ.
1: സത്യം.
2: അതിഥികൾ വരുന്നത് കൊച്ചമ്പ്രാട്ടിയെ കാണാനല്ലേ? കണ്ടിട്ട് പറയൂ.

നിഷ്കളങ്കതയുടെ നിഗൂഢതകളിൽ നിന്ന് സുഗന്ധയുടെ മനസ്സ് വായിച്ചറിയുകയാണ് പ്രകാശ്. മാളിക വീടിൻ്റെ അകവും പുറവും ഒരു സിനിമാ ചിത്രീകരണത്തിന് വേദിയൊരുങ്ങുകയാണ്. ഹൈദരാബാദ്

ഹൈദരാബാദിൽ നിന്നും വരുന്ന ആ അതിഥികൾ ആരൊക്കെയാണ്? കാത്തിരിക്കാം നാലാം ഭാഗത്തിനായി. നിശാഗന്ധി നാടകം മൂന്നാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും

0: പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയ

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: അല്ല, മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ? നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണല്ലേ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: ഫെബ്രുവരി 7-ാം തീയതി എൻ്റെ കൂടെ ചികിത്സാലയത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഒരു ആത്മഹത്യക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പോയിസണൊക്കെ വാങ്ങിച്ച് മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അറിവില്ല, ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ആൾ പറഞ്ഞ്, അങ്ങനെയല്ല, പിന്നെ ഞാനിപ്പോൾ 3.5 മാസമായിട്ട് മദ്യം കഴിക്കുന്നില്ല, ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇളനോട്, അങ്ങനെയല്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കൂടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്തു ഫോണ്, നോക്കട്ടെ എന്ന് കട്ട് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ആൾ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, പറ്റുമോ എനിക്ക് ജീവിക്കാൻ? അപ്പോൾ എന്നോട് പറഞ്ഞു, പറ്റും, ഇങ്ങനെ കുറേ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറ്റൂ പറഞ്ഞു, യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കോഴിക്കോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ കോഴിക്കോട് വരാം. അങ്ങനെ അവശനായ ഞാൻ, നടക്കാൻ പോലും പറ്റാത്ത ഞാൻ പതുക്കെ തലശ്ശേരിയിലെത്തി. അവിടുന്ന് ഒരു ട്രെയിനിൽ കയറി. അവർ പറഞ്ഞതിൽ ഏകദേശം 4-4.5 മണിക്കൂർ വൈകിട്ടാണ് ഞാൻ കോഴിക്കോട് സ്റ്റേഷനിലെത്തുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് വെച്ചാൽ, ഈ ഒരു 5-6 പേര് ഈ 4.5 മണിക്കൂർ സമയം, അതിന് മുന്നേ അവരെത്തിയിട്ടുണ്ടാവും, ഇത്രയും സമയം കാത്തു നിന്നിട്ട് ഞാൻ ട്രെയിനിൽ ഇറങ്ങുമ്പം അവരെന്നെ വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയത്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഞാൻ പറയുന്ന കേൾക്കാൻ ആളുണ്ടായിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങൾ ഞാനെപ്പോഴും പറയുക, എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഞാൻ മദ്യപിക്കുന്നത്, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു സ്നേഹം അവിടുന്ന്. ഞാനൊന്നും ചോദിച്ചില്ല. അപ്പം എനിക്ക് സംശയം ഉണ്ടായിരുന്നു മനസ്സിൽ,

0: ഇത് അവയവങ്ങളായിട്ട് അടിച്ചു മാറ്റേണ്ട ടീമാണോ? കാരണം ലോകത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയും ഒരു സ്നേഹത്തോടെ ഒരു മദ്യപാനിയെ മുഷിഞ്ഞ് നാറി 7 ദിവസം കുളിച്ചിട്ട് പോലും പല്ല് തേച്ചിട്ടില്ല ഒന്നുമില്ലാത്ത നാറുന്ന എന്നെ ഇങ്ങനെ കൈപിടിച്ച് ചുമലിലൂടെ കൈയൊക്കെ ഇട്ട് കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഇവരാരായിരിക്കുമോ എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നു. അങ്ങനെ കോഴിക്കോട് ഒരു വീട്ടിൽ ഒരാളുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി അവർ തന്നെ എന്നെ കുളിപ്പിച്ച് അവിടെയുള്ള ഒരാൾ ഡ്രസ്സ് തന്നു. എന്നെ വളരെ സ്നേഹത്തോടെ അവരുടെ ഒരു കൂടപ്പുറപ്പാണോ ഒരു സുഹൃത്താണോ എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അത്ര സ്നേഹത്തോടെ അവരെനിക്ക് അവിടെ എന്നോട് അപ്പോഴും അവരോട് ചോദിച്ചു, നിനക്ക് മദ്യപിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഞാനപ്പോഴും അത്ഭുതത്തോടെ നോക്കിയത്, കാരണം ഒരു ആള് മദ്യപിക്കരുത് എന്ന് പറയുന്ന ലോകത്ത് മദ്യം വേണമെന്ന് ചോദിക്കുന്ന ആളുകൾ സ്നേഹത്തോടെ പെരുമാറ്റം. അന്ന് രാത്രിയിൽ അവരൊക്കെ കാവലിരുന്നു, കാരണം എൻ്റെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ പോയിരുന്നു, ആകെ ഞാൻ മുഖമൊക്കെ വല്ലാതായി. അവരെനിക്ക് കാവലിരുന്നു ആ രാത്രി, അവർ വെള്ളം തന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവരെൻ്റെ കൂടെ തന്നെയുണ്ട്. പിറ്റേ ദിവസവും അവരെനിക്ക് ഭക്ഷണം വേണമെന്ന്, ജാമന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അവരെനിക്ക് ഭക്ഷണം തന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ വൈകിട്ട് വരെ ഇങ്ങനെ മാറി മാറി ആളുകൾ ഓരോരുത്തരും എന്നോട് പറയും, നമ്മളുണ്ട് കൂടെ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, എന്ത് പ്രശ്നങ്ങളുണ്ടോ ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു പരിപാടി അവർ ചെയ്തു. വൈകിട്ട് കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിൽ മീറ്റിങ്ങിലേക്ക് അവരെന്നെ കൊണ്ടുപോയി. അവിടെ ഞാൻ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിംഗ് നടക്കുമായിരുന്നു, തുടങ്ങുമായിരുന്നു. അവിടെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതാണ് ഞാൻ കേട്ടത്, ദൈവമേ എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞത് ദൈവത്തിൽ എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് എന്നെ ഇത് രക്ഷപ്പെടുത്താൻ പറ്റാത്തത്. അതുകൊണ്ടൊരു ദൈവനിഷേധി മുമ്പേ ചെറുപ്പത്തിൽ എനിക്ക് അതിനോടൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ദൈവമാണ് എല്ലാത്തിനും കുറ്റം ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇതെനിക്ക് പറ്റിയ പരിപാടി ആയിരിക്കില്ല എന്ന് മനസ്സിൻ്റെ മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ടും എൻ്റെ അഹങ്കാരം എന്നെ വിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ആ പരിപാടിയിലേക്ക് കയറിഞ്ഞ് ഏറ്റവും പിറകിലത്തെ ബെഞ്ചിലിരുന്നു 10-35 പേരവിടെ ഉണ്ടായിരുന്നു. പല വർഷങ്ങളായിട്ട് ഈ കൂട്ടായ്മയിൽ വന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ആളുകൾ, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചിന്ത ഇങ്ങനെ ഒരു ഭാഗത്ത് എനിക്ക് മരിക്കണമെന്ന്, മറുഭാഗത്ത് ഇതെന്താ പരിപാടി എന്നറിയില്ല, അറിയാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഫലം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഒടുവിൽ എന്നോട് അവിടെ അധ്യക്ഷനായിട്ടിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോന്ന്. ഞാനവിടെ പോയി സംസാരിക്കാനെങ്കിൽ ഞാൻ പൊട്ടിക്കറിയായത്. അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ ഇരുത്തി വളരെ സ്നേഹത്തോടെ തലോടി. ആ ദിവസം വൈകിട്ട് രാത്രിയിൽ അവരെ വീട്ടിൽ വേറൊരാൾ വീട്ടിൽ കൊണ്ടുപോയി എന്നെ. അത് മുതൽ 2 ആഴ്ചക്കാലം ഞാൻ കോഴിക്കോട് താമസിച്ചു. എല്ലാ ദിവസവും മീറ്റിങ്ങിൽ കൊണ്ടുപോകും. വളരെ ഒരു കൂടപ്പിറപ്പിനേക്കാളുപരി സ്നേഹത്തോടുകൂടി പെരുമാറി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിൽ ഈ മദ്യാസക്തി എന്ന രോഗം പിടിപെട്ട് മരണത്തിലേക്ക് നടന്നിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു. വ്യക്തിബന്ധമില്ല, കുടുംബബന്ധമില്ല, സമൂഹത്തിൽ ആളുകൾ നികൃഷ്ട ജീവിയെ പോലെ കാണുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ മുഖന്തിരിക്കുന്നു. ആ ലോകത്ത് ഇത്രയും സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു പറ്റാളുകൾ, അത്ഭുതത്തോടെ തന്നെ ഞാൻ നോക്കിയത്. അങ്ങനെ ആ ദിവസം മുതൽ ഇന്ന് വരെ ഇപ്പോൾ 18 വർഷവും 5 മാസവും കഴിഞ്ഞ് ഞാൻ ആൽക്കഹോൾ ശ്രമിച്ചെത്തിയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, 100 മാർക്ക് വാങ്ങിച്ച് റാങ്കൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ശരാശരി മാർക്ക് വാങ്ങിച്ച് ഒരു പാസ്സായി ശരാശരി മനുഷ്യനെ പോലെ ഈ സമൂഹത്തിൻ്റെ മുന്നിലൂടെ എനിക്ക് നടന്നു നീങ്ങാത്തത്. അന്ന് എന്നെ കണ്ട് മുഖം തിരിഞ്ഞ് കാറത്തുപ്പിപ്പോയ ആളുകൾ ഇന്ന് സുഖമല്ലേ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. നാട്ടിലുള്ളൊരു ഒരു പരിപാടിയിലേക്ക് പോകുമ്പോൾ ആളുകൾ എന്നെ വളരെ സ്നേഹത്തോടെ സൂക്ഷിച്ചു നോക്കി എന്നോട് കുശലം പറയുന്നുണ്ട്. ഞാൻ അവരുടെ ഒരാളായി അല്ലെങ്കിൽ അവർ എന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഞാൻ എവിടെ നിന്നൊക്കെ നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ തിരിച്ചു കയറാൻ എന്നെ ആൽക്കഹോളിക്സ് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നും ഞാൻ നാളെ രാവിലെ കുടിക്കില്ല എന്ന് ഒരാളോടും പറയാൻ പറ്റാത്തൊരു രോഗിയാണ് ഞാൻ. അത് ജീവിത അവസാനം എൻ്റെ മരണം വരെ ഞാനൊരു രോഗിയാണ് എന്ന ബോധ്യം ഉണ്ടാക്കിത്തന്നത് ആൽക്കഹോളിക്സ് അനോണിമസാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ നിമിത്തം ഉറങ്ങാതിരുന്ന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അമ്മയുടെ കൂടെ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ അവർക്കൊരു പ്രയാസമില്ലാതെ അവർ സുന്ദരമായി ജീവിക്കുന്നവർക്ക് ഞാൻ അവരുടെ അരികു പറ്റി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അഭിമാനത്തോടു കൂടിയിട്ട്. അങ്ങനെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തന്നത് ആൽക്കഹോളിക്സ് അനോണിമസാണ്. എനിക്ക് റേഡിയോ മലബാറിൻ്റെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളോട് പറയാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന അല്ലെ ജീവിതത്തിൽ ഇത് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നവർ, ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആളായിരിക്കും അല്ലെ അവരുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരാണെങ്കിൽ പോലും ഇത്ര ഒരു പരിപാടി യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായ സ്വരം അവനവൻ നടന്നു വന്ന വഴികളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അവിടുന്ന് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ അനുഭവങ്ങളിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ തീർച്ചയായിട്ടും മദ്യാധ്യക്ഷത എന്ന രോഗത്തിൽ പിടിപെട്ട് എല്ലാവരും എഴുതി തള്ളിയ വൈദ്യശാസ്ത്രം പോലും എഴുതി തള്ളിയ ആളുകൾ രക്ഷപ്പെട്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കാനുള്ള ഈ ലോകത്തിൽ ഏക വഴിയാണെന്ന് ഞാൻ പറയുന്നില്ല. ആൽക്കഹോളിക്സ് മാത്രമാണ് മദ്യം നിർത്താനുള്ള വഴിയെന്നും പറയുന്നില്ല. പക്ഷെ ഏറ്റവും ലളിതമായ വഴിയാണ്, ഏറ്റവും സുരക്ഷിതമാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പേര് വെളിപ്പെടുത്താറില്ല ഞങ്ങൾ. തീർച്ചയായിട്ടും മദ്യാസക്തി കൊണ്ട് കുടുംബം ഛിന്ന ഭിന്നമായി പോയവരുണ്ട് ഒരുപാട്. ഞാൻ ഈ 18 വർഷം കൊണ്ട് കണ്ടവരിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആശ്രയകേന്ദ്രം തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഒരുപക്ഷെ റേഡിയോ മലബാർ ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ പുതിയ പുതിയ ആളുകൾ ഇത് അറിഞ്ഞ് ഞങ്ങളുടെ പരിപാടിയിലേക്ക് വരുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ എന്ന് പറയാം ഈ കൂട്ടായ്മയുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസ് സഹായിക്കും. അതിന് റേഡിയോ മലബാറിൻ്റെ ഈ പരിപാടി ഉപയോഗപ്പെടട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സഹായവും അവരെ ഈ പരിപാടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് സഹായവും ഞങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും ഈ പരിപാടി ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ച ഈ പരിപാടി അവതരിപ്പിക്കാൻ അനുവദിച്ച റേഡിയോ മലബാറിന് ഞങ്ങളുടെ അഗതമാണെന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
1: തീർച്ചയായിട്ടും വളരെ പ്രചോദനം സ്ഫുരിക്കുന്ന വാക്കുകളാണ് അങ്ങ് പറഞ്ഞത്. ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തി. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ കുടുംബവും ബന്ധങ്ങളൊക്കെ തിരിച്ചു വന്നു. അതിന് അങ്ങ് നന്ദി പറയുന്നത് ആൽക്കഹോളിക് അനോണിമസിനോടാണ്. ഒരുപക്ഷെ ഇതുപോലെ നഷ്ടപ്പെട്ട കുടുംബവും ജീവിതവും തിരിച്ചു കിട്ടാൻ വഴി തേടി അന്വേഷിക്കുന്നവർക്ക് ഈ ഹെൽപ്പ് ലൈൻ ഉതകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മദ്യാസക്തിയുടെ രോഗം ബാധിച്ച ഒരുപാട് പേർക്ക് പ്രചോദനമാവാൻ റേഡിയോ മലബാറിന് കൂടി പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുന്നു എന്നുള്ള ചരിതാർത്ഥ്യത്തോടുകൂടി നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. എല്ലാ ആശംസകളും അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിന്.
0: നന്ദി.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169166 9447169166.
1: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും റിലേ ചെയ്യുന്നു ആകാശവാണിയിൽ നിന്നും. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക്, രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി, ശാസ്ത്രലോകത്തെ കൗതുകങ്ങൾ അവതരിപ്പിക്കുന്നു വിജയകുമാർ ബ്ലാത്തൂർ. 8:00 മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക മിൻമിനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നത് രുദ്രാം മേനോൻ തില്ലങ്കേരി. നാളെ രാവിലെ 5:15 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിതയാണ് ആലപിക്കുന്നത് പത്മിനി നാരായണൻ ആറളം. തുടർന്ന് നാട്ടുവിശേഷം വചനാമൃതം. 6:15 ചരിത്രപഥം വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക്, രാമകഥാ ഗാനലയം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന അറിയിപ്പ് കേൾക്കാം. തുടർന്ന് നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങളാണ്. വൈകുന്നേരം 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 രാവിലെ പ്രക്ഷേപണം ചെയ്ത ജയ് ജവാൻ പരമ്പരയുടെ പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന

സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക്, രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ ഹയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

கம்பர் ரஷ்னங்கள் முறகட்டடி வேண்டேன்.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
5: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
4: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095-84-07-16.
5: മറ്റൊരു നമ്പർ 8301-99-3542.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നാകെ അഭിമാനം പകരും.

0: എന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: How we move to other bill, the Kerala alteration of name bill 2026. Sriman Nityanand Rai ji to move a motion for consideration of the Kerala alteration of name bill 2026.
2: केरल राज्य का नाम परिवर्तन करने वाले विधेयक पर लोकसभा द्वारा पारित रूप में विचार किया जाए.
0: സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും പാർലമെന്റ് തീരുമാനിച്ചു. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചത്. ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. നീറ്റ് വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് അഞ്ചാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ കെ ടി യു സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ രണ്ട് സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ അഞ്ചാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേമാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം.
0: 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ നീണ്ടു. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ടുമാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: മെയിൻഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിനുശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.
0: സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യമന്ത്രി ഒ ജെ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ വി വി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷം പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 27-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ മേഘനാഥവധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അംബുജാക്ഷി കരിയിൽ.

സാരോപദേശങ്ങൾ നിറഞ്ഞ ശുകന്റെ വാക്കുകൾ കേട്ട് രാവണൻ ക്രുദ്ധനായി. പിന്നീട് വൃദ്ധനും മഹാനും ബുദ്ധിമാനും നീതിജ്ഞനുമായ രാവണന്റെ മാതാവിന്റെ പ്രിയ പിതാവായ മാല്യവാൻ രാവണ സമീപത്തു ചെന്ന് ഏറ്റവും ശാന്തമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഹേ രാജൻ, രാമപത്നിയായ ജാനകി എപ്പോഴാണോ ലങ്കാനഗരിയിൽ പ്രവേശിച്ചത് അന്നു മുതൽ ഈ നഗരത്തിൽ നാശഹേതുക്കളായ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സീതാദേവിയെ സൽക്കാരപൂർവം ധനത്തോടുകൂടി ശ്രീരാമന് സമർപ്പിക്കുക. ഇപ്രകാരം മാല്യവാന്റെ വാക്കുകൾ കേട്ട് രാവണൻ ദേഷ്യപ്പെട്ടു. അങ്ങ് വൃദ്ധനാണ്, ബന്ധുവാണ്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ സഹിക്കുന്നു. ഇപ്പോൾ പോയാലും. ഇപ്രകാരം പറഞ്ഞ് മന്ത്രിമാരോടുകൂടി മാളിക മുകളിലേറി വാനര സൈന്യത്തെ നോക്കിക്കണ്ടു. അനന്തരം എല്ലാ രാക്ഷസന്മാരെയും യുദ്ധത്തിനായിക്കൊണ്ട് നിയോഗിക്കുകയും ചെയ്തു. ശ്രീരാമൻ കിരീടമണിഞ്ഞവനും മന്ത്രിമാരാൽ ചുറ്റപ്പെട്ടവനുമായ രാവണനെ കണ്ടിട്ട് അതീവ ക്രോധത്തോടെ ലക്ഷ്മണൻ കൊണ്ടുവന്നു കൊടുത്ത ധനുസെടുത്ത് അർദ്ധചന്ദ്രാകാരമായ ഒരു ബാണമയച്ച് 1000 വെൺകൊറ്റക്കുടകളും 10 കിരീടങ്ങളും നിമിഷാർദ്ധം കൊണ്ട് ഛേദിച്ചു കളഞ്ഞു. രാവണൻ ലജ്ജിച്ചുകൊണ്ട് അതിവേഗത്തിൽ സ്വന്തം ഭവനത്തിലേക്ക് പോയി. പ്രഹസ്താദികളായ എല്ലാ രാക്ഷസന്മാരെയും വിളിച്ച് വാനരന്മാരുമായി യുദ്ധം ചെയ്യുവാൻ പെട്ടെന്ന് ആജ്ഞ കൊടുത്തു. രാക്ഷസന്മാർ ആയുധങ്ങളുമായി ലങ്കയുടെ കവാടങ്ങൾ ലക്ഷ്യമാക്കിപ്പോയി. അതിനു മുൻപായി ശ്രീരാമനാൽ ആജ്ഞാപിക്കപ്പെട്ട വാനരശ്രേഷ്ഠന്മാർ പർവ്വതശിഖരങ്ങളും വലിയ പാറക്കല്ലുകളും കടപുഴക്കിയെടുത്ത വൃക്ഷങ്ങളും കയ്യിലെടുത്തുകൊണ്ട് യുദ്ധോദ്യതരായി ലങ്കയിലേക്ക് കയറി. ഹനുമാൻ, അങ്കദൻ, കുമുദൻ, നളൻ, നീലൻ, ശരഭൻ, മൈന്ദൻ, ദിവിതൻ, ജാമ്പവാൻ, ദുതിമുഖൻ, കേസരി, താരൻ എന്നിവരും ബലവാന്മാരും സൈന്യാധിപന്മാരുമായ മറ്റു വാനരേന്ദ്രന്മാരും ലങ്കയുടെ എല്ലാ കവാടങ്ങളും ഉപരോധിച്ചു. മഹാകായന്മാരായ കപീന്ദ്രന്മാർ വൃക്ഷങ്ങളെക്കൊണ്ടും പർവ്വതങ്ങളെക്കൊണ്ടും രാക്ഷസന്മാരെ ഹനിച്ചു. അപ്പോൾ ഭീമാകായന്മാരും അതിബലിഷ്ഠരുമായ രാക്ഷസന്മാർ അതിയായ രോഷത്തോടെ കവാടദ്വാരങ്ങളിൽ നിന്ന് പുറത്തുവന്ന് വാനരപ്പടയെ നശിപ്പിച്ചു. രാക്ഷസന്മാരും വാനരന്മാരും പരസ്പരം ജയിക്കുവാനുള്ള ഇച്ഛയോടുകൂടി സമരത്തിലേർപ്പെട്ടു. രാക്ഷസന്മാരെ വാനരന്മാരും വാനരന്മാരെ രാക്ഷസന്മാരും ഹനിച്ചുകൊണ്ടിരുന്നു. ദേവാംശ സംഭവന്മാരായ വാനരന്മാർ വിഷ്ണുരൂപിയായ ശ്രീരാമനാൽ ദർശിക്കപ്പെട്ടവരായിട്ട് അമൃതം പാനം ചെയ്തവരെ പോലെ മഹാബലവന്മാരും ഉത്സാഹമുള്ളവരും ഹർഷപുളകിതരുമായി തീർന്ന് രാക്ഷസന്മാരെ ഹനിച്ചുകൊണ്ടിരുന്നു. സ്വന്തം സൈന്യം നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ദുഷ്ടബുദ്ധിയായ മേഘനാഥൻ എന്ന രാക്ഷസൻ അന്തർധാനം ചെയ്തിട്ട് ആകാശമാർഗത്തിൽ ചെന്ന് ബ്രഹ്മാസ്ത്രപ്രയോഗത്താലും നാനാവിധത്തിലുള്ള അസ്ത്രവർഷത്താലും വാനരസേനയെ പീഡിപ്പിച്ചു. അത് ഒരത്ഭുതമായി ഭവിച്ചു. അസ്ത്രപ്രയോഗ ചതുരനായ ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ട് ക്ഷണനേരം മൗനമായിരുന്ന ശേഷം വീണുകിടക്കുന്ന വാനരന്മാരെ ദർശിച്ച് ക്രോധം കൊണ്ട് അഗ്നി പോലെ ജ്വലിക്കുന്നവനായിട്ട് ലക്ഷ്മണനോട് അരുളി ചെയ്തു: ലക്ഷ്മണ, വില്ലു തന്നാലും ബ്രഹ്മാസ്ത്രപ്രയോഗത്താൽ ഞാൻ ഈ രാക്ഷസനെ ഉടനെ ഭസ്മീകരിക്കുന്നുണ്ട്. ശ്രീരാമന്റെ വാക്ക് കേട്ട് മായാവിയായ മേഘനാഥൻ ജാഗ്രതയോടുകൂടി മായാവിദ്യ കൊണ്ട് അതിവേഗത്തിൽ സ്വന്തം പുരിയിലേക്ക് പോയി കളഞ്ഞു. വീണുകിടക്കുന്ന വാനരസേനയെ കണ്ട് അത്യധികം ദുഃഖിതനായ ശ്രീരാമൻ ഹനുമാനോട് ഇങ്ങനെ അരുളി ചെയ്തു: എത്രയും വേഗത്തിൽ ക്ഷീരസാഗരത്തിന് സമീപത്തേക്ക് ചെല്ലുക. അവിടെ ദ്രോണാചലമെന്നു പേരായി ദിവ്യൌഷധങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായ ഒരു പർവ്വതമുണ്ട്. അതിന് വേഗത്തിൽ കൊണ്ടുവന്നിട്ട് പരാക്രമികളായ ഈ വാനരന്മാരെ ജീവിപ്പിക്കണം. വായുപുത്രൻ അഗ്നി പോലെ എന്ന് പറഞ്ഞ് അവിടം വിട്ടുപോയി. അവിടെ പോയി പർവ്വതം കൊണ്ടുവന്നിട്ട് എല്ലാ വാനരന്മാരെയും ജീവിപ്പിച്ച ശേഷം വീണ്ടും അതിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവച്ച് മടങ്ങി വന്നു. വാനരന്മാരുടെ ഭയാനകമായ ശബ്ദം കേട്ട് രാവണൻ പറഞ്ഞു: എന്റെ ഏറ്റവും വലിയ ശത്രുവായ രാമൻ ദേവഹിതാനുസരണം എന്നെ യുദ്ധത്തിൽ വധിക്കാൻ വന്നിരിക്കുകയാണ്. എന്റെ സൈന്യാധിപന്മാരും മന്ത്രിമാരും ബന്ധുജനങ്ങളും എനിക്ക് പ്രിയം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ളവരും എന്റെ ആജ്ഞാനുസരണം യുദ്ധം ചെയ്യുവാനായി വേഗത്തിൽ ഗമിക്കട്ടെ. ഈ ആജ്ഞ കേട്ട് യുദ്ധനിപുണന്മാരായ അധികായൻ, പ്രഹസ്തൻ, മഹാനാഥൻ, മഹോദരൻ, ദേവശത്രു, നികുംബൻ, ദേവാന്തകൻ, നരാന്തകൻ എന്നിവരും ബലവാന്മാരായ മറ്റ് രാക്ഷസന്മാരും ഭയവിഹ്വലരായ വാനരന്മാരുമായി യുദ്ധം ചെയ്യുന്നതിനായി ഇറങ്ങിത്തിരിച്ചു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെ എല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ, പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306-481-521-6238-180-381.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: പ്രധാന വാർത്തകൾ. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടകവാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനി ധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സർക്കാർ ഡിസ്കഷൻ ചാത്തെ പാർലമെന്റ് ഓപ്പോസിഷൻ ഭാഗ ഈ കൽപ്പന കരണ മുഷ്കിൽ ഹൈ ക്യൂക്കി പാർലമെന്റ് ഡെമോക്രസി മേ ഓപ്പോസിഷൻ പാർട്ടി ഡിസ്കഷൻ കെ ലിയെ ഡിമാൻഡ് കർത്തേ ഹൈ ഓർ സർക്കാർ ജവാബ് ദേതേ ഹൈ യഹാ തോ സർക്കാർ ഖുദ് ഹി കഹ രഹേ ഹൈ കി ഹം ഡിസ്കഷൻ കരേംഗേ ജവാബ് ദേംഗേ ഓർ ഓപ്പോസിഷൻ ജവാബ് സുനനേ ചാത്തേ ഓർ ഭാഗ രഹേ ഹൈ ഐസാ പരിസ്ഥിതി ആപ് കൽപ്പന കർ സക്തേ ഹൈ ലോക്തന്ത്ര കെ ലിയെ ഠീക് നഹീ ഹൈ.
0: FCRA ഭേദഗതി ബിൽ 2026 കൂടുതൽ പരിശോധനയ്ക്കായി ലോക്സഭ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്തി സംഭാവനകളുടെ ഉപയോഗം കൂടുതൽ സുതാര്യമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും അടങ്ങുന്ന സമിതി ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ

0: 38 വികസിത രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായി ശ്രീ പീയൂഷ് ഗോയൽ അറിയിച്ചു.
1: भारत के 2014 के पहले किए गए सभी FTAs को मिला ले तो मात्र 10 ट्रिलियन डॉलर की इकोनॉमी उससे कवर होती थी. जो 9 फ्री ट्रेड एग्रीमेंट मोदी जी के नेतृत्व में का 4 वर्षों में 38 देशों के साथ हुए हैं वो 60 ट्रिलियन डॉलर्स के GDP को प्रभावित करते हैं.
0: മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് 4 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന ഓഷ്യൻ ആൻഡ് പോളാർ സയൻസ് ആൻഡ് ടെക്നോളജി 8th ബ്രിക്സ് പ്രവർത്തക സമിതി യോഗത്തിന് ഗോവയിൽ തുടക്കമായി. ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ യോഗത്തിൽ സമുദ്രം, ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെ ഗവേഷണങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പരീക്ഷാർത്ഥികളുടെ സമരം 19th ദിവസത്തിലേക്ക് കടന്നു. പരീക്ഷകൾ റദ്ദാക്കിയാൽ മാത്രം മതിയാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. CBSE 12th class സപ്ലിമെന്ററി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് .digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5 ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനശേഷിയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തതോടെ കേരളത്തിൽ ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ആവേശം ഖാദി വിൽപ്പനശാലകളിലും ദൃശ്യമാണ്. പോസ്റ്റ് ഓഫീസുകളിലും ഖാദി ഷോറൂമുകളിലുമാണ് ദേശീയ പതാക വിൽപ്പന കൂടുതലായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
3: സംസ്ഥാനത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും 25 രൂപ നിരക്കിൽ ദേശീയ പതാക വിൽപ്പന നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ പോസ്റ്റ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ഖർഗർ തിരംഗ ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിലും ദേശീയ പതാക വിൽപ്പന കുതിച്ചുയരുകയാണ്. 3,700 രൂപ വരെ വിലയുള്ള പതാകകളാണ് വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും വാങ്ങുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗീത വിരുന്നിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് ബാൻഡ് പ്രകടനം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും നാളെ നടക്കും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 3rd ദിവസവും ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദീഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 187.76 നിഫ്റ്റി 35 നഷ്ടത്തിൽ 24,435 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയും ഗ്രാമിന് 14,195 രൂപയുമാണ് ഇന്നത്തെ വില. ആദായനികുതി വകുപ്പിന്റെ പേരിലുള്ള വ്യാജ സന്ദേശത്തിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. നികുതി ഇനത്തിൽ 6,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇതൊരു ഓൺലൈൻ തട്ടിപ്പാണെന്ന്

0: നികുതി സംബന്ധമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളെ മാത്രം ആശ്രയിക്കണമെന്നും പി എ ബി വ്യക്തമാക്കി. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുപാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ്, പൊതുസേവന പ്രക്ഷേപണം, ഡിജിറ്റൽ മീഡിയ നിയന്ത്രണങ്ങൾ എന്നിവയുടെ വിശ്വസനീയമായ വിവരവിനിമയം കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നു. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പ്രസാർഭാരതി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്. യുവവാണി.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

നമ്മുടെ ചുറ്റുപാടിൽ വളരെ ചെറുതായതിനാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ജീവികളുണ്ട്. എന്നാൽ അവയുടെ ജീവിതവും സ്വഭാവവും ശാസ്ത്രത്തിന്റെ കൗതുകകരമായ നിരവധി കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അത്തരത്തിൽ മനുഷ്യരുടെ തലമുടിയിലും ശരീരത്തിലും കാണപ്പെടുന്ന ഒരു ചെറിയ പരാദ ജീവിയാണ് പേൻ. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും അതിന്റെ ജീവിത രീതിയും ഭക്ഷണ രീതിയും വളർച്ചയും വ്യാപനവുമെല്ലാം അറിയാൻ കൗതുകകരമാണ്. പേൻ മനുഷ്യരുടെയും മറ്റു സസ്തനികളുടെയും ശരീരത്തിൽ ജീവിക്കുന്ന ചെറിയ ചിറകില്ലാത്ത പരാദ ജീവിയാണ്. നമ്മൾ നിസാരമായി കാണുന്ന ഈ ചെറിയ ജീവിയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയാൽ പ്രകൃതിയിലെ ഓരോ ജീവിക്കും അതിൻ്റെതായൊരു ജീവിത ലോകമുണ്ടെന്ന് മനസ്സിലാകും. പേനിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് ജീവിക്കുന്നത്? എങ്ങനെയാണ് പെരുകുന്നത്? മനുഷ്യ ശരീരവുമായി അതിനുള്ള ബന്ധം എന്താണ്? ഈ കൗതുകകരമായ കാര്യങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് വിജയകുമാർ ബ്ലാത്തൂർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പരിചിതമായിട്ടും അധികമൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ ചെറുജീവിയുടെ ലോകത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കേൾക്കാം വിജയകുമാർ ബ്ലാത്തൂർ അവതരിപ്പിക്കുന്ന പേനിനെക്കുറിച്ചുള്ള ശാസ്ത്രവിശേഷങ്ങൾ.

നമുക്കിന്ന് പേനിനെ കുറിച്ച് സംസാരിക്കാം. ചിലപ്പോൾ തലയിൽ കുറച്ച് പേനുണ്ടാകുന്നത് ഭാഗ്യമായി വരും. തലമുടിയിൽ പരതി ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പേനെടുത്തു കൊടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള പരസ്പര വ്യക്തിബന്ധങ്ങളെ കൂടുതൽ ഇഴയടുപ്പിക്കും എന്ന് ചില സോഷ്യോ ബയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ചിലപ്പോൾ ഡൈവോഴ്സുകളുടെ എണ്ണം കുറക്കാൻ പോലും സാധിച്ചെന്നിരിക്കും. തമാശയല്ല, ഇതിൽ ഇത്തിരി കാര്യമുണ്ട്. പേനെടുക്കൽ അത്ര മോശം കാര്യമല്ല. ഈ പേനുകളും മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും ഈ കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉരുത്തിരിഞ്ഞതിനെയും പറ്റിയൊക്കെ ഡെസ്മണ്ട് മോറിസിനെ പോലെയുള്ള സോഷ്യോ ബയോളജിസ്റ്റുകൾ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മനുഷ്യകുലം പരിണമിച്ചുണ്ടാകുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. കാടുകളിൽ വേട്ടയാടിയും പെറുക്കിത്തിന്നും ജീവിച്ചിരുന്ന ഒരു കാലം. അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ഇണചേർന്നതിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലം, പ്രസവശേഷം തുടങ്ങിയ വളരെ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലും അവരോട് ഒരു പ്രത്യേക ഇഷ്ടം നിലനിന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന പോലെ ഒരു പ്രത്യേക ഇഷ്ടം നിലനിന്നിരുന്നില്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന മനുഷ്യകുലം ബാക്കിയാവില്ലായിരുന്നു. ആ സമയത്തും സെക്സിനപ്പുറമുള്ള ഏതോ ഒരു ഇഷ്ടം സ്ത്രീയോട് പുരുഷന് നിലനിർത്തിയത് പേനാണെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ പേനെടുപ്പ് നിലനിർത്തിയിരുന്നു. ഇണയുടെ മുടിയിടകളിൽ വിരലുകൾ ഓടിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഇക്കിളി കൊഞ്ചൽ സുഖമുണ്ട്, കഡ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, പലതരത്തിലുള്ള സസ്തനികൾക്കും ഇത്തരത്തിലുള്ള ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോഴുണ്ടാകുന്ന പലതരത്തിലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടിയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്നും തുടരണമെന്നും നമുക്ക് തോന്നിപ്പിക്കുന്നത്.

ഇത്തരത്തിൽ ചെയ്യുന്നതിനോട് ഒരു പ്രത്യേക ഇഷ്ടം നമുക്കുണ്ടാകുന്നത്, ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടാകുന്നത്. നമുക്ക് വളരെ പരിചിതമാണ് പശു കിടാവിനെയോ അല്ലെങ്കിൽ പശുവിനെയോ ഇനി കൂടിയാൽ പറ്റുമെങ്കിൽ, ഒരു സിംഹത്തിൻ്റെ ജടകളിലൂടെയോ നമ്മളെ വിരലോടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളോട് ചേർന്ന് നിന്ന് അനുസരണയോടെ അത് ആസ്വദിക്കുന്നത് കാണാം. അതായത് പേനെടുപ്പ് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രണയസുഖം നൽകുന്നുണ്ട്. കുരങ്ങുകളിൽ നമ്മളിപ്പോഴും നിരീക്ഷിക്കുന്ന ഈ പേനെടുപ്പ് സ്വഭാവം, മനുഷ്യരിലേക്കും ഈ സ്വഭാവം വന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഡെസ്മണ്ട് മോറിസിനെ പോലുള്ളവർ ഉദാഹരിക്കുന്നുണ്ട്. തലയിൽ ആൾതാമസമുള്ളയാൾ എന്നൊരു പ്രയോഗം ഭാഷയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബുദ്ധിയുള്ളവർ എന്ന് സൂചിപ്പിക്കാനാണല്ലോ. മണ്ണിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലും തലയിൽ സ്ഥിരമായിട്ടുള്ള താമസമുള്ള ഒരാളായിട്ടാണ് തന്നെയാണ് പേനിനെ കണക്കാക്കുന്നത്. ഒരു പ്രാണിയായിട്ടുള്ള പേനുകൾ നമ്മുടെ ശരീരത്തിലും തലയിലുമൊക്കെ താമസിക്കാൻ തുടങ്ങിയത് ഏത് കാലം മുതലാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശ ധാരണയൊക്കെ ശാസ്ത്രം ഗണിച്ചു കഴിഞ്ഞു. 5000 ചിറകില്ലാത്ത ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന തിറപ്റ്റെറ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പേനുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു 4000 പേനുകൾ വർഗ്ഗങ്ങൾ കാണുന്നത് പക്ഷികളിലാണ്. ബാക്കി 1000-800 സസ്തനികളിൽ കാണപ്പെടുന്നുണ്ട്. ഉഷ്ണരക്തജീവികളായിട്ടുള്ള പക്ഷികളുടെയും സസ്തനികളുടെയും കൂടെ അവരുടെ തൂവലിനിടയിലും രോമത്തിനിടയിലും ഒക്കെ പരാദമായിട്ട് ജീവിക്കുന്നവയാണ് പേനുകൾ. അവയുടെ തീറ്റയും കുടിയും ഇണചേരലും മരണവും ഒക്കെ ഈ തലയിലോ ശരീരത്തിലോ തന്നെ. മനുഷ്യർക്കൊപ്പം 3 പേനുകളാണ് പരാദ ജീവികളായിട്ട് സുഖജീവിതം ആസ്വദിക്കുന്നത്. പെഡിക്കുലിടെ എന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ പേനുകൾ. തലയിൽ പാർക്കുന്ന തലപ്പേനുകൾ, ദേഹത്ത് പാർക്കുന്ന പേനുകൾ, കൂടാതെ ഗുഹ്യഭാഗത്ത് മാത്രം ജീവിക്കുന്ന പേനുകളുമുണ്ട്. പറക്കാൻ ചിറകില്ലാതെ തുള്ളി ചാടി എവിടേക്കും ഓടിപ്പോകാൻ പറ്റാത്ത ഒരു പ്രാണിയാണ് പേൻ. പെഡിക്കുലസ് ഹ്യൂമനസ് കാപിറ്റിസ് എന്ന് പറയുന്ന ഇനം പേനുകളാണ് നമ്മുടെ തലയിൽ ജീവിക്കുന്ന പേൻ. ഈ സ്പീഷീസിനോട് സാമ്യമുള്ള സ്പീഷീസുകളെ നമ്മൾ കാണുന്നത് ചിമ്പാൻസികളിലും ബോണോബോസ് കുരങ്ങുകളിലുമാണ്. അതിൻ്റെ പേര് പെഡിക്കുലസ് ഷഫി എന്നാണ്. നമ്മുടെ ദേഹത്ത് ജീവിക്കുന്ന പേനുകൾ എന്ന് പറഞ്ഞല്ലോ 2 വിഭാഗം. അവ നമ്മുടെ ചോര കൂടാതെ നമ്മുടെ പൊഴിഞ്ഞു വീഴുന്ന സ്കിന്നിൻ്റെ ഭാഗങ്ങൾ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പെഡിക്കുലസ് ഹ്യൂമനസ് കോർപോറിസ് എന്നാണ് ഇത്തരത്തിലുള്ള ദേഹപേനുകളുടെ പേര്. തലപ്പേനുകളെ പോലെയല്ല, ഈ ദേഹപേനുകൾ രോഗം പരത്തുന്നവ കൂടിയാണ്. തലപ്പേനുകൾ മുട്ടിയിടുന്നത് മുടിനാരുകളുടെ ഇടയിലാണെങ്കിൽ, ദേഹപേനുകൾ മുട്ടിയിടുക നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെയോ അരികളിലോ ഉള്ള രോമങ്ങളിലും നാരുകളിലും ഒക്കെയാണ്. 3 ഇനം ഗുഹ്യഭാഗത്ത് മാത്രം വളരുന്ന പേനുകളാണ്. അവയുടെ രൂപത്തിലും വ്യത്യാസമുണ്ട്. പേനിനെ പോലെ നീളമല്ല, പരപ്പാണ് അതിന് കൂടുതൽ. ഇത്തരത്തിലുള്ള പേനുകളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു ഞണ്ടിനെ പോലെ തോന്നുന്നതുകൊണ്ട് തന്നെ അതിന് ഞണ്ട് പേനുകൾ എന്നും വിളിക്കാറുണ്ട്, ക്രാബ് ലോസുകൾ. ഈ ക്രാബ് ലോസുകൾ ചിലപ്പോൾ കുട്ടികളുടെയൊക്കെ കൺപീലികളിൽ കാണാറുണ്ട്. അതുപോലെ പുരുഷന്മാരുടെ മീശ രോമങ്ങളിലും കഷത്തിലെ രോമങ്ങളിലും കൂടി പ്യൂബിക് ഹെയറിൽ അല്ലാതെയും കാണാറുണ്ട്. എന്തായാലും ഗുഹ്യ പേനുകൾക്ക് തല ഇഷ്ടമല്ല, തലയിൽ അവയെ കാണാറില്ല. 2000 നടന്ന ചില DNA പഠനങ്ങളാണ് പേനുകളും മനുഷ്യ പരിണാമവും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മനുഷ്യരുടെ ശരീരത്തിലുള്ള ദേഹപേനുകളും ചിമ്പാൻസികളിലുള്ള ദേഹപേനുകളും ഒരേ പൂർവികയിൽ നിന്നും വേർതിരിഞ്ഞു വന്നവയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ ഗുഹ്യരോമങ്ങളിൽ വളരുന്ന പേനുകളും ഗൊറില്ലകളിലെ പേനുകളും ഒരു പൊതുപൂർവികരിൽ നിന്നാണ് പരിണമിച്ചത് എന്ന് ജനിതക പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ഗുഹ്യരോമ പേനുകൾ മനുഷ്യരിലേക്ക് എത്തിയത് 80,000-170,000 വർഷങ്ങൾക്കും ഇടയിലുള്ള കാലത്ത് എപ്പോഴുമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യകുലം ആഫ്രിക്കയിൽ പരിണമിച്ചുണ്ടായി അവിടെ നിന്നും പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ഈ പേനുകൾ നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയ കാലത്തായിരിക്കും ഇവ മനുഷ്യരിൽ നിന്നും വേറൊരു മനുഷ്യരിലേക്ക് പകരാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പേനുകളാണ് പ്രാണിലോകത്തെ, ഇൻസെക്റ്റുകളുടെ ലോകത്തെ ഏറ്റവും കുഞ്ഞന്മാർ. അതുകൊണ്ട് തന്നെ ഇവ ശാസ്ത്രലോകത്തിന് വളരെ കൗതുകമുള്ള ഒരു പഠന മാതൃകയാണ്. രോഗവാഹകരായിട്ടുള്ള ചില തരം പ്രാണികളെ പറ്റി പഠിക്കാനും അവയിൽ എങ്ങനെയാണ് ഈ രോഗാണുക്കൾ പ്രവർത്തിക്കുന്നതെന്ന് തന്മാത്രാ തല പഠനങ്ങൾ നടത്താനും ഒക്കെ ഉപയോഗിക്കുന്നത് പേനുകളെയാണ്. ഈ ഭൂമിയിൽ പേനില്ലാതെ ഇടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷികളും സസ്തനികളും ഉണ്ടെങ്കിൽ അവിടെ പേനും ഉണ്ടാവും. അന്റാർട്ടിക്കയിൽ പെൻഗ്വിനുകളിൽ മാത്രം 15 പേനുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക വിധത്തിൽ പരന്ന ശരീരമാണല്ലോ ഇവയുടേത്. ഇവയുടെ സംയുക്ത നേത്രങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വളരെ ചെറിയ ഒരു ജോഡി കണ്ണുകളായിട്ട് മാറിയിട്ടുണ്ടാവും. ചെറിയ സ്പർശനികൾ ഉണ്ടാവും. കൂടാതെ ശരീരത്തിന്റെ ഭാഗമായിട്ട് 7 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. മുൻഭാഗത്തുള്ള തൊറാക്സ് എന്ന് പറയുന്ന ഭാഗത്ത് 3 കാലുകളും ഉണ്ടാവും. കൂടാതെ ഈ കാലുകളുടെ അഗ്രത്ത് കോർത്ത നഖങ്ങൾ പോലെയുള്ള ഒരു ഭാഗമുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് മുടിനാരുകളിൽ പിടിച്ചു കയറുകയും വേഗത്തിൽ ഓടുകയും ഒക്കെ പേനുകൾ ചെയ്യുന്നത്. നമുക്ക് സാധാരണഗതിയിൽ പരന്നൊരു പ്രതലത്തിൽ പേനുകൾക്ക് ഓടാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റില്ല. പക്ഷെ മുടിയിഴകളിലൂടെ വളരെ വേഗത്തിൽ ഇവക്ക് സഞ്ചരിക്കാൻ പറ്റും. ചോര കുടിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ പേനുകളുടെ നിറം കുറച്ചുകൂടി ഇരുട്ട നിറത്തിലായിരിക്കും. അല്ലാത്തപ്പോൾ അവ വിളറിയ ചാര നിറത്തിലോ അല്ലെങ്കിൽ മങ്ങിയ കറുപ്പ് നിറത്തിലോ ഒക്കെയാണ് പേനുകളെ കാണുക. തുരന്നും കരണ്ടും വലിച്ചും ഒക്കെ ഭക്ഷണം കഴിക്കാൻ ചോര കുടിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള വദന ഭാഗങ്ങളാണ് പേനുകൾക്കുള്ളത്. കടിച്ചു പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ചില രാസയൗകികങ്ങൾ കൂടി ഇവയുടെ ഉമിനീരിലുണ്ടാവും. അവ കൂടി ഉള്ളതുകൊണ്ട് കുറേ കൂടി എളുപ്പത്തിൽ ഇവക്ക് ചോര കുടിക്കാൻ പറ്റുന്നത്. ഇത്തരത്തിൽ ഇവ കടിക്കുമ്പോഴുണ്ടാകുന്ന ഉമിനീര് ചിലർക്ക് ചില അലർജികൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ചൊറിച്ചിൽ കൂടുതലായിരിക്കും. ഒരു ദിവസം ധാരാളം പ്രാവശ്യമൊന്നും പേൻ ചോര കുടിക്കില്ല. ആകെ 4-5 പ്രാവശ്യം

മാത്രമേ അവ ചോര കുടിക്കുകയുള്ളൂ. ആ സമയത്തുള്ള പരാക്രമവും മോച്ചലും പാച്ചലും കടിയും ഒക്കെയാണ് നമുക്കുള്ള അസ്വസ്ഥത എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ തലപ്പേനുകൾ രോഗങ്ങളൊന്നും പരത്തുന്നവയല്ല, അവയെക്കൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. എന്നാൽ ദേഹപ്പേനുകൾ അത്തരത്തിലുള്ളവയല്ല, പലതരത്തിലുള്ള രോഗങ്ങൾ പകർത്തുന്നതിന് കാരണക്കാർ കൂടിയാണ് ദേഹപ്പേനുകൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ പട്ടാളക്കാർക്ക് പേനുകളോടും കൂടി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറയാറുണ്ട്. കുളിയും നനയും വൃത്തിയാക്കലും ഒന്നുമില്ലാതെ ദിവസങ്ങളോടും ഒരേ വസ്ത്രം തന്നെ ധരിക്കുകയൊക്കെ ചെയ്യും, വസ്ത്രങ്ങൾ മാറ്റി മറ്റുള്ളവർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പേനുകൾ കണ്ടമാനം വേഗത്തിൽ തന്നെ മറ്റുള്ളവരുടെയിലേക്ക് എത്താൻ പറ്റും. ദേഹപ്പേനുകളാണ് ടൈഫസ് ഫീവറും ട്രഞ്ച് ഫീവറും പോലുള്ള രോഗങ്ങൾ പരത്തുന്നതിൽ ഒരു ഘടകം. ഈ തലപ്പേനുകൾ തലയിൽ എവിടെയും കോളനികൾ സ്ഥാപിക്കും, അവിടെ മുട്ടയിട്ട് വളരുകയാണ് ചെയ്യുക. എങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. കഴുത്തിൻ്റെ പുറകുവശം അതേപോലെ ചെവിയുടെ പുറകുവശമൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. ഈ പക്ഷികളുടെ പേനുകളാണെങ്കിൽ അവ മുട്ടയിടുന്നതിനും പ്രത്യേക സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും. അതായത് ഈ പക്ഷികൾ പ്രീനിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അത് അവയുടെ തൂവലുകൾ കൂതി ഒതുക്കൽ. അങ്ങനെ ചെയ്യാൻ പറ്റാതെ ചില കുനിഷ്ടമൂലകളുണ്ടാവും, ആ കഴുത്ത് തിരിച്ചാലൊന്നും എത്താതെ ചില ഭാഗങ്ങൾ. അത്തരം സ്ഥലങ്ങളിലാണ് ഈ പക്ഷികളുടെ പേനുകൾ കൂടുതലായിട്ട് കോളനി സ്ഥാപിക്കുക. തലപ്പേനുകൾ ഒരു ദിവസം 3-4 മുട്ടകൾ ഇടും. ഈ മുട്ടകൾ മുടിനാരിൽ ഒട്ടിച്ചു വെക്കുകയുള്ള ഒരു പ്രത്യേകതരം പശു ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തിയോട് തന്നെ അവിടെ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുക. മുട്ടകളെ നമുക്ക് മുടിനാരിൽ നിന്നും എളുപ്പത്തിലൊന്നും അതുകൊണ്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല, ചെയ്യുകയാൽ പോലും പുറത്തേക്ക് വരാതെ അതുകൊണ്ടാണ്. വളരെ ചെറിയ ജോലികൾ ചെയ്തിട്ട് തന്നെ വലിയ പ്രതിഫലം ചോദിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട് ഈരെടുത്തതിന് പേൻകൂലി എന്ന്. പേനുകളുടെ മുട്ടകൾക്ക് പറയുന്ന പേരാണ് ഈര് എന്ന് പറയുന്നത്. ദേഹപ്പേനുകളെ അതേസമയം ഈ മുട്ടകൾ ഇട്ട് വെക്കുന്നത് ശരീരത്തിലെ നമ്മുടെ രോമത്തിൽ ആകണമെന്നില്ല, വസ്ത്രങ്ങളിലെ നാരുകളിലും രോമങ്ങളിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവ ഇതേപോലെ മുട്ടകൾ ഒട്ടിച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ ഒരു അപകടം കൂടിയുണ്ട്. ഒരാളുടെ വസ്ത്രം എവിടെയൊക്കെ എത്തുന്നോ അവിടെയൊക്കെ ഈ ദേഹപ്പേനുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. പേനുകൾ 8 കട്ടിളപ്പടി കടക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ദേഹപ്പേനുകളുടെ കാര്യത്തിൽ 8 കട്ടിളപ്പടി ഒന്നുമല്ല, എത്ര ദൂരെയോ അവയെത്താം. ഈ വസ്ത്രം, അവരുപയോഗിച്ചിരുന്ന വസ്ത്രം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ദേഹപ്പേനുകൾ എത്തും. 30 ദിവസമൊക്കെ ഈ ദേഹപ്പേനുകളുടെ മുട്ടകൾ വസ്ത്രത്തിൻ്റെ നാരുകളിൽ സുരക്ഷിതമായിട്ട് കഴിയുകയും ചെയ്യും. തലപ്പേനുകൾ എന്നാൽ നേരിട്ടുള്ള സമ്പർക്കം വഴി തന്നെയാണ് സാധാരണഗതിയിൽ ഒരാളിൻ്റെ തലയിൽ നിന്നും വേറൊരാളുടെ തലയിലേക്ക് എത്തുക. ഈര എന്നാണ് പേനുകളുടെ മുട്ടകൾക്ക് പറയുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജീവനുള്ള ഈരിന്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള മുട്ടക്ക് ജീവനുള്ളതാണെങ്കിൽ അവർക്ക് വിളറിയ വെളുപ്പ് കളറും, അതേസമയം മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് പേൻ്റെ നിംഫുകൾ പോയതിൻ്റെ ശേഷം ബാക്കിയാകുന്ന കൂടാണെങ്കിൽ ഇള മഞ്ഞ നിറവുമായിരിക്കും ഉണ്ടാകുക. 6-9 ദിവസം കൊണ്ട് തന്നെ പേനുകളുടെ മുട്ടകൾ വിരിയും. പേനുകളുടെ മുട്ടകൾ വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു കുഞ്ഞു പേന് തന്നെയാണ്. ഇൻസെക്റ്റുകളുടെ ജീവചക്രം വളരെ കൗതുകകരമാണ്. 2 തരത്തിലുള്ള ജീവഘട്ടങ്ങൾ കടന്നു പോകുന്ന ഇൻസെക്റ്റുകളുണ്ട്. അതായത് കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്നും പറയും, ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്നും പറയും. അതായത് പൂർണ്ണമായിട്ടുള്ള രൂപാന്തരം സംഭവിക്കുന്നവ എന്ന് പറയും. പൂമ്പാറ്റകളെ പോലെയുള്ള ഇൻസെക്റ്റുകളൊക്കെ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് നടക്കുന്നതാണ്. അഥവാ മുട്ട ഇടുന്നു, മുട്ട വിരിഞ്ഞതിൻ്റെ ശേഷം അതിൽ നിന്ന് ലാർവപ്പുഴുക്കൾ ഉണ്ടാകുന്നു. ആ ലാർവപ്പുഴുക്കൾ പലതരത്തിലുള്ള സസ്യഭാഗങ്ങളൊക്കെ തിന്ന് വളർന്ന് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പല ഇൻസ്റ്റാറുകൾ എന്ന് പറയും. ഉറപ്പൊഴിച്ചതിൻ്റെ ശേഷം അവ കൂടുതൽ കൂടുതൽ വലിയ രൂപത്തിലേക്ക് മാറി ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ പ്യൂപ്പയാകാൻ മാറുന്നു. ചിലപ്പോൾ നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ആ പ്യൂപ്പയിൽ നിന്നും വിരിഞ്ഞിട്ടാണ് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ലാർവപ്പുഴുക്കളിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ചെറുകളിലുള്ള മനോഹരമായിട്ടുള്ള ചിത്രശലഭവും അതേപോലെയുള്ള ജീവികളോ പ്രാണികളായിട്ട് പാറി നടന്നു പോകുന്നത്. ഇതിന് കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്നാണ് പറയുക. എന്നാൽ ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് നടക്കുന്ന ധാരാളം ഇൻസെക്റ്റുകളുണ്ട്. അതിൽ പെട്ടതാണ് പേനുകൾ. മുട്ട, ലാർവ, പ്യൂപ്പ, അഡൽട്ട് എന്ന് പറയുന്ന 4 സ്റ്റേജുകൾ ഉണ്ടാകില്ല. ഇവർക്ക് മുട്ടയിൽ നിന്ന് നേരിട്ട് ലാർവയല്ല ഉണ്ടാകുന്നത്, അതിന് നിംഫുകൾ എന്നാണ് പറയുക. അതായത് അഡൽട്ടിൻ്റെ ഒരു കുഞ്ഞു രൂപമായിരിക്കും ഉണ്ടാകുക. തൊഴുകയ്യം പ്രാണികൾ അല്ലെങ്കിൽ അതേപോലെയുള്ള പല തുമ്പികൾ ഇവയൊക്കെ ഇത്തരത്തിലുള്ള ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് നടക്കുന്ന 3 ഘട്ടങ്ങൾ മാത്രമുള്ള ജീവഘട്ടമുള്ള പ്രാണികളാണ് പേനുകൾ. അതുകൊണ്ട് തന്നെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് കുഞ്ഞു പേനുകളായിട്ട് തന്നെയാണ്. പേനുകളുടെ മുട്ടകൾ വിരിഞ്ഞ ഉടനെ തന്നെ 3 പ്രാവശ്യം അവ ഉറ പൊഴിച്ചു കളയും. അവയുടെ ശരീരം പൊഴിച്ചു കളഞ്ഞിട്ടാണ് വളരുക. ഇങ്ങനെ 3 പ്രാവശ്യം കഴിയുമ്പോഴേക്കും അഡൽട്ടായി കഴിയും. ആ ഘട്ടത്തിലാണ് അവ ഇണചേരൽ ആരംഭിക്കുന്നത്. നിംഫുഘട്ടത്തിലും ഇവ മുതിർന്ന പേനുകളുടെ സ്വഭാവം തന്നെ പെരുമാറ്റത്തിലും ഭക്ഷണത്തിലും ഒക്കെ കാണിക്കുന്നത്. അഥവാ മനുഷ്യരുടെ രക്തം തന്നെയാണ് അവ കുടിക്കുന്നത്. ഈ മുട്ടയൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ 1 ആയുസ് മാത്രമേ പേനുകൾക്കുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മുടെ തലയിൽ നിന്നും മാറി ഒരു 24 അപ്പുറമൊന്നും ഒരു പേനിന് ജീവിക്കാൻ പറ്റില്ല. ഓരോ പേനുകൾക്കും പരാദമായിട്ട് ജീവിക്കാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആതിഥേയ ജീവി വേണം. മനുഷ്യരുടെ തലയിൽ ജീവിക്കുന്നവ വേറൊരു ജീവികളിൽ ജീവിക്കില്ല. അതുപോലെ തന്നെ പക്ഷികളിൽ ജീവിക്കുന്ന പേനുകൾക്ക് നമ്മുടെ ശരീരത്തിൽ ജീവിക്കാനും പറ്റില്ല. അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അനുകൂലങ്ങളോടെയാണ് അവ പരിണമിച്ചിട്ടുണ്ടായിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞല്ലോ പേനുകൾ കുടിക്കുന്ന ചോര, ഇത് ദഹിപ്പിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ ചോര ദഹിപ്പിക്കാനുള്ള സംവിധാനവും കൂടി ഇവയെ ജന്മനാവേളിൽ ലഭിക്കുന്നുണ്ട്. അതായത് ചില ഇനം ബാക്ടീരിയകളാണ് ഈ ചോരയെ ദഹിപ്പിക്കുന്നത്. ഈ ബാക്ടീരിയകളും ഇവയുടെ മുട്ടയോടൊപ്പം തന്നെ, അത് നിംഫാവുമ്പോഴും

0: ഒക്കെ ഇവയുടെ കൂടെ തന്നെയുണ്ട്. അല്ലാതെ പുറമേ നിന്ന് വരുന്ന ബാക്ടീരിയകളല്ല. ഇത്തരത്തിലുള്ള ഒരു സഹവർത്തിത്വത്തിന് എൻഡോസിംബയോസിസ് എന്നാണ് ജീവശാസ്ത്രത്തിൽ പറയുക. പെൺപേനുകളായിരിക്കും എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുക. ആണും പെണ്ണും പേനുകളെ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം ഒന്ന്, അവയുടെ ആൺപേനുകളുടെ മുൻകാലുകൾ അല്പം നീളം കൂടുതലായിരിക്കും. ഇണചേരൽ സമയത്ത് പെൺപേനിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുൻകാലുകളുടെ നീളക്കൂടുതൽ സഹായിക്കുന്നത്. അതുപോലെ ഒരു മണിക്കൂറോളം നീളും ഇവയുടെ ഇണചേരൽ. അതുപോലെ പേനുള്ള ഒരാളുടെ തലയുമായിട്ട് 10 മിനിറ്റ് നേരെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അയാളുടെ തലയിൽ പേനുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ പേനെത്താനുള്ള 85% സാധ്യതയാണുള്ളത്. അത്ര വേഗത്തിൽ പുതിയ മുടിക്കാടുകളിലേക്ക് അന്വേഷിച്ചെത്താൻ പേനുകൾക്കാവും. നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് ട്രെയിൻ ബോഗികൾ പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ട് പേൻ നോക്കുന്ന ശീലങ്ങൾ, നാട്ടുമ്പുറങ്ങളിലെ ശീലങ്ങൾ ഇപ്പോഴെവിടെയും കാണാൻ പറ്റില്ല. നമ്മുടെ ശുചിത്വബോധം വർദ്ധിച്ചതോടെ ഇത്തരത്തിലുള്ള പേനുകൾ തലയിൽ വളരുന്നത് പരമാവധി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പേനുള്ളവർ ധാരാളമുണ്ട്. കുട്ടികളുടെയൊക്കെ തലയിൽ ഇപ്പോഴും പേനുണ്ട്. ആ പേനുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പെർമിത്രി പോലുള്ള ചില ക്രീമുകളും ഷാമ്പുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നിയന്ത്രിക്കാനും പറ്റും. എങ്കിലും ഇതിനൊക്കെ അപ്പുറം മുടി ചീകുക എന്നുള്ള കാര്യമാണ്. ചീർപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ചീകിയിട്ട് ഇവയെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് പണ്ട് മുതലേ എല്ലാ നാടുകളിലും ചെയ്തിരുന്ന ഒരു കർമ്മം. പഴയകാലത്ത് രൂക്ഷമായിട്ടുള്ള ചില ഉടൻകൊല്ലി മരുന്നുകൾ തലയിൽ പുരട്ടിയിരുന്നു. ഈ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ ഇടിക്കിടയിൽ ഡിഷും എന്ന് കൊടുക്കുന്നത് പോലെ നുള്ളി വലിച്ചെടുത്ത് നഖത്തിനിടയിൽ പേനിനെ വെച്ച് ടിഷ് എന്ന് പറഞ്ഞ് ഒരു സൗണ്ട് എഫക്റ്റ് കൂടി കൊടുത്തിട്ട് കൊന്നിരുന്ന ഒരു ബാല്യം പലർക്കും ഉണ്ടാവും. ആസ്വദിച്ചും കരഞ്ഞും പിണങ്ങിയും അമ്മയുടെ മടിയിൽ തലവെച്ച് കൂർത്ത വാരിച്ചീർപ്പുകൾ കൊണ്ട് അമർത്തി ചീകുന്നത് സഹിച്ചും അവസാനം പേൻ ചീർപ്പിൽ നിന്നും തെറിച്ച് വീഴുന്ന പേനുകളെ അവ ഓടിക്കൊണ്ടിരിക്കുന്ന നിലത്തിട്ട് തന്നെ ചതച്ചരച്ച് കൊന്ന് പകതീർത്ത ഗൂഢമന്ദസ്മിതം പൊഴിച്ച ബാല്യകാലം പലർക്കും ഉണ്ടാവും. പക്ഷെ പതുക്കെ പതുക്കെ പേനുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരികയാണ് മനുഷ്യരുടെ തലയിൽ. അതിൽ സന്തോഷിക്കാം.
1: അങ്ങനെ വളരെ ചെറുതെന്ന് കരുതി നമ്മൾ അവഗണിക്കുന്ന ഒരു ജീവിയുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഒന്ന് എത്തിനോക്കിയത്. പ്രകൃതിയിലെ ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരു ജീവിത രീതിയും അതിജീവന തന്ത്രങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഒരു ചെറിയ ജീവി പോലും ശാസ്ത്രത്തിന്റെ വലിയൊരു കൗതുകമായി മാറുന്നു. പേനിനെ കുറിച്ചുള്ള ഈ അറിവുകൾ പങ്കുവച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇനിയും ഇത്തരം കൗതുകകരമായ അറിവുകളുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

ആദരി ശ്രോതാക്കളെ നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, റേഡിയോ എന്ന മാധ്യമം ശബ്ദത്തെ ആശ്രയിച്ചാണ്. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നത് കാതുകൊണ്ടാണ്, എന്നാൽ മറ്റു ചിലത് മനസ്സുകൊണ്ടും കേൾക്കാൻ സാധിക്കും. അങ്ങനെ മലയാളിയുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ശബ്ദം, പാട്ടിനൊപ്പം ഓർമ്മകളെയും നമ്മുടെ കൂടെ സഞ്ചരിപ്പിച്ച ഒരു ശബ്ദം, ഗായിക മിൻമിനെ. ഇന്ന് ആ പ്രിയപ്പെട്ട ഗായികയുടെ ജന്മദിനമാണ്. റേഡിയോ മലബാറിന്റെ ഈ പ്രത്യേക പരിപാടിയിൽ മിൻമിനിയുടെ ശബ്ദത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം ചില അനശ്വര ഗാനങ്ങൾ. ഒപ്പം തന്നെ നമുക്ക് ഏവർക്കും ഒന്നു ചേർന്നുകൊണ്ട് നേരാം ആ ശബ്ദത്തിന്, ആ കലാകാരിക്ക് ജന്മദിനാശംസകൾ. റേഡിയോ മലബാർ 89.6 FM ന്റെ ഈ പ്രത്യേക സംഗീതയാത്രയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.

പി ജെ റോസ്ലി എന്ന മിൻമിനി. ആലുവ കീഴ്മാട് ഗ്രാമത്തിൽ ആരോരും അറിയാതെ ഒതുങ്ങിക്കഴിഞ്ഞ റോസ്ലി എന്ന ബാലിക ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന മഹാഗായികയായി ഉയർന്നു വന്ന കഥയാണ് നമുക്കിനി പറയാനുള്ളത്. ചിന്ന ചിന്ന ആസൈ, ചിറകടിക്കും ആസൈ, ഈ ഒരൊറ്റ പാട്ടിലൂടെ ആസ്വാദക ലക്ഷങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ മിൻമിനിയുടെ ജീവിതം പ്രതിസന്ധികളെ മുറിച്ചു നീന്തിയ ഇതിഹാസ തുല്യമായ സംഗീത സമർപ്പിതമായ ചരിത്രം കൂടിയാണ്. പാട്ടിലും പാട്ടുപകരണങ്ങളിലും പക്കമേളങ്ങളിലും ഏറെ കമ്പമുള്ള ജോസഫിന്റെയും തെരേസയുടെയും നാല് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു റോസ്ലി.

ഹാർമോണിയം വായിക്കുകയും പള്ളികളിൽ ഗാനമാലപിക്കുകയും ചെയ്തിരുന്ന ജോസഫ് മകളുടെ നാദമാധുര്യം കുഞ്ഞുനാളിലെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവളെ പാട്ടിന്റെ മായിക ലോകത്തേക്ക് ആകർഷിക്കുകയും ചെയ്തു. അയൽവീട്ടിലെ റേഡിയോയിൽ നിന്ന് പാട്ടുകൾ കേട്ട് ഹരം കൊണ്ട കുട്ടിക്കാലം. പിന്നീട് വർഷം 1985 എറണാകുളം ജില്ലയിൽ നടക്കുന്ന കലോത്സവം പെൺകുട്ടികളുടെ ലളിതഗാനത്തിന്റെ ഫലം പ്രഖ്യാപിക്കുന്നു. ഒന്നാം സ്ഥാനം ആലുവ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ റോസ്ലി പി ജെ. അത്ര പരിചിതമല്ലാത്ത പേരായിരുന്നു അന്ന്. മിനി എന്നായിരുന്നു റോസ്ലിയുടെ വീട്ടിലെ പേര്. മിനി എന്ന പേരിൽ സ്കൂൾ പഠനകാലത്ത് തന്നെ ഗാനമേളകളിൽ പാടിയിട്ടുണ്ട്. മിനി എന്ന പേരിന് മുൻപ് മിൻ എന്ന് ചേർത്തത് ഇളയരാജയാണ്. റോസ്ലി എന്ന പെൺകുട്ടി മിൻമിനി എന്ന ഗായികയിലേക്ക് എത്തിച്ചേരാൻ നടന്നുവന്ന ദൂരം. അങ്ങനെ ആ സ്വരമാധുരിയത മലയാളികൾ നെഞ്ചേറ്റുന്ന പ്രിയ ഗായികയുടേതായി മാറി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാളത്തിന്റെ പാട്ടുകാരി മിൻമിനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവർക്ക് ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ പ്രത്യേക പാട്ടു പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മിൻമിനി എന്ന ഗായിക ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. തുടക്കം മീര എന്ന സിനിമയിലൂടെയായിരുന്നു. തമിഴിൽ തുടക്കമിട്ടതിന്റെ തൊട്ടു പിന്നാലെ ആത്മബന്ധം എന്ന സിനിമയിലൂടെ തെലുങ്കിൽ മിൻമിനിയെ കീരവാണി പരിചയപ്പെടുത്തി. പിന്നീട് മിനിയായി മലയാളത്തിലും തുടക്കം. ചെറിയൊരു കാലം കൊണ്ട് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഒഡിയ എന്നീ ഭാഷകളിൽ നിരവധി പാട്ടുകൾ മിൻമിനി പാടിയിട്ടുണ്ട്. പൊതുവെ അധികമാർക്കും കേട്ടുകേൾവി ഇല്ലാത്തൊരു പേരാണ് മിൻമിനി. ഇളയരാജയാണ് ഈ പേരിട്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചു മുന്നേ. യഥാർത്ഥത്തിൽ ഇതൊരു തമിഴ് വാക്കാണ്, അർത്ഥം മിന്നാ മിനുങ്ങ എന്ന്. മിൻമിനി ആകും മുന്നേ റോസ്ലി എന്ന നാമത്തിൽ ആദ്യമായി മൈക്ക് കയ്യിലേന്തി പാട്ടിന്റെ ലോകത്തേക്ക് പിച്ചവയ്പ്പിച്ച ഓഡിയോ കാസറ്റിൽ ഭക്തിഗാനങ്ങൾക്ക് വേണ്ടി പാടാൻ അവസരമൊരുക്കിയത് ആൻഡി ജോസ് എന്ന കലാകാരനാണ്. പാട്ടിന്റെ വഴിയിൽ ആരോടെല്ലാം നന്ദി പറയണമെന്ന് ചിന്തിച്ചാൽ ഒരുപാട് പേരോട് പറഞ്ഞാൽ തീരാത്തത്രയും നന്ദിയും കടപ്പാടുമുണ്ടെന്ന് പല ഇന്റർവ്യൂകളിലും മിൻമിനി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയൊരു കഥ പറഞ്ഞാൽ, മിൻമിനി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, മത്സരത്തിൽ പങ്കെടുക്കുന്ന കാലഘട്ടത്തിൽ തൊടുപുഴ സരിഗ സംഗീത എന്ന ഗാനമേള ട്രൂപ്പിലെ ഗായികയായിരുന്നു. സംസ്ഥാന കലോത്സവത്തിന്റെ ലളിതഗാന സമ്മാനം ആദ്യമായിട്ടായിരുന്നില്ല ആലുവ കീഴ്മാട് പയ്യപ്പള്ളി വീട്ടിലേക്ക് എത്തിയത്. 1976 കലോത്സവത്തിൽ ഏറ്റവും മൂത്ത ചേച്ചി ഗ്രേസി ലളിതഗാനത്തിൽ 3ാം സ്ഥാനവും 1983 മറ്റൊരു ചേച്ചി ജാൻസി 2ാം സ്ഥാനവും നേടിയിരുന്നു. തൊട്ടുമുകളിലുള്ള ചേച്ചി മേഴ്സിയും പാട്ടുകാരിയാണ്. അങ്ങനെ 4 പെൺകുട്ടികളുടെ വീട്, സംഗീത സാന്ദ്രമായ അന്തരീക്ഷം. അച്ഛൻ ജോസഫും അമ്മ ട്രീസയും പാട്ടുകാരായതുകൊണ്ട് സംഗീതം ആ വീട്ടിലെ കുടുംബകാര്യമായി മാറി എന്ന് തന്നെ പറയാം. അതേ സംഗീതത്തിലൂടെ തന്നെ മധുരമയുള്ള ആ ശബ്ദം മലയാളികൾ അന്നും നെഞ്ചേറ്റി ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായ മിൻമിനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ്. നമുക്ക് തുടരാം മലയാള ചലച്ചിത്രത്തിലെ സംഗീതയാത്രയിലൂടെ. 1988 സ്വാഗതം എന്ന സിനിമയിലെ മഞ്ഞൻ ചിറകുള്ള വെള്ളരിപ്രാവേ എന്നതാണ് ആദ്യത്തെ ഗാനം മലയാളത്തിൽ. വിയറ്റ്നാം കോളനിയിലെ പാതിരവായി നേരം, കുടുംബസമേതത്തിലെ നീലരാവിലിന്നു നിന്റെ തുടങ്ങി നിരവധി പ്രശസ്ത ഗാനങ്ങൾ മിൻമിനിയുടേതായി മലയാളികൾക്ക് കിട്ടി. 7 ഭാഷകളിലായി 2000 സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഭക്തിഗാനങ്ങളും ആൽബങ്ങളുമടക്കമുള്ള മൊത്തം ഗാനങ്ങളുടെ എണ്ണം 30,000 വരും. ഇത്രയധികം ഗാനങ്ങൾ ആലപിച്ച ഈ ഗായികയുടെ കുടുംബ പശ്ചാത്തലം സംഗീത വഴിയിലൂടെ തന്നെയാണ് വീണ്ടും പുരോഗമിക്കുന്നത്. ഭർത്താവ് ജോയി മാത്യു എറണാകുളം കാക്കനാട്ട് സംഗീത സ്കൂൾ നടത്തുന്നു. മകൻ അലൻ ജോയ് മാത്യു ഗോപി സുന്ദർ സംഗീത സംവിധാനം ചെയ്യുന്ന സിനിമയിലെ ഗാനങ്ങളുടെ കീബോർഡ് കമ്പോസിറ്ററാണ്. 7 ക്ലാസ്സുകാരിയായ മകൾ അന്ന കീർത്തനയും ഗായികയാണ്. സംസ്ഥാന സ്കൂൾതല മത്സരങ്ങളിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം റോസ്ലിയെ തേടിയെത്തിയ സമയത്തായിരുന്നു കൊച്ചിൻ ആർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലെ കലാകാരന്മാരായ ജോബാൻ ജോർജുമാരെ പരിചയപ്പെട്ടതെന്ന് പല ഇന്റർവ്യൂകളിലും മിനുമിനി പറഞ്ഞിട്ടുണ്ട്. ആ അടുപ്പം അവരുടെ സംഗീത

തെ ഈ വിധം മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സി എ സി ട്രൂപ്പിലെ റെക്കോർഡിംഗിന്റെ ലോകം അത്ഭുതങ്ങളുടെ പുതിയ കാഴ്ചകളും അനുഭവങ്ങളുമാണ് റോസ്ലി എന്ന ബാലികയ്ക്ക് പകർന്നു നൽകിയത്. 1984 കാലഘട്ടത്തിലാണ് ഇത്. കെ രാഘവൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ചിദംബരനാഥ്, ജെറി അമൽദേവ്, മലേഷ്യ വാസുദേവൻ തുടങ്ങിയ മഹാപ്രതിഭകളുടെ ശിഷ്യത്വം സ്വീകരിച്ചുള്ള പാട്ട് റെക്കോർഡിംഗ്. ജന്മസിദ്ധമായ ഈ സിദ്ധിയുടെ തിരിച്ചറിവിന് ഈ സംഗമങ്ങൾ അത്രയും നിമിത്തമായി എന്ന് തന്നെ പറയാം. പുതിയൊരു കോകിലനാഥത്തിന്റെ ഉദയം, മിൻമിനിയുടെ പഞ്ചമസ്വര സാധന കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യ ആകെ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാം ഭാഗ്യമാണ്, ദൈവകൃപയാണ്. പിന്നിട്ട കാലത്തിലേക്ക്

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാളത്തിന്റെ സുവർണ ഗായിക മിൻമിനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ പാട്ടു ജീവിതത്തിൽ നിരവധി പ്രഗത്ഭരായ ഗായകരോടൊത്ത് പാടാൻ മിൻമിനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കീബോർഡിസ്റ്റ് ലിപ്സ്റ്റൺ, ദീപക് ദേവിന്റെ ഭാര്യമാതാവ് കൂടിയായ സംഗീതജ്ഞ രേണുക തുടങ്ങി നിരവധി ആളുകൾ അവരുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. ആദ്യമായി റെക്കോർഡ് ചെയ്ത മാപ്പിളപ്പാട്ടായിരുന്നു മാണിക്യ തേരിലേറി മണവാളൻ വരണല്ലോ. തുടർന്ന് നിരവധി നാടക ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ, ലളിത ഗാനങ്ങൾ. 1984 ആദ്യ റെക്കോർഡിംഗ് തൊട്ട് 1991 വരെയുള്ള 7 വർഷങ്ങൾ മിൻമിനി എന്ന ഗായികയുടെ ഗാനാലാപനത്തിന്റെ പൂക്കാലമായിരുന്നു. തിരക്കോട്

കലാഭവന് വേണ്ടിയും ബ്ലൂ ഡയമണ്ട്സിന് വേണ്ടിയും എല്ലാം നിരവധി നിരവധി പാട്ടുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാടി മുംബൈയിലും ഡൽഹിയിലും പരിപാടികൾ അവതരിപ്പിച്ചു. കെ ജി മാർക്കോസ്, ജോളി എബ്രഹാം തുടങ്ങിയവരോടൊപ്പമുള്ള ഡ്യുവറ്റുകളും ശ്രദ്ധേയമായി. ബ്ലൂ ഡയമണ്ട്സിലെ പാട്ടുവേളകളിൽ ഇപ്പോൾ ജിദ്ദയിലുള്ള പ്രശസ്ത ഗായകൻ മിർസ ഷെരീഫിനോടൊപ്പവും മിൻമിനി പാടിയിട്ടുണ്ട്. പിന്നീട് ഇരുവരും ആ പാട്ടുകൾ വീണ്ടും ആലപിച്ചു കേൾപ്പിച്ചപ്പോൾ കാലം പതിറ്റാണ്ടുകൾക്ക് പിന്നിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നു. ഇപ്പോഴും ആ ശബ്ദത്തിന് ഇടർച്ചയില്ല, അതേ സ്വരം, അതേ ഭാവം. കാസറ്റുകളുടെ കാലമായിരുന്നല്ലോ അന്ന്. പ്രശസ്തമായ നിരവധി കാസറ്റ് കമ്പനികൾക്ക് വേണ്ടി മിൻമിനി പാടി. പി ജയചന്ദ്രൻ എന്ന മലയാളത്തിന്റെ മഹാഗായകനുമായുള്ള സൗഹൃദം ചലച്ചിത്ര പിന്നണി ഗാനലോകത്തേക്കുള്ള വരവിന് ഏറെ സഹായിച്ചു. നേരത്തെ പറഞ്ഞിരുന്നു സ്വാഗതം എന്ന സിനിമ. 1988 ഈ സിനിമയിൽ മിൻമിനി പാടിയത് ഇങ്ങനെയാണ്: അക്കരെ നിന്നൊരു കൊട്ടാരം കപ്പല് പോലെ വരുന്നേരം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റാവുകയും ചെയ്തു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. മലയാളത്തിന്റെ പാട്ടുകാരിൽ നിരവധി പേർ നമുക്കായി ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചു. അതിലൊരാളാണ് മിൻമിനി. ഇന്ന് അവർ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മളും കൂടെ ചേരുകയാണ്. അതിനായി ആ സ്വരമാധുരിയിലൂടെ വിരിഞ്ഞ ചില ചില ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു മണിക്കൂർ സംഗീതയാത്രയിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോഴുള്ളത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഗായികയുടെ സംഗീത ലോകത്തേക്കുള്ള യാത്ര അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല, അല്ലെ? പണ്ട് ജെറി അമൽദേവിന്റെ ഗാനമേള പാലക്കാട്ട് നടക്കുമ്പോഴാണ് നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രൻ മിൻമിനിയോടും ഒപ്പമുണ്ടായിരുന്ന അച്ഛനോടും പറഞ്ഞത് ഇളയരാജ അന്വേഷിക്കുന്നുണ്ടെന്ന്. ഇളയരാജ എന്ന പേര് കേട്ടിരുന്നുവെങ്കിലും പ്രശസ്തരായ ഗാനപ്രതിഭകളെയൊന്നും മിൻമിനിക്ക് നേരിട്ടറിയുമായിരുന്നില്ല. ആരുടെ മുന്നിലും അനായാസത്തിൽ പാട്ടുപാടുക, നിരന്തരം

കേട്ടയുടെ മിൻമിനിയും പിതാവും ഏറെ സന്തോഷിച്ചു. താമസം ഇളയരാജയുടെ വീട്ടിലല്ലായിരുന്നുവെങ്കിലും ചെന്നൈയിൽ തന്നെ തൽക്കാലം സ്ഥിരമായി നിൽക്കേണ്ടി വന്നു. സത്യത്തിൽ മത്സരങ്ങളുടെ ലോകമാണ് കലാകാരന്മാരുടേത്. ഈ രംഗത്ത് പിടിച്ചു നിൽക്കുക എന്നത് ക്ലേശകരവും പക്ഷേ സ്വരവൈഭവവും സ്വഭാവ നൈർമല്യവുമാണ് മിൻമിനി എന്ന ഗായികയെ മലയാളത്തിന്റെയും തമിഴിന്റെയും തെലുങ്കിന്റെയും പ്രിയപ്പെട്ട പാട്ടുകാരിയാക്കി മാറ്റിയത് എന്ന് നിസ്സംശയം പറയാം. കീരവാണിയുമായി പരിചയപ്പെട്ടതാണ് തെലുങ്കിലേക്കുള്ള എൻട്രി സാധ്യമാക്കിയതെന്ന് മുന്നേ പറഞ്ഞു. മീര എന്ന തമിഴ് സിനിമയിലെ 5 പാട്ടുകൾ, പിള്ളൈവാദം, ഓ ബട്ടർഫ്ലൈ തുടങ്ങിയ എല്ലാ പാട്ടുകളും വമ്പൻ ഹിറ്റായി. ചെന്നൈയിലെ വൻകിട സ്റ്റുഡിയോകളിലെ റെക്കോർഡിംഗ് റൂമിന്റെ ശീതീകരിച്ച റെക്കോർഡിംഗ് റൂമുകളിലിരുന്ന് പാട്ടുകളുടെ അത്ഭുത ലോകത്തെ കൊച്ചു രാജകുമാരിയായി മാറിയ മിൻമിനിയെ പി സുശീല, എസ് ജാനകി, മാധുരി, ചിത്ര തുടങ്ങിയവരൊക്കെ സ്നേഹവാത്സല്യങ്ങളോടെ ഏറെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം എത്രയെത്ര ഗാനങ്ങൾ കാതുകൾക്ക് ഇമ്പമായി മനസ്സിന് താളമായി നമുക്കായി അവർ സമ്മാനിച്ചു.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ്.

0: ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാളം അടക്കമുള്ള പല ഭാഷകളുടെയും സ്വരമാധുരി മിന്മിനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഡിയോ മലബാറിലൂടെ ഈ സുദിനത്തിൽ നമ്മൾ ഒരുപാട് പാട്ടുകൾ മിന്മിനിയുടെ ശബ്ദത്തിൽ കേട്ടു. ഇനിയും പാട്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിനു മുന്നേ പറഞ്ഞു തീർക്കാൻ ഇനിയും കാര്യങ്ങളേറെയുണ്ട്. മിന്മിനി ഇപ്പോൾ പാട്ടിന്റെ മായാലോകത്ത് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് പാറി പറന്ന് നടക്കുകയാണ്. അങ്ങനെയിരിക്കുമ്പോൾ ഒരു നാൾ MVM റെക്കോർഡിംഗ് റൂമിന്റെ വാതില് തുറന്നു ചെന്നപ്പോഴാണ് അകത്തെ ചില്ലുവാതിലിനപ്പുറത്ത് ഇയർഫോൺ വെച്ച് പാടുന്ന ഇന്ത്യൻ സംഗീത നഭസിലെ നക്ഷത്രം ആശാ ഭോസ്ലെയെ കണ്ടത്. അത്ഭുതപ്പെട്ടു നിന്ന മിന്മിനിയെ റെക്കോർഡിങ്ങിന് ശേഷം അവർ അടുത്ത് വിളിച്ചതും സൗഹൃദം പങ്കിട്ടതും മറക്കാനാവാത്ത ഓർമ്മയാണെന്ന് മിന്മിനി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സംഗീത ചക്രവർത്തിനി ലതാ മങ്കേഷ്കറെ മുംബൈയിൽ വെച്ച് കണ്ടതും സ്നേഹാദരം കൈമാറിയതും മറ്റൊരു സുഖകരമായ ഓർമ്മയായി അവരുടെ മനസ്സിലുണ്ട്. ദളപതിയുടെ റെക്കോർഡിങ്ങിന് മുംബൈയിൽ കോറസ് പാടാൻ ഗായിക സ്വർണലതയോടൊപ്പം പോയപ്പോഴാണ് ലതാ മങ്കേഷ്കറെ കണ്ടത്. ദളപതിയിലെ യമുനയാത്രലെ എന്ന പാട്ട് ഏറെ പ്രസിദ്ധമായി. ഹിന്ദി ഗാനലോകത്ത് അന്യൂന്യമായ നാദത്തിനുടമയായ ഭൂപീന്ദറിനും ഭാര്യ മിതാലിക്കുമൊപ്പം പാടാനും അവർക്ക് അവസരം ലഭിച്ചു. ഊഞ്ഞാലുറങ്ങി, നീലരാവിൽ തുടങ്ങിയ മലയാള ഗാനങ്ങളും എങ്കത്തമ്പി, കറുത്തമ്മ, തേവർ മകൻ തുടങ്ങിയ തമിഴ് സിനിമകളിലെ പാട്ടും മിന്മിനിയുടെ ക്രെഡിറ്റിലുണ്ട്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ മെന്മിനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിരവധി ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ സൗപർണികാമൃത വീച്ചുകൾ പാടും. ഇത് മലയാളികളുടെ മനസ്സിലും മിന്മിനി എന്ന ഗായികയുടെ യശസ്സുയർത്തിയ ഗാനമാണ്. മലയാളത്തിനും തമിഴിനും തെലുങ്കിനും പുറമെ ഹിന്ദിയിലും ഒഡിയയിലും ഉൾപ്പെടെ 7 ഭാഷകളിൽ പാടാൻ അവർക്ക് ഏറെ അവസരങ്ങൾ കൈവന്നു. AR റഹ്മാനെ ബാല്യം തൊട്ടേ അറിയുന്നവർക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ റോജ എന്ന ചിത്രത്തിലേക്കുള്ള ക്ഷണം ലഭിച്ചത് പിൽക്കാലത്ത് ഏറ്റവും പ്രചാരമുള്ള ഒരു പാട്ടിന്റെ പിറവിയിലേക്കുള്ള സുവർണ വാതായനം കൂടിയായിരുന്നു. റോജ ഇറങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ചിന്ന ചിന്ന ആസേ എന്ന പാട്ട് മൂളാത്തവരായി ആരെങ്കിലും ഉണ്ടാവോ? AR റഹ്മാന്റെ ആ എവർഗ്രീൻ ഹിറ്റ് ഗാനം. എന്നാൽ അതിനിടെ ശബ്ദത്തിനുണ്ടായ ചില പ്രശ്നങ്ങളും കരിയറിൽ നിന്ന് വിട്ടുനിൽക്കാൻ മിന്മിനിയെ നിർബന്ധിതയാക്കി. ശബ്ദം തിരിച്ചു കിട്ടിയപ്പോൾ അവസരങ്ങൾ പഴയതുപോലെ തിരിച്ചു വന്നില്ല. ഇതിനെ തുടർന്നുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2014 മിളി എന്ന ചിത്രത്തിലൂടെ ഗാനരംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തി. റോജയ്ക്ക് ശേഷം 30 വർഷങ്ങൾ കടന്നുപോയതായി തോന്നുന്നതേയില്ല എന്ന് ഒരു നെടുവീർപ്പോടെയല്ലാതെ മിന്മിനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. അവർ തുടർന്നു, എല്ലാം ഇന്നലെ സംഭവിച്ചതുപോലെ തന്നെ. അതിനുശേഷം നിരവധി പാട്ടുകൾ സിനിമയിലും ഭക്തിഗാനങ്ങളിലുമൊക്കെയായി പാടിയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും അറിയപ്പെടുന്നത് ആ പാട്ടിന്റെ പേരിലാണ്. നിശബ്ദമായി കടന്നുപോയ പാട്ടുലോകത്തെ തന്റെ നിരവധി വർഷങ്ങളെ പുഞ്ചിരിയോടെ ഓർത്തുകൊണ്ട് താരാട്ടീണം പാടി പൊയ്പോയ സ്വരത്തെ മിന്മിനി വീണ്ടും ശ്വാസത്തോട് ചേർത്ത് പിടിച്ചു. പിന്നീട് ഇന്നും അതേ സ്വരത്തിൽ ഒരു വരിയെങ്കിലും മൂളിയാൽ മലയാളികൾ അതേ ഇഷ്ടത്തോടെ തന്നെ കേട്ടിരിക്കും. എത്ര തിരക്കാണെങ്കിലും ഒരു വരിയെങ്കിലും കേട്ടിട്ട് പോകാമെന്ന് ചിന്തിക്കും. അതുകൊണ്ടാവണം സോഷ്യൽ മീഡിയയിൽ അവർ പാടിയ പാട്ടുകളൊക്കെയും ഇത്രയധികം ശ്രദ്ധേയമാകുന്നത്. പുതിയ പാട്ടുകളിലൊന്ന് മകൾക്കൊപ്പം പാടിയതാണ് എന്നത് കൗതുകമേറെയാക്കി. അമ്മയെപ്പോലെ തന്നെ മധുരതരമാർന്ന സ്വരമാണ് മകൾ അന്ന കീർത്തനയ്ക്കും. മകൻ അലൻ അടുത്തിടെ ഒരു സിനിമയിൽ പാടുകയും സംഗീതരംഗത്ത് പ്രോഗ്രാമറായും അസിസ്റ്റന്റായും ചുവടുറപ്പിക്കുകയാണ്.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മിൻമിനി എന്ന അതുല്യ പ്രതിഭയുടെ സംഗീത ജീവിതത്തിലൂടെ നമുക്കിനിയും സഞ്ചരിക്കാനുണ്ട്. ശാസ്ത്രീയമായ സംഗീതാഭ്യാസം ലഭിക്കാത്തത് തന്നെ ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല എന്ന് പറയാൻ സംഗീതത്തെ ജീവനായി കൊണ്ടു നടക്കുന്ന ഒരു കലാകാരിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ക്ലാസിക്കൽ ടച്ചുള്ള, കർണാട്ടിക് ടച്ചുള്ള പാട്ടുകളെല്ലാം താൻ പാടിയിട്ടുണ്ടെന്നും അതെല്ലാം ദൈവം തനിക്ക് തന്ന അനുഗ്രഹമാണെന്നും മിൻമിനി വിശ്വസിക്കുന്നു. ഭക്തിഗാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പാടുന്നുണ്ട്. അതോടൊപ്പം ഭർത്താവിന്റെ കാക്കനാടുള്ള മ്യൂസിക് അക്കാദമിയിലും സാന്നിധ്യമാണ്. സംഗീതവുമായി അടുത്തു നിൽക്കുന്ന ഒരു കുടുംബമാണ് ഏതൊരു ഗായികയുടെയും ശക്തി. അത് വേണ്ടുവോളം ഉള്ളപ്പോൾ മിൻമിനി എന്ന ഗായിക തീർച്ചയായും പൂർണ്ണതയിൽ എത്തിയെന്ന് തന്നെ പറയാം. ഈ സംഗീതയാത്രയിൽ ഉടനീളം തന്നെ പിന്തുണച്ചവരെ എപ്പോഴും ഓർക്കുന്ന ഗായിക കൂടിയാണ് മിൻമിനി. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എന്നും വൈകുന്നേരം വീട്ടിലുണരുന്ന സംഗീത സദസ്സ് അവരിന്നും മറന്നിട്ടില്ല. 3 വയസ്സിൽ അമ്മച്ചിയുടെ സഹോദരന്റെ മകൻ ആദ്യമായി പാട്ടുപാടിച്ചതും കുഞ്ഞുവാവ പാടുന്നേയെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വീട് മുഴുവൻ മിൻമിനിയെ എടുത്തുകൊണ്ട് ഓടിയതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ മിൻമിനി ഓർക്കുന്നു. ആലുവയിലെ കീഴ്മാട് എൽ പി സ്കൂളിലെ അധ്യാപകർ, അതിൽ പ്രധാന അധ്യാപികയായിരുന്ന പങ്കജാക്ഷി ടീച്ചർ, എടത്തല സർക്കാർ സ്കൂളിൽ നടന്ന ബാലകലോത്സവത്തിൽ സമ്മാനം വാങ്ങിയതുകൊണ്ട് സമ്മാനിച്ച താജ്മഹൽ, ചേച്ചിയുടെ കൂട്ടുകാരി കുഞ്ഞുമേരി, ഇങ്ങനെ നിരവധി പേരുകൾ മിൻമിനി ഓർക്കുന്നുണ്ട്. ഇതിൽ കുഞ്ഞുമേരിയുടെ ഡാൻസ് പരിപാടിയിൽ പാടേണ്ട ഗായിക ഒരു ദിവസം വന്നില്ല. പകരമായി മിൻമിനിയെ വിടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പാട്ട് പഠിച്ച് ആ ഡാൻസിനെല്ലാം അവർക്ക് ഫസ്റ്റ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് 5-ാം ക്ലാസ് മുതൽ പാടാൻ തുടങ്ങിയ ശ്രീചക്ര നൃത്തവിഹാർ എന്ന പാലേ ട്രൂപ്പ്, അവിടെ നിന്നും വേണുജി മുളവുകാട് എന്ന അധ്യാപകനിൽ നിന്ന് രാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പാട്ടുകൾ പഠിച്ചു. അങ്ങനെ തുടങ്ങിയ സംഗീതയാത്ര ഇന്ന് എബ്രിക് ഷൈൻ സംവിധാനം ചെയ്ത സ്പാ എന്ന ചിത്രത്തിലൂടെ മനോഹരമായ മറ്റൊരു ഗാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിലെ ഹൃദയവതി എന്ന ഗാനത്തിലൂടെയാണ് മിൻമിനി എന്ന ഗായികയെ മലയാളികൾക്ക് വീണ്ടും തിരിച്ചു കിട്ടിയത്.

നേരത്തെ പറഞ്ഞിരുന്നു എ ആർ റഹ്മാനു വേണ്ടി പാടിയ റോജ എന്ന സിനിമയിലെ പാട്ട്. ഈ പാട്ട് മിൻമിനിക്ക് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. തന്റെ 23-ാമത്തെ വയസ്സിൽ പിന്നണിയിൽ നിന്നും അവർ പതിയെ പിൻവലിയുമ്പോൾ അനവധി സിനിമാ പാട്ടുകൾ ആ സ്വരമാധുരിയിൽ അതിനോടകം തന്നെ പ്രശസ്തങ്ങളായി മാറിയിരുന്നു എന്നത് നിസ്സംശയം പറയാം. തെലുങ്കിൽ മിൻമിനി ഏറ്റവും അധികം പാടിയിട്ടുള്ളത് തെലുങ്ക് മാതൃഭാഷയായ വിദ്യാസാഗറിന് വേണ്ടിയാണെന്നത് ഒരു കൗതുകമാണ് അല്ലേ? കാരണം എന്തെന്നാൽ 1996 അഴകിയ രാവണൻ എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തി ഇന്നും മുൻപന്തിയിലുള്ള വിദ്യാസാഗറിന്റെ ഒരു ഗാനവും മാതൃഭാഷയായ മലയാളത്തിൽ മിൻമിനി പാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാസാഗർ മിൻമിനി എന്നൊരു കോംബോ മലയാള ഗാനപ്രേമികൾ ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ 20-ലേറെ പാട്ടുകൾ തെലുങ്കിൽ ഇവർ പാടിയിട്ടുണ്ട്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമയായ കിലുക്കത്തിന്റെ തെലുങ്ക് റീമേക്ക് അല്ലരി പിള്ളയിലേതാവണം ആദ്യ ഗാനമെന്ന് കരുതുന്നു. മീനനായികയായ ഇതിലെ ഇൻറ്റാ ഇൻറ്റാ ഉൻറ്റാലി എന്ന പാട്ട് മലയാളത്തിലെ മീനവേനലിൽ എന്ന പാട്ടിന്റെ സന്ദർഭത്തിലാണുള്ളത്. മനോയോടൊപ്പം പാടിയിട്ടുള്ള ഈ പാട്ടിൽ വിദ്യാസാഗറിന്റെ ചില ശബ്ദശകലങ്ങളും ഉണ്ട്. 1992 വിദ്യാസാഗർ മ്യൂസിക് നൽകി റിലീസായ ചില്ലറ മുകുടു അല്ലരി കൊടുകു എന്ന ചിത്രത്തിൽ രണ്ടു ഗാനങ്ങളാണ് മിൻമിനി പാടിയത്. അതിലൊന്ന് എസ് പി ബിയോടൊപ്പം നായിക ജയസുധയ്ക്ക് വേണ്ടി ഏമണ്ടോയ് വെച്ചാര എന്ന് തുടങ്ങുന്ന ഹാപ്പി മൂഡിലുള്ളൊരു പ്രണയഗാനമാണ്. മറ്റൊന്ന് സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടി ഏർറാ ടോപ്പി ഓടുനന്നുവെന്ന സോളോയും. പാടി ഫലിപ്പിക്കാൻ വളരെ വിഷമമുള്ളൊരു പാട്ട് മിൻമിനി അസാധ്യമായി തന്നെ പാടിയിട്ടുണ്ട് എന്ന് പറയാതെ നിർവാഹമില്ല. ശോഭന നായികയായ നാഗജ്യോതി എന്ന തെലുങ്ക് ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ ഈണത്തിൽ പാടിയ പാട്ടുകളെ പറ്റി അവർ പല അഭിമുഖങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനോയോടൊപ്പം പാടിയ ശുഭലേഖ തെറ്റിച്ചിന്തമ്മ എന്നൊരു പ്രണയഗാനവും വേയി പടകല തല്ലി എന്നൊരു അമ്മൻ പാട്ടുമാണ് മിൻമിനി നാഗജ്യോതിക്ക് വേണ്ടി പാടിയത്. പ്രശസ്ത നടി ശാരദ നിർമ്മിച്ച് വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ 1992 റിലീസായ ചിത്രമാണ് പെല്ലന്റെ നൂറെല്ല പണ്ട. അതിലെ സോദര നാക്കേമി ബാത്തറ എന്ന ഗാനം മിനി പാടിയത് ആദ്യകാല ഗായകരായ എ എം രാജയുടെയും ജിക്കിയുടെയും മകനായ ചന്ദ്രശേഖറിനൊപ്പമായിരുന്നു. ചിത്രത്തിന്റെ ഓഡിയോ കാസറ്റിലും ടൈറ്റിലും ജൂനിയർ എ എം രാജ ആൻഡ് മിൻമിനി എന്നായിരുന്നു ക്രെഡിറ്റ് ഉണ്ടായിരുന്നത്. കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായിരുന്ന സൗന്ദര്യ തെലുങ്കിൽ നായികയായ ആദ്യ ചിത്രമായിരുന്നു മനവരാലി പെള്ളി. ആ ചിത്രത്തിനു വേണ്ടി എസ് പി ബിയും മിനിയും ചേർന്ന് പാടിയ ചമ്പക ചാരുടു എന്ന സെമി ക്ലാസിക്കൽ ഗാനം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു. പിന്നീട് 93 ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്ത പില്ലലു ദിദ്ദിന കാപുരം, വിദ്യാസാഗറിന്റെ മനോഹര ഗാനങ്ങൾ നിറഞ്ഞൊരു തെലുങ്ക് ചിത്രമായിരുന്നു ഇത്. മംഗള ഗൗരി സ്വരൂപം എന്ന പാട്ട് മനോയും ചിത്രയും മിൻമിനിയും ചേർന്ന് പാടിയപ്പോൾ ഇദ്ദരി മുദ്ദുല എന്ന റൊമാൻറ്റിക് ട്യുവറ്റ് എസ് പി ബിയും മിൻമിനിയുമാണ് പാടിയിട്ടുള്ളത്. ഇതേ ചിത്രം അണ്ണൻ തമ്പിയായി തമിഴിലേക്ക് മൊഴിമാറിയപ്പോഴും ഈ രണ്ട് പാട്ടുകളും പാടിയത് മിൻമിനി തന്നെയാണ്. ഇതിൽ എസ് പി ബിയും മിൻമിനിയും ചേർന്നുള്ള രണ്ട് യുഗ്മഗാനങ്ങൾ ഒയിലേ ഒയിലേ, അല്ലാട്ടപ്പ പില്ലോടുമോ. ഇതിലെ ഒകടേ കോരിക എന്ന പാട്ടാണ് തമിഴിൽ മലരെ മൗനമായി എന്ന് പുനരവതരിപ്പിച്ചത്. 93 സൗന്ദര്യ നായികയായി പ്രദർശനത്തിനെത്തിയ അസലെ പെള്ളൈനി വാന്നി എന്ന സിനിമയിലും വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ മിൻമിനി രണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട്.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ മധുര ശബ്ദം മിൻമിനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ്. മിൻമിനിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ കൂടെ പറയാതെ പോവാൻ നിർവാഹമില്ല. എന്തെന്നാൽ ഈ കഥ മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ പുതിയൊരു തുടക്കത്തിന്റെ ഏടാണ്. 1940 പുറത്തിറങ്ങിയ ജ്ഞാനാംബിക മുതൽ 2026 ഇതുവരെ റിലീസായ മലയാള സിനിമാ ഗാന റെക്കോർഡുകളുടെ പൊതു സ്വഭാവത്തിൽ നിന്ന് ഒരു വ്യതിചലനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൊതുവെ ചിത്രങ്ങളുടെ മേൽ ഗാനങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള വൈനൽ റെക്കോർഡുകൾ പിക്ചർ ഡിസ്ക് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വിദേശ സംഗീത വിപണികളിൽ സർവ്വസാധാരണമായ ഇവ ഭാരതീയ ഭാഷകളിൽ വളരെ ചുരുക്കമായി റിലീസ് ചെയ്തിട്ടുള്ളൂ. പല നിറങ്ങളിലുള്ള റെക്കോർഡുകൾ സാധാരണമാണെങ്കിലും ഹിന്ദിയിൽ 5 താഴെയും തമിഴിൽ 2 റെക്കോർഡുകളാണ് പിക്ചർ ഡിസ്കായി വിപണിയിലെത്തിയത്. വിൽസൺ ഓഡിയോസും റഷ്യ റെക്കോർഡ്സും ചേർന്ന് പുറത്തിറക്കിയ വിയറ്റ്നാം കോളനി, മേലെ പറമ്പിൽ ആൺവീട്, അദ്ദേഹം എന്ന ഇദ്ദേഹം എന്നീ സിനിമകളിലെ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ റെക്കോർഡ് മലയാള ഭാഷയിലെ ആദ്യത്തെ പിക്ചർ ഡിസ്കായിരുന്നു. 2 ഗായകരുടെ മാത്രം ചിത്രങ്ങൾ ചേർത്തുള്ള ഇന്ത്യയിലെ ആദ്യ റെക്കോർഡും. ഒരുപാട് പ്രതിഭകളുടെ സംഗമമാണ് ഒരു ഗാനം. എങ്കിലും മലയാള ചലച്ചിത്ര ഗാനത്തിന്റെ ആദ്യത്തെ പിക്ചർ ഡിസ്കിൽ അതിലെ പ്രധാന ഗായകരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നത് റെക്കോർഡിങ്ങിന്റെ പിന്നണിയിലെ കൂട്ടായൊരാഗ്രഹമായിരുന്നു. അങ്ങനെ പിറന്ന ഒരു പിക്ചർ ഡിസ്ക്, അതിൽ 2 പേരുകൾ, 2 ചിത്രങ്ങൾ. ഒന്ന് KJ യേശുദാസ്, പകരം വയ്ക്കാനില്ലാത്ത ഗന്ധർവനാഥം. മറ്റൊന്ന് മിൻമിനി. ഭാരത ചലച്ചിത്ര സംഗീത ചരിത്രത്തെ 2 തിരിച്ച ഗാനവിസ്മയത്തിന്റെ

നല്ല പാട്ട് അവസാനിക്കുമ്പോൾ സംഗീതം അവിടെ നിശബ്ദമാകും. എന്നാൽ ഓർമ്മകൾ അവിടെ നിന്ന് ആരംഭിക്കും. മിൻമിനി എന്ന അതുല്യ പ്രതിഭയുടെ ശബ്ദത്തിലൂടെ നമ്മൾ ഇത്രയും നേരം നടന്നു നീങ്ങിയത് പഴയ ചില വഴികളിലൂടെയായിരുന്നു. കാലം എത്ര തന്നെ മുന്നോട്ടു പോയാലും ചില പാട്ടുകൾക്ക് പ്രായമാകില്ല. ചില ശബ്ദങ്ങൾക്കും മിൻമിനിയുടെ ശബ്ദം പോലെ. ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ റേഡിയോ മലബാറിന്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അറിയിക്കുകയാണ് പ്രിയപ്പെട്ട മിൻമിനിക്ക്. പാട്ടുകൾ ഇനിയും ഒരുപാട് കാലം നിങ്ങളിലൂടെ സംസാരിക്കട്ടെ. നിങ്ങളുടെ ശബ്ദം ഇനിയും ഒരുപാട് മനസ്സുകളിൽ ഓർമ്മയായി നിലനിൽക്കട്ടെ. ഒരിക്കൽ കൂടി റേഡിയോ മലബാറിന്റെ എല്ലാവിധ ജന്മദിനാശംസകളും മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക മിൻമിനിക്ക് ആശംസിക്കുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. സംഗീതം ഒരിക്കലും ഇവിടെ പൂർണ്ണമാകുന്നില്ല, നമ്മുടെ ഓർമ്മകളിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളും തുടരുക റേഡിയോ മലബാറിനൊപ്പം. ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ അശ്വിനി.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ചിത്രപരിചയം.
2: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിലെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ഒരു സിനിമ എങ്ങനെയാണ് മികച്ചതാകുന്നത്? സിനിമ എന്ന് പറയുന്നത് ഒരു സാമ്പാർ പോലെയാണ് അല്ലേ? പരിപ്പ്, വെണ്ട, മുരിങ്ങ, ചേന തുടങ്ങിയ എല്ലാ സാധനങ്ങളും ആവശ്യത്തിനും പാകത്തിനും വേണ്ട വിധത്തിൽ കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദ്രാവക മിശ്രിതമാണ് സാമ്പാർ അല്ലേ? ഇതിലേതെങ്കിലും ഒരു സാധനത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ സാമ്പാറിൻ്റെ രുചിയും നിറവും മണവുമെല്ലാം മാറിപ്പോകും. മുമ്പ് മലയാളിക്കൊരു സാമ്പാർ സദ്യ കിട്ടിയിട്ടുണ്ട്. മണവും സ്വാദും നിറവും എരിവും പുളിയും എല്ലാം പാകത്തിന് ചേർത്തുണ്ടാക്കിയ, എന്നാൽ പേരിന് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കിടുക്കൻ സാമ്പാർ. അതെ, കിലുക്കം. എക്കാലത്തെയും മികച്ച ചിത്രം. ആർ മോഹൻ നിർമ്മിച്ച്, വേണുനാഗവള്ളി തിരക്കഥ എഴുതി, പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കത്തിൽ മോഹൻലാൽ, ജഗതി, തിലകൻ, ഇന്നസെന്റ്, രേവതി തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചത്. എസ് പി വെങ്കടേഷ് സംഗീത സംവിധാനവും എസ് കുമാർ ക്യാമറയും കൈകാര്യം ചെയ്ത ഈ ചിത്രം റിലീസ് ചെയ്തത് 1991. കിലുക്കം ആ വർഷത്തെ മികച്ച നടനുൾപ്പെടെ 5 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കിയിരുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിലുക്കത്തിന്റെ മണിനാദം ഇന്നും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ട് അല്ലേ?
3: എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ എട എട, വെള്ളവും ഗ്ലാസ്സും എട.
4: ഭയങ്കര ഗ്യാസ് ട്രബിൾ.
3: ഇതെന്തിനാ 2 ഗ്ലാസ്?
5: അപ്പൊ നീ അടിക്കുന്നില്ലേ?
3: ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ.
5: അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ എച്ചി, ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും.
3: 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും, പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കില്ല.
5: എടാ ഇതാരുടെ വീടാ?
3: കൂണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാച്ച. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാൻ ഇവിടെ താമസിക്കാം. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും.
5: എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
3: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് കുഴിയിൽ പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്.

കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശി വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ.

0: ആ സിനിമയുടെ ആവിഷ്കാരത്തിലും അവതരണത്തിലുമുള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ സിനിമയുടെ പുതുമ നഷ്ടപ്പെടാത്തതും മാധുര്യം കുറയാത്തതും. ടൂറിസ്റ്റ് ഗൈഡ് ജോജിയും ഫോട്ടോഗ്രാഫർ നിശ്ചലും സ്നേഹിതന്മാരാണ്. കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് പിള്ളയുടെ അവിഹിത ബന്ധത്തിലുള്ള മകളാണ് താൻ എന്ന തെറ്റിദ്ധാരണയിൽ നന്ദിനി പിതാവിനെ അന്വേഷിച്ച് ഊട്ടിയിലെത്തുന്നു. ടൂറിസ്റ്റ് ഗൈഡ് ജോജിയായി മോഹൻലാലും ഫോട്ടോഗ്രാഫർ നിശ്ചലായി ജഗതിയും തകർത്തഭിനയിച്ച ചിത്രമാണ് കിലുക്കം.
1: അകത്തോട്ട് ഒഴിക്ക്. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്നെ, ആർത്തി
2: കുറയട്ടെ.
1: എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്, ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ?
2: എവിടുന്ന് മോഷ്ടിച്ച?
1: മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്.
2: അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ?
1: നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി.
2: ആര് തെളിച്ചു പറ.
1: എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്, കണ്ണുകളുണ്ടല്ലോ നമ്മുടെ, രണ്ട് വൈരക്കല്ല് എടുത്ത് വെച്ച പോലിരിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട,
2: മൂക്കില്ലേ?
1: മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലടേ. മുഖം ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചുവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്, നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ
2: ചടപടപടപടപടല്ല.
1: നീ കേക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, ഓ നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞോടല്ലോ, നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് രണ്ട് വാക്കല്ലേ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു.
3: അത്രയും അറിഞ്ഞാ മതി, അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയും ഇത്ര കാലം തീറ്റി പോറ്റിയില്ല.
1: എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കില. അവൾ എന്നോട് പറയാണ്, എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. 1000 രൂപീസ് എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് മാറും, സ്വീറ്റ് ഡ്രീം. അവിടെ മറ്റേ കഥ നിൽക്കുകയാണ്.
2: അവളെവിടെ താമസം? അവളെവിടെ താമസം?
1: ഹോട്ടൽ റോയൽ ടവറിൽ, റോയൽ സൂട്ടിൽ. നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്.
2: എനിക്ക് 2 ഫോട്ടോസ് എടുത്താ കൊള്ളാവുന്നുണ്ടളിയാ. നീ എന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തി തരണം.
1: നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികേയില്ല. ബിക്കോസ് യു ആർ എ പരപര യച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ?
2: സിംഗപ്പൂരിലേക്ക്.
1: അവിടെ ഞങ്ങൾ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്നത് നിനക്ക് സിംപതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ്, മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്.
0: ഊട്ടിയിൽ ആദ്യമായി രേവതി എത്തുന്ന രംഗമുണ്ട്. വലിയൊരു സമ്പന്ന യുവതിയാണ് രേവതി എന്ന് കരുതി ജോജി ഗൈഡായി നിന്നിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിക്കുകയും ഒരു റിസോർട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. രേവതി അവിടെ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങൾക്കൊക്കെ ജോജി എല്ലാവരോടും എതിർത്ത് പറയുകയും അവൾ മാനസിക വെല്ലുവിളി നേരിടുന്നവളാണെന്ന് തിരിച്ചറിയുമ്പോൾ ജോജിയുടെ സ്വപ്നങ്ങളെല്ലാം തകരുന്നുമുണ്ട്.
1: ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ ബൈ, സീ യു.

0: എന്താ എന്താ ഉണ്ടായത്?
1: റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല.
0: റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം, വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തിട്ട് നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാൻ പറഞ്ഞത്?
2: പക്ഷെ ഇത് അഗതി വന്നൊരു ശത്രുവൊന്നുമല്ല, കാശില്ലാതെ റൂം കൊടുക്കും.
0: കാശില്ലെന്ന് ആര് പറഞ്ഞു?
2: അവരോട് ചോദിക്കും.
0: കാശില്ലെന്ന് പറഞ്ഞോ?
1: ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല.
0: കഷ്ടമുണ്ടേ, നിങ്ങൾ ഒരുപാട് ഉരുണ്ട് കളിക്കരുത്, എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്.
2: താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം.
0: എന്താ പറഞ്ഞേ?
1: അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരും പറഞ്ഞു.
0: അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരും അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു?
1: പ്രധാനമന്ത്രി. അപ്പൊ ഇതായി കഴുത പറയാ, എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരു തന്നെ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തു കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരു തന്നെ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരു തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി.
3: ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ.
1: അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്.
3: എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ?
0: നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം?
2: തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതുവരെ പോലീസിനെ വിളിച്ചില്ല. ഒരു 500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിലാ തീർക്കാം.
0: കൈ കാശുമല്ല ഇരിപ്പണ്ട.
3: എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും നിനക്ക് തന്നില്ലേ?
1: ആ ദാ എട്ടണ്ണ്ട്, അവനോട് റൂം തരാൻ പറ.
0: നാരായണക്കുട്ടി,
2: എടോ ഇവർക്ക് മുഴുത്ത വട്ട, കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്, വിളിച്ചോട് പോടോ.
0: നാരായണക്കുട്ടി,
2: താൻ വിളിച്ചോട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണോ?
0: പോലീസിനെ വിളിക്കണ്ട. അഞ്ഞൂറ് രൂപയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് കൊമ്പത്തെ ആയിരിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടി, 3-4 കാറ്, ബംഗ്ലാവ്, അവിടെ അമ്മൂമ്മടെ ഹോട്ടല്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല.
1: ഞാനല്ല ഇതൊന്നും പറഞ്ഞു.
0: അയ്യോ അല്ലേ, ഈ പാവത്തിനൊരു തെറ്റ് പറ്റിയതാണേ. അതെങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തൊപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന
1: കാണുന്നത്?
0: തത്തമ്മടെ, ഞാൻ പല രീതിയിലുള്ള ഭ്രാന്തി ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റൈല ഭ്രാന്തി. അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം, എന്റെ തലേന്ന് ഒന്ന് ഒഴിഞ്ഞു തരൂ. കാശുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തൊഴിയും കൂടെ വെച്ചത് തന്നെ.
3: എനിക്ക് വിശക്കുന്നു.
0: വിശക്കുന്നെങ്കിൽ മുകളിലോട്ട് നോക്കി കൊറേ വായു വലിച്ച് കയറ്റി ചവച്ചിറക്കി തിന്നോ. ഇത്രയും രൂപ ഒരുമിച്ച് തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കെട്ടുകെട്ടായിട്ടിരിക്കുന്നുണ്ടെന്ന്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ, വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ലോ ആണോ? പണയം വെക്കാൻ വല്ലതുണ്ടോ? രാവിലെ ഒരു കോവറ് കഴുതിയാ കണി കണ്ടത്. ഇപ്പൊ അതിന്റെ ഗതിയാ എനിക്കും. എനിക്ക് ഇനി ഇത് കൊണ്ടുനടക്കാൻ വയ്യ. എന്തോന്നിത്? ആക്രി കച്ചവടം ഉണ്ടായിരുന്ന
1: എന്റെ വെള്ളാരം കൊല്ലും പെട്ടി എല്ലാം നാശം.
0: ഈ കല്ലും മണ്ണും ചോക്കാൻ വേറെ ആളെ നോക്കണം.
1: എന്റെ കയ്യിലിരുന്ന് കാശെല്ലാം തട്ടി പറിച്ച് എന്റെ പെട്ടി തറയിലിട്ട് പൊട്ടിച്ച് എന്നെ ചീത്ത പറയുന്നു. എന്റെ കാശ് ഇപ്പൊ തിരിച്ചതാ, ഞാൻ
0: പോയിക്കോളാം. മക്കളെ കരയണ്ട, ചേട്ടൻ എല്ലാം വാരിയിട്ട് ഇപ്പൊ തരാം, എല്ലാം വാരിയിട്ട് തരാം, കരയണ്ട കേട്ടാ. അയ്യോ ഇതേതോ കൂടി എനമാണ്, ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.

0: ഇതാണ് നീ പറഞ്ഞ കക്ഷി?
1: ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു.
2: എന്റെ മേത് തൊടരുത് കൊരങ്ങൻ.
1: എന്തോന്നടേ ഇത്, ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തറ എന്നൊക്കെ പറഞ്ഞതോ?
3: നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്,
4: അവക്ക് പ്രാന്താണ്.
1: എന്റെ ദൈവമേ,
3: ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം.
1: നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണി ഓർഡർ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസയും തരില്ല.
3: നീ കൂടെ കൈവിടരുത്.
1: എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം ഉണ്ട് അനുഭവിച്ചോ?
3: എന്നാ പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി
1: എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലും എടുത്ത് അവൾ എന്റെ വടലിക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാൻ ഒരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ
3: എന്ത് പൂച്ച പട്ടിയോളോ? നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവളെവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം.
1: ശരി, സൂക്ഷിക്കണേ. അകന്നു നിന്നാ മതി.
2: എനിക്ക് വിശക്കുന്നു.
3: മക്കളെ ഇവിടെ രീ, ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാച്ചോണ്ട് വരാം.
1: വേഗം മേടിച്ചോണ്ട് കൊടുറേ, ഇല്ല നിന്റെ പ്രാവിനേക്ക് അവള് വിഴുങ്ങും.
2: രണ്ട് ഐസ്ക്രീം.
3: രണ്ട് മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും.
2: വേറെ എന്ത് കിട്ടും?
3: വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ?
2: അയ്യേ വേണ്ട.
1: പിന്നെ രണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കവിടെ വർത്തമാനം കണ്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവേലിക്ക് രണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ. ലോ ലവൻ.
2: ബാ ബാ ബാ.
1: അന്തി പണ്ടാ കഴിഞ്ഞോട്ട് വലിയ കയറു വന്നു.

0: ജോജി അവളെ ഒഴിവാക്കാൻ തീവ്രമായി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അവൾ എപ്പോഴും ജോജിയുടെ അടുത്ത് തന്നെ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ജോജി അവളെ ഉപേക്ഷിച്ച് നിശ്ചലോട് അവളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അവരുടെ വാതിലിൽ മെല്ലെ വന്ന് രേവതി തട്ടുകയായിരുന്നു. വിശന്ന് വലഞ്ഞ അവളെ കണ്ടപ്പോൾ നിശ്ചലും ജോജിയും തകർന്നു പോകുന്നുമുണ്ട്. പിന്നീടാണ് നർമ്മത്തിൽ ചാലിച്ച ആ രംഗം ഓർമ്മയുണ്ടായി കാണും എല്ലാവർക്കും അല്ലേ, വെച്ച കോഴിയുടെ മണം നിന്ന് പറയുന്നത്. പിന്നീട് അവരുടെ ജീവിതം ദുരിതപൂർണമാവുകയാണ്.
1: അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ?
2: അതോ എടേ, ആ പ്രാന്തി പെണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല, ഞാൻ അങ്ങ് അടിച്ചു
1: തീർത്തു.
2: എവിടെങ്കിലും പോയി തോലട്ടെ ശവം. ഓ, മനുഷ്യന് മനസ്സമാധാനമായിട്ട് എപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്? വേണ്ട, പിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു.
3: എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു.
2: ദരിദ്രം, എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോവാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ആ, ഇതിൽ 6 പൊറോട്ടയുണ്ട്,
3: 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഏ, ഇത് ചിക്കൻ
1: കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ?
3: ചാറി മുക്കി നക്കിയാ
1: മതി. എടാ,
2: ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ, അയ്യോ മുനിസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. എന്നാ കൂടെ,
1: ഇത് മുനിസ്വാമി അല്ല.
2: അയ്യോ അല്ലേ, ആ എന്നാ ഇതായിരിക്കും.
1: കളർ പടോ പതിഞ്ഞിരിക്കുന്നല്ലേ.
2: ഓട് ഓട്.

0: ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അറിയാമോ?
1: ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു.
2: എങ്ങനെ ആന എവളെ കണ്ടോടി കാണും?
0: എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു.
3: ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ചൂടാവരുത്, ഏത് നിമിഷവും ഭ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ.
4: ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം.
3: ഇത്ര നാൾ സഹിച്ചില്ലേ, ഇന്ന് രാത്രി കൂടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം.
4: കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്?
3: നിവൃത്തി ലംഘിക്ക് കൊന്നിട്ട് ഞാൻ ചെയ്യലി പോവും.
2: അത് നീ എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്ത മുഴുവനും അടിച്ചു കയറ്റി കളയും.
3: അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി.
1: പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കരങ്ങാ കോഴിന്റെ മണം.
2: അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്.
1: അല്ല, വെച്ച കോഴിന്റെ മണം.
2: അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ?
4: പോയി കിടന്നു ഉറങ്ങു വേട്ടേ.
3: പ്ലീസ്.
2: അവളുറങ്ങി, വല്ലതും കഴിക്കണ്ടേ?

0: ശരി വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്, കുരങ്ങിന് വേണോ?
1: എവിടെ അസുഖം എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത പ്രാന്തായതാണ്.
0: ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്? ഈ കുരങ്ങിന് എപ്പോഴും നുണയെ പറയൂ.
1: അങ്ങനെ സംഭവിച്ച എന്റെ ശവം നീ ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാരം അത് തീർത്തോളും. ഈ നിമിഷം നീ എവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം.
2: ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ?
1: നീ ഏത് കോത്താഴ്ത്തപ്പോ
2: ഞാൻ പറഞ്ഞു.
1: ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, നീ എന്നോട് താമസിക്ക, പ്രശ്നമേ ഇല്ല.
2: ഞാൻ പറയുന്ന ഒന്ന് കേക്ക്.
1: ഒന്നും പറയണ്ട, നീ ഇവിടെ ഇറങ്ങണോ അതോ ഞാൻ ഇവിടെ ഇറങ്ങണോ? നീ ഇത് കണ്ടോടേ?
2: കണ്ടു.
1: പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ.
2: ഇറങ്ങ, ഇറങ്ങാൻ.
1: വിളിച്ചോണ്ട് പോടായി മറക്കണത്തിനോടി.
3: ലക്ഷ്മണനെ, ഇന്നേക്ക് വന്ന പേപ്പറെല്ലാം മൊത്തമായി ഇട്, അങ്ങേ എടുക്കും. ആ കൂട് കാലത്തെ പേപ്പർ വായിച്ചില്ലെങ്കിൽ.
4: അല്ല, താനിപ്പോ ഫോട്ടോ എടുത്ത് നിർത്തി കപ്പലണ്ടി കച്ചവടം തുടങ്ങി.
3: കപ്പലണ്ടി ഉണ്ട്, വേണ. ഇയാള് ഇയാടെ പണി നോക്കടോ,
4: രാവിലെ
3: ഇറങ്ങി വരും.
4: ഡേ നിച്ചൽ, ആ
3: ആശനായിരിക്കും.
2: ഡേ നീ അവളെ കണ്ട?
3: എവളെ?
2: എടേ ആ പ്രാന്തിയെ കാണാനില്ലെന്ന്.
3: എന്റെ ദൈവമേ, തൊലഞ്ഞോ? നിന്നേക്ക് പണിയിപ്പിച്ച് എന്നെ വേണം തല്ല. ഇനി വല്ലയിടത്തും ചാടി ചത്തു കാണുമോ? നീ ആ കൊക്കപ്പി നോക്കാത്തണ്ട.
2: നീ കരുതാക്കൊണ്ടൊന്നും പറയല്ലേ.
3: വല്ലയിടത്ത് കുരുങ്ങി കിടക്കണേ, പാടിയെങ്കിലും തപ്പിയെടുത്ത് കൊടുക്കാമായിരുന്നു. അഞ്ചപത്തോ കുറഞ്ഞാലും വേണ്ടില്ല.
2: നിന്ന് പെരുവർക്ക, നീ പോയി ആ ജംഗ്ഷനിലും പാർക്കിലും ഒക്കെ നോക്ക്. ഞാൻ പോയിട്ട് പിന്നെ സൂയിസൈഡ് പോയിന്റ് ലേക്ക് സൈഡിലൊക്കെ നോക്കിട്ട്.
3: ഒന്നുണ്ട് മറ്റേ. എന്റെ അമ്മ മറ്റതുണ്ട്. അളിയ, അളിയ, അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ, അളിയ,
1: തൊട്ടുപോലെ തന്നെ.
3: അളി, ഇന്നലെ വിശപ്പുണ്ട്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു.
1: എന്തൊക്കെ?
3: നീ ക്ഷമി, ചട്ടിയും കലം ആവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ഡേ ഡേ,
2: അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 50 രൂപ.
3: എന്തിന്?
2: ഞാൻ ഗോകർണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്തോ ചുവടെടുത്തോ
1: ജീവിച്ചോളാം.
2: ഈ ശവം ഇവിടുന്ന് പോയി കിട്ടും.
3: നീ ഇങ്ങനെ അപ്സെറ്റ് ആയല്ലോ, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാകാം. അവിടെ
2: പറയടേ, അവൾ ഉണരും, അതിനു മുമ്പ് എനിക്ക് പോണം.
3: നീ ചുമ്മാ ഇരി, അവൾ ഇനി ഉണർന്നില്ലേ. മോളെ,
5: എന്റെ മോളെ, ചാച്ചു വന്നു. ചുഞ്ചിരി മോളെ,
3: നമ്മുടെ കുട്ടിയല്ലേടാ വാടാ.
2: എന്തോന്ന് പറ്റിയേ?
5: എനിക്ക് വിശക്കുന്നു.
3: എന്നെ അറിയുവോ?
5: കുരങ്ങൻ.
3: ഈ കുരങ്ങൻ മോക്കുന്ന് വയറു നിറച്ച് അപ്പോ മുട്ടയും പൊറോട്ടയും കോഴിക്കറിയും ഇഡലിയും മുളകുടി ദോശയും ചമ്മന്തിയും ഇടിയപ്പോ ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചു.
2: എന്റെ ഉദ്ദേശം എന്താണ്?
3: ഈ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. ഇഡലിയും പജ്ജി സാമ്പാർ, മോൾ എന്ത് വേണേലും തിന്നോ, വേണേ കട മുഴുവൻ മേടിച്ചു തിന്നോ.
2: എന്നോട് പജ്ജി.
3: അയ്യോ, ചിന്ന കൊയന്തവും ബജ്ജി മേലെ കൈ വെച്ചിട്ട് ഇവിടെ ഗലാട്ടയാ. വേണോ നിനക്ക് 10 ബജ്ജി വാങ്ങി തരയാ? ഒന്നുമില്ല, അതവിടെ തിന്നോളൂ. ഇത് ഇന്നലെ ആ സ്മാള് പൊഞ്ഞുകൊണ്ടുവന്ന പേപ്പറാണ്.
6: 20 വയസ്സ്, ഇളം പെണ്ണെ കാണവില്ല.
2: ഇത് അവളല്ലേ?
3: പ്രാന്താശുപത്രി പുറത്ത് ചാടിയതാ. പിടിച്ചുകൊടുത്ത 15,000 രൂപ കിട്ടും. ഇത് 10 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാ.
7: ഇത് മൂന്ന് ദിവസത്തിന് മുമ്പുള്ള പേപ്പറ. ഇതിൽ 25,000 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയാ.
2: ഇങ്ങനെ നമുക്ക് പിടിച്ചു കൊടുക്കാതെ
7: പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലരുത്.
2: എന്ന് വെച്ചാല്?
7: എന്ന് വെച്ചാ ഒരു 10 ദിവസം എവിടെ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ, റേറ്റ് കൂടും ഉറപ്പാ. ഇപ്പൊ കിട്ടുന്നതിന്റെ ഡബിൾ കിട്ടിയിരിക്കും.
2: എടാ 10 ദിവസം ഇതിനെ മേക്കാനോ? ഇതിനാര് ചെലവിന് കൊടുക്കും?
7: ചെലവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട.
2: എടാ നീ നടക്കുന്ന കാര്യമല്ല,
7: നടന്നില്ലേ നമ്മൾ നടത്തിയിരിക്കും. ഇപ്പൊ സ്വല്പം കഷ്ടപ്പെട്ട നമ്മുടെ കഷ്ടപ്പാട് എന്നേക്കുമായി തീരും. ദാരാ വന്നു കയറിയ മഹാലക്ഷ്മി നീ പുറങ്കാലുണ്ട് തട്ടിക്കളയാടാ. പ്ലീസ് ജോജി, പ്ലീസ് കൈകൊട, കൈകൊട.
8: കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് പിള്ളയെ അവതരിപ്പിച്ചത് തിലകനാണ്. അവിഹിത ബന്ധത്തിലുള്ള മകളാണ് താൻ എന്ന തെറ്റിദ്ധാരണയിൽ നന്ദിനി പിതാവിനെ അന്വേഷിച്ചിട്ട് ഊട്ടിയിലെത്തുന്നുണ്ട്. നന്ദിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രേവതിയാണ്. ഇതേ ധാരണയുള്ള പിള്ളയുടെ കുടുംബക്കാർ നന്ദിനിയെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുകയാണ്. ജോജിയെ പരിചയപ്പെടുന്ന അവൾ ഭ്രാന്ത് അഭിനയിച്ച് ജോജിയുടെ വീട്ടിൽ കയറിക്കൂടുന്നു. ഭ്രാന്തിയെ പിടിച്ചുകൊടുത്താൽ പണം കിട്ടുമെന്ന് കരുതി ജോജിയും നിശ്ചലും അവളെ സംരക്ഷിക്കുന്നു. സാവധാനം നന്ദിനി സത്യം വെളിപ്പെടുത്തുകയും തന്റെ പിതാവിനെ കാണാനെങ്കിലും സഹായിക്കണമെന്ന് ജോജിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നന്ദിനിയെ പിന്തുണക്കാൻ ജോജി തീരുമാനിക്കുകയും നിശ്ചലമായി തെറ്റിപ്പിരിയുകയും വേലക്കാരിയാക്കി നന്ദിനിയെ ജഡ്ജിയുടെ വീട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്.

0: മനുഷ്യരിത്തിരി സമാധാനം കിട്ടുന്ന ഉറങ്ങുമ്പോഴാ. അത് സമ്മതിക്കില്ല എന്ന് വെച്ചാ
1: ഇതിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചീത്തയായി പോവല്ലോ എന്ന് കരുതിയ എന്നാണ് പറയുന്നത്.
0: തൂത്ത് തുടയ്ക്കാൻ വന്നവള ആ പണി ചെയ്താ മതി. 1000 പണി ഈ വീട്ടിലുണ്ട്, അതൊന്നും ചെയ്യരുത്.
1: എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ.
0: എല്ലാ മുറിയിലും ബെഡ്ഷീറ്റും തലണ എടുത്തത് കഴിയിട്ടാലെന്താ?
1: അത് അലക്കാരന്റെ പണിയല്ലേ?
0: അലക്കാരൻ കൊടുക്കാൻ എന്റെ കാശില്ല. 3 വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, തന്നെ തന്നെ കൂടി ചെയ്താലെന്താ?

0: ಸರಿ ಸತ್ತೆ ಕರಿದಿ ಕುಟ್ಟಿ ಉದ್ರೇಕಾನುಳ್ಳ ಉದ್ದೇಶ ಅಲ್ಲೇ. ഇനി ഒരു നിമിഷം നിന്നേനോട് വെച്ചേക്കില്ല, ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം.
1: അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല.
0: പ്രൊവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണമായിരിക്കും.
1: എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം.
0: ആഹാ, അങ്ങനെയാണല്ലേ.
1: ഓഹോ, അങ്ങനെ തന്നെ.
0: എന്നാ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് വന്നിട്ടുള്ളു. വേറെ കാര്യം എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതാരെ

0: ചന്തത്തിന്റെ ലക്ഷണമായിരുന്നു. ഇപ്പൊ നല്ല ചന്തണ്ട്.
1: ഇക്കണക്കിന് എന്റെ മുഖത്തിന് ചന്തം കുറവാന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങി കിടക്കുമ്പോ തല വെട്ടി മാറ്റി കളയല്ലോടി. ഓക്കരത്തരം കാണിക്കൊരു അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. നിന്റെ നാല് കഷ്ണമൊക്കെ കാലെ പിടിച്ചൊരാൽക്കുന്നുണ്ടല്ലോ. പലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാണ് നിന്നെ ഇറക്കി വിടി. നമ്മുടെ പാറ്റാകരണ്ടല്ലേ.

0: മലയാളത്തിലെ ഏറ്റവും മികച്ച ഹാസ്യ ചിത്രങ്ങളിലൊന്നായി കരുതപ്പെടുന്ന കിലുക്കം ബോക്സ് ഓഫീസിലും വൻ വിജയമായിരുന്നു. ഒരു വർഷത്തോളം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ഇതിലെ ഹാസ്യരംഗങ്ങൾക്കും ഇന്നും ജനപ്രീതിയുണ്ട് അല്ലെ. ജഗതി അവതരിപ്പിച്ച നായകന്റെ സുഹൃത്ത് നിശ്ചൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച ഹാസ്യ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഈ അഭിനയത്തിന് ജഗതിക്ക് 1991 മികച്ച സഹനടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. നിശ്ചൽ തുടർച്ചയായി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്നതും രംഗങ്ങൾ ഇന്നും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അല്ലേ.
1: എന്റെ ഡോക്ടർ ആന്റി, കുറച്ച് കടുപ്പം അവിടുത്തെ ബില്ല്.
2: തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും.
1: ഡോക്ടർ തമാശിച്ചതാണ്.
2: കൈ
1: സൂക്ഷിച്ചോണം. ഞാൻ ഉടക്കി പൊട്ടി പൊട്ടി അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്
3: അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ മുജേ മാലും മുജേ മാലും.
2: അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നീ മറുനായോട് പറഞ്ഞു കൊടുക്കണാ.
1: രേഖ പിടിക്കയ്യാ, പക്കത്തിലെ കായലെടുക്കും, വണ്ടി കുതിര എങ്ക പോയിടും. എവ്വളോ വാച്ച്?
4: 20 രൂപ.
1: 20 രൂപവാ? എന്റെ കുതിരവണ്ടി എനക്ക് വേണ്ട. ഇതാ ഇതെവിടെ ഹോസ്പിറ്റലിൽ പടുത്തിട്ട് നല്ലത്. ഇവിടൊക്കെ തൂറി വൃത്തികേടാക്കി.
2: ഞാൻ നിൽക്കൂല, മീശയെടുത്ത് വേഷം മാറിയാലും എനിക്ക് ആളെ അറിയാം.
5: എടാ, നിന്നെ അല്ല എനിക്ക് വേണ്ടത്.
2: അറിയാം, നിങ്ങൾക്ക് വേണ്ടത് ഫോട്ടോയല്ലേ.
5: അതല്ല, നീ അവിടെ നിന്നെ പറയട്ടെ,
2: എനിക്കൊന്നും കേൾക്കണ്ട.
5: ജോജി എവിടെ?
2: ജോജിയാണോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത്? അവൻ ഇനിയും മതിയായില്ലേ, എന്റെ പുക കണ്ടേ അവൻ
5: അടക്കുള്ളൂ.
2: Oh, my God.

0: കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല.
1: അഞ്ച് ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്.
0: മിസൈൽ വല്ല ഉണ്ടായിരുന്ന ഉള്ളില്, ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ.
1: പുറത്ത് പോലീസുകാരൻ ഇപ്പോൾ ഉണ്ട്,
0: അവരോട് അകത്ത് കയറി വരാൻ പറ.
1: മോഷണ ശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക.
0: അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ.

ജസ്റ്റിസ് പിള്ളയുടെ വേലക്കാരനായി അവതരിപ്പിച്ച കിട്ടുണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇന്നസെൻ്റ് ആണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കൂടുതൽ ചിരിപ്പിച്ചതും ഇന്നസെൻ്റ് ആണ് അല്ലേ? ലോട്ടറി അടിച്ച ആ രംഗം ഇന്ന് മലയാളി മനസ്സുകൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന ചിരി വരുന്ന ഒരു രംഗം തന്നെയാണ്. അതുപോലെ ലോട്ടറി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ജസ്റ്റിസ് പിള്ളയോട് ക്രൂരമായിട്ട്

0: മാറുകയും പോയ പോലെ തിരിച്ചു വരികയും ചെയ്യുന്ന ആ രംഗം ഇന്നും നമ്മൾ ചിരിയോടെ തന്നെയാണ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലേ?
1: പത്ത് ലക്ഷവും കാറും എങ്ങോട്ടാണ് കാമദേവൻ യാറ് വാങ്ങലാണ് ശരി നിശ്ചയമാടിക്കും.
2: ഇങ്ങനെയുണ്ട് ഒരു ജന്മം
3: ചേട്ടാ. ആ ടിക്കറ്റ് ഇങ്ങോട്ട്.
2: എന്തിനാ
3: ഇങ്ങോട്ട് തന്നേ?
2: നിനക്ക് ഇതിനെ പറ്റി അറിയോ?
3: KL 7 2 0 7 8 4 3 1 ചേട്ടാ, ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും. ഞാനാ പറയുന്ന, ഇതൊക്കെ എടുക്കുന്നതിന് ദൈവ വിചാരം വേണ്ടേ?
2: നിന്റെ നാക്ക് നല്ലതാണോ?
3: എന്റെയോ? നോക്കിയേ.
2: ശരിയാ.
4: ഞാൻ ഇങ്ങനെ സംസാരിക്കാനാ? അച്ഛൻ കാല് തെളിയിട്ട് മുറുക്കി പുറത്തു വന്നാ ഒപ്പം കാണും. വാല് പോലെ കിട്ടുന്നേട്ടൻ
3: വഴിയുണ്ട്. കിട്ടുണി സ്ഥാന സ്ഥലം വിട്ടോളും. അയാൾ ഇന്നെടുത്ത കാമദേനു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ ആയത് അയാൾക്ക് എഴുത്ത വായനെന്നറിയില്ല. പേപ്പർ നോക്കി അടിച്ചത് ഈ നമ്പറിനാണെന്ന് അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം. ആ സെക്കൻഡിൽ അയാൾ സ്ഥലം വിട്ടോളും.

0: പറഞ്ഞേട്ടാ.
1: ഓ,
0: കാമധേനുവിന്റെ ഫലം, കാമധേനു ലോട്ടറി റിസൾട്ട്സ്.
1: അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ.
0: ഒന്നാം സമ്മാനം 10 lakhs and അംബാസിഡർ കാറും.
1: അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്.
0: ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ K 7 7 2 0 7 8 8. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ?
1: ഇതുവരെ വളരെ ശരിയാ.
0: 4 4 3 3
1: ഒന്ന്. എന്തോ
0: ഒന്ന്.
1: ഒന്ന്.
0: ആ,

0: താൻ എവിടേക്കായി നോക്കണേ? താൻ്റെ പൊട്ടം കളിക്കുക, ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ട് കാളേ, സുപ്രീം കോടതി എന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക്? ഇത്രയും നാള് ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായാ ഏത് പാവപ്പെട്ടവൻ തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പോ തന്നെ വിളിച്ചിരിക്കണു. എന്ത് അടിച്ച് നിന്റെ മൂന്തട ഷേപ്പ് ഞാൻ മാറ്റും? താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാൻ ഇവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചുതരാം. കുറച്ച് വേലക്കാരൻ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്, എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം. നോക്കണോ പെട്ടേ, താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കമ്പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടാ മൂർക്കമ്പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത്? എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിളിച്ചിട്ടുണ്ട്! അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട, അത് വേണ്ട. മത്തങ്ങ തറിയ ഗൈര, നീ ഇങ്ങ് വട പുറത്ത് ചെയ്യ്, ഇങ്ങ് വട. മത്തങ്ങ തറിയ.
1: എവിടെ?
0: എന്ത്
1: കാറ്?
0: എനിക്ക് വിശക്കടു, ഏഴു സയാഹാരം കഴിച്ചിട്ട്.
1: വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ചുണമ്പി തരാൻ?
0: ശവത്തി കുത്തരുത് ജഡ്ജി. ഏമാനെ
1: ഏമാനെ നല്ലല്ലോ, അന്ന് നീ എന്നെ വിളിച്ചത്.
0: സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. എന്നത് തെറ്റാ?
1: അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ.
0: ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കോ?
1: ആ പറയൂ.
0: എനിക്കത് ഓർമ്മയില്ല.
2: എനിക്ക് ഓർമ്മയുണ്ട്, മത്തങ്ങ തലയാന്ന് വിളിച്ചില്ലേ?
0: എനിക്ക് നീ മതിയായിട്ടില്ലേ. ഇവിടെ ഒരു ഇതൊക്കെ വരുത്തി വെച്ചത് ലോട്ടറി അടിച്ചു. നീ ഇവളാ എന്നോട് കള്ളം പറഞ്ഞു. ഞാൻ കാറും വീടും മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പുലി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഈ മൂതേവി നോക്ക് നോക്ക് നോക്ക് മൂത്തോക്ക് നോക്ക്. ദേച്ചിരിക്കണോ?
3: ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഹ

0: ഒടുവിൽ രേവതി അറിയുകയാണ് ആ സത്യം. തന്റെ അച്ഛൻ ജസ്റ്റിസ് പിള്ളയല്ലെന്നും പിള്ളയുടെ മകനാണ് എന്നും അത് താങ്ങാവുന്നതിലുമേറെയായിരുന്നു രേവതിക്ക്. കിലുക്കത്തിന്റെ ക്ലൈമാക്സ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? രേവതി പോകാൻ തീരുമാനിക്കുകയും അത് താങ്ങാവുന്നതിലേറെയായിരുന്നു ജോജിക്ക്. ലാസ്റ്റ് രംഗം എന്ന് പറയുന്നത് നമുക്ക് വളരെ ആകാംക്ഷ തോന്നിക്കുന്ന രംഗമാണ്. രേവതി പോകുമോ ഇല്ലയോ, ജോജിക്ക് അവളെ നഷ്ടമാവുകയോ എന്നൊക്കെ. പക്ഷേ എല്ലാം തിരുത്തിക്കൊണ്ട് അവസാനം രേവതി ആ ട്രെയിനിൽ നിന്ന് ചാടി ജോജിയുടെ അടുത്തേക്ക് പോവുകയാണ്.
1: ഒളിച്ചുകളിക്കുന്ന
2: ഡാരിയ, അച്ഛനും മോളും മോളെ ഗുണ്ടയും കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട. ഉത്തരം മുട്ടുമോളെ ഷട്ടപ്പ് ഉണ്ടല്ലോ, അതും ഇനി എന്റെ അടുത്ത് വേണ്ട.
1: ഇനി ഒരു നിമിഷം എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കരുത്. എറണാകുളത്ത്
2: ഞാനിപ്പോ പോകും, പക്ഷെ തിരിച്ചു വരും എല്ലാരെയും കൊണ്ട്.
1: നന്ദിനി, മേഴ്സി, മകൾ അച്ഛനെ കാണാമെന്നാണല്ലേ? പക്ഷെ അതിനെന്തിനാണ് ഈ നാടകം? പകരം വീട്ടാനോ അവകാശം സ്ഥാപിക്കാനോ? ജോജി, അസലായടാ, കളി അസലായി. നമ്മൾ തമ്മിലുള്ള അടുപ്പ് സ്വല്പം കൂടിപ്പോയത് കൊണ്ട് നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നാന്തരം വിഡ്ഢിയാക്കാനും നിനക്ക് പറ്റി. നിനക്കെന്താണ് ഈ കച്ചവടത്തിൽ ലാഭം?
3: ഒന്നും ഉദ്ദേശിച്ചല്ല നന്ദിനി. അവക്ക് വേണ്ടി
1: വേണ്ട, വിസ്തരിച്ച് വൃത്തിയടാക്കണ്ട. വളഞ്ഞ വഴികളായതുകൊണ്ട് പറയാൻ സമയമെടുക്കും. കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ.

പോകാൻ പറയരുത്, പറഞ്ഞാലും ഞാൻ പോവില്ല. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു, ഒന്ന് കാണ, ഒന്ന് മിണ്ട, എല്ലാം കഴിഞ്ഞിട്ട് വിഷമിപ്പിക്കാതെ പോണെന്ന് കരുതിയതാ. ഒന്നും ഒളിച്ചു വെക്കാൻ മോഹിച്ചതല്ല. അടുത്തപ്പോ ഇനിയും കൂടുതൽ കാണുന്ന ഒരു അത്യാഗ്രഹം തോന്നി. സത്യം പറഞ്ഞു പോയാ അത് നടക്കില്ലല്ലോ എന്ന് കരുതി നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിപ്പോയത്. ഒരു ജീവിതം മുഴുവനും ഒരച്ഛൻ മകൾക്ക് കൊടുക്കാവുന്ന സന്തോഷം ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് കിട്ടി. ആ ഓർമ്മ മതി എനിക്ക്. ഒരപേക്ഷയുള്ളൂ എനിക്ക് വേണ്ടി, ഒന്നും നഷ്ടപ്പെട്ടുണ്ടോ?

0: பிள்ளை இறங்கி வாடோ. லோ பிள்ளை, லோ பிள்ளை இறங்கி வாடோ. நான் உறங்கி காலத்தில்ன்னு எனக்கறியாம். தனிக்கு உறங்கா பச்சத்திலடோ. நான் இவிட இறக்கி விட்ட தன்ட மகள மகனும் மருமகனும் கூட குற கவலச்சட்டம்பளை ஏற்பிச்சு கொல்லிக்கா. മാർക്കറ്റിൽ കിടന്ന് എനിക്ക് ഇത്തിരി തല്ലുകൊള്ളേണ്ടി വന്നു. ഞാൻ അവന്മാരെക്കാളും തൊട്ടിയായതുകൊണ്ട് മകളിപ്പോ ജീവനോടിരിപ്പുണ്ട്. താനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാന്ന് എനിക്കറിയാം. കാശ് കൈ ധാരാളം ഉണ്ടല്ലോ. ഇനിയും കിട്ടും കവലച്ചട്ടമ്പികളെ. നേരിടാൻ തയ്യാറാ ഞാൻ. സമയവും സ്ഥലവും പറ, സൗകര്യമായിരിക്കും എനിക്ക്. നിയമം കൊണ്ട് കണ്ണും മനസ്സും മൂടി സത്യം മാത്രം മുന്നിൽ കണ്ട് ഒരുപാട് വിധി എഴുതിയ ജഡ്ജി അതിയല്ലേ. സ്വന്തം മകള് മുമ്പിൽ വന്ന് കെഞ്ചിയപ്പോ അതിനെ തിരിഞ്ഞു നോക്കായിരിക്കാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞിടോ മനുഷ്യ. ഉണ്ടാക്കാൻ നേരത്തെ ഓർത്തില്ലല്ലോ ഈ നാണക്കേടും മാനക്കേടും. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ടണോ, അവളെ ഞാൻ നോക്കും. ഇത്രയും നാൾ അവള് തന്തയില്ലാതെ ജീവിച്ചു, ഇനി അവൾ ജീവിച്ചോളൂ. പക്ഷെ എവനെങ്കിലും അത് സമ്മതിക്കൂലെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പം അറിയണം. തന്തയ്ക്ക് ചുണയില്ലെന്ന് എനിക്കറിയാം. മക്കൾക്ക് മരുമക്കൾക്ക് ചുണ ഉണ്ടെങ്കിൽ അറിയുവാടാ, അതറിയാൻ ഞാൻ വന്നിരിക്കുന്നത്. ആരുമില്ലേ? ഗുഡ് നൈറ്റ് യുവർ ഓണർ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.
1: കുടിച്ചിട്ട് പറയുന്ന സത്യവും കുടിക്കാതെ പറയുന്ന കള്ളവുമൊക്കെ എനിക്ക് മനസ്സിലാകും. ജോജി, എനിക്കും എൻ്റെ എന്ന് പറയാൻ ആരുമില്ല. എൻ്റെ സ്വത്തുക്കൾ സ്റ്റാമ്പ് പേപ്പർ എഴുതി വാങ്ങാൻ നടക്കുന്ന ഭാര്യയും മകനും മരുമോനും കുറേ ബന്ധുക്കളും, അതാണ് എൻ്റെ കുടുംബം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും തന്നെ പോലെ അനാഥനാണോ? ഒരു നാഥനെ എനിക്കുണ്ടായിരുന്നല്ലോ, ബാരിസ്റ്റർ ഗോവിന്ദ മേനോൻ. വക്കീലാപ്പീസ് ചായ കൊണ്ട് കൊടുത്തു തുടങ്ങിയതാ എൻ്റെ നിയമബന്ധം. സുപ്രീം കോടതി കസേര വരെ എന്നെ കൊണ്ടെത്തിച്ചത് ആ വലിയ മനുഷ്യനായിരുന്നു. ബംഗ്ലാവിൽ ഇന്ന് ഞാൻ പൂമാലയിട്ട് പൂജിക്കുന്ന ആ വലിയ ചിത്രത്തിലെ ദൈവത്തിന് വേണ്ടി എനിക്ക് പലതും മറച്ചു വെക്കേണ്ടി വന്നു. പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിന്റെ നന്ദിനി കുട്ടിക്ക് ഉടനെ അവളുടെ അച്ഛനെ കിട്ടും. ഞാനാണ് പറയുന്നത്.

0: വർഷങ്ങളായി എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു കേസിന്റെ വിധി ഇന്ന് ഞാൻ പറയാൻ പോവുകയാണ്. നന്ദിനിയെ വളർത്തിയതും പഠിപ്പിച്ചതും ഞാനാണ്. ഞാനും ഇവളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എന്റെ കുടുംബത്തെ വരെ എനിക്ക് മറക്കേണ്ടി വന്നു. ശരിയാണ്, കുറെ കാലമായി ഇവളെ മറന്ന് എന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു. ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടി എന്റെ കുടുംബത്ത് കയറി വന്ന ഇവൾ എങ്ങനെ ഭ്രാന്താശുപത്രിയിലായെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. അതെന്തിനു വേണ്ടി ആയിരുന്നു എന്ന് എനിക്കും അറിയാം. പക്ഷെ ഇവള് വീണ്ടും അച്ഛനെ തേടി വന്നിരിക്കുകയാണ്. പക്ഷേട്ടെ, ഞാൻ വിധി പറയാൻ പോകുന്ന കേസ് ഇതല്ല. ഈ നിൽക്കുന്ന നന്ദിനിയുടെ അമ്മയെ തനിക്ക് ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജഡ്ജിയും താൻ പ്രോസിക്യൂട്ടറും ആയിരുന്ന കോടതി മുറിയിലേക്ക് വേശ്യാവൃത്തിക്ക് കേസ് ചാർജ് ചെയ്ത് കൊണ്ടുവന്ന സുന്ദരിയായ ഒരു ദേവകുട്ടി
1: എനിക്ക് ഓർമ്മയില്ല.
0: ഇല്ലേ,
1: എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചിരിക്കുന്നത്?
0: ആൻസർ ടു ദ പോയിന്റ്. നിനക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്ക് ഓർമ്മയില്ല.
0: 20-22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ദേവക ഗർഭിണിയാണെന്നും അത് പുറത്തറിഞ്ഞ് വിവാഹം തുടങ്ങിയ കുടുംബത്തിന്റെ അന്തസ്വാഭിമാനവും തകർന്നു വീഴുമെന്നും പറഞ്ഞ് വിളറി വിയർത്ത് എന്റെ ചേംബറിലേക്ക് ഓടിക്കേറി വന്ന നിന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്.
2: ഗതിമുട്ടിയപ്പോ സ്വന്തം തെറ്റുകളെ മറ്റുള്ളവരുടെ പുറത്ത് പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ?
0: അല്ല, ഇവിടെ ആരും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അന്ന് എനിക്ക് നിന്നോട് സിമ്പതി തോന്നിയില്ല. പക്ഷെ നിന്റെ അച്ഛൻ എന്നെ ഞാനാക്കിയ വലിയ മനുഷ്യൻ ഈ അപമാനം താങ്ങാനാവാതെ ആത്മഹത്യക്ക് പോലും മുതിർന്നേക്കുന്നുള്ള ഭയം കൊണ്ട് നീ ചെയ്ത പാപത്തിന്റെ ഭാരം ഞാൻ ഏറ്റെടുത്തു.
2: അപ്പോ നന്ദിനിയുടെ അച്ഛൻ
0: ഇവനാണ്, നിന്റെ ഭർത്താവ്. എന്നാ ആർക്കും വിശ്വാസം വരുന്നില്ലേ? ഈ സംഭവത്തിന് ഒരു സാക്ഷിയേ ഉള്ളൂ, ദേവകി. അവരൊന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ നിനക്ക് പറ്റുമോ? എങ്കിലും എന്റെ മകളാണെന്ന് സംബന്ധിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.
1: ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഇവൾ എന്റെ മകളാണ്. നമ്മുടെ മകളായിട്ട് ഇവളെ സ്വീകരിക്കാൻ നിനക്ക്
2: വേണ്ട. ഏത് വഴി പോകുന്ന ഒരു അനാഥയ്ക്ക് അച്ഛനാകും? ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടായാൽ മതി. തെളിവുകൾ നിരത്തി സാക്ഷികളെ വിസ്തരിച്ച് കോടതി കൽപ്പിച്ച ആ അച്ഛന്റെ പക്കൽ നിന്ന് മകൾക്ക് ചെലവ് കാച്ചു കിട്ടും. പക്ഷെ സ്നേഹം കിട്ടും, വാത്സല്യം കിട്ടും, മനസ്സ് തുറന്നൊന്ന് മോളെ എന്ന് വിളിക്കാൻ പറ്റും. ഞാൻ തേടി വന്ന എന്റെ അച്ഛനെ ഞാൻ കണ്ടു. ആരും സമ്മതിക്കണമെന്നില്ല. എന്റെ അച്ഛൻ ഇതാണ്. ഈ അച്ഛൻ മതി എനിക്ക്. സാധ്യമല്ലെന്ന് മാത്രം പറയരുത്. മനസ്സിൽ വരച്ചിട്ട് പോയി മായ്ച്ചു കളയാനാവില്ല.

എന്നെ വളർത്തി വലുതാക്കി അമ്മമാരുടെ അടുത്തേക്ക്. അവിടെ എനിക്കൊരു മുറിയുണ്ട്. ആഹാരം കഴിക്കാനൊരു പ്ലേറ്റും വെള്ളം കുടിക്കാനൊരു ഗ്ലാസ്സും ഉണ്ട്. സ്നേഹം മാത്രം വിളമ്പാൻ അറിയാവുന്ന കുറെ സഹോദരിമാരും അവരോടൊപ്പം കൂടും. എന്നെപ്പോലെ മഠത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി

എല്ലാം കൊണ്ടും ഒന്നിനൊന്നും മികച്ച ചിത്രമാണ് തിലക്കം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമ്പാർ തന്നെ. ചിരിക്കാനും കരയാനും ചിന്തിപ്പിക്കാനും അതുപോലെ ആക്ഷൻ ആവട്ടെ പാട്ടാവട്ടെ എല്ലാം കൂടി ഒരു സാമ്പാർ അല്ലേ. കിലുക്കത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന.

0: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. ഇന്ന് പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായിട്ട് ഒരു കുഞ്ഞതിഥി നമ്മോടൊപ്പം ഉണ്ട്. പേര് ചോദിക്കാം? പേര് പറഞ്ഞൂടെ? എന്താ പേര്?
1: രുദ്രമേനോൻ.
0: രുദ്രമേനോൻ, നല്ല പേരാണല്ലോ. ആരായി പേരിട്ടത്?
1: അച്ഛൻ.
0: അച്ഛനോട് ചോദിച്ചോ, അച്ഛൻ എന്താ ഈ പേര് എനിക്ക് ഇട്ടെന്ന്.
1: ഇല്ല.
0: വീട്ടിൽ നിന്ന് എന്താ വിളിക്ക?
1: ലുഡ.
0: ലുഡ, അതെന്താ?
1: ഞാൻ കുഞ്ഞപ്പൊ എനിക്ക് പേരിടാൻ അച്ഛൻ എന്റെ പേര് രുദ്ര എന്നിട്ടപ്പോ എന്റെ കസിൻ എന്നെ ലുഡ എന്ന് വിളിച്ചു പോയി. അപ്പൊ എല്ലാരും എന്റെ നിക്നേം ലുഡ എന്നാക്കി.
0: ഏത് വിളിക്കുന്ന മോക്ക് ഇഷ്ടം, രുദ്ര എന്നാണോ ലുഡ എന്നാണോ?
1: വീട്ടിലെ ലുഡ എന്ന് വിളിക്കുന്ന ഇഷ്ട, പബ്ലിക്കിലെ ലുഡ എന്ന് വിളിക്കുന്ന ഇഷ്ടല്ല. പകരം രുദ്ര പബ്ലിക്കിൽ വിളിക്കും.
0: ക്ലാസ്സിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് എന്താ വിളിക്കുന്നേ?
1: രുദ്ര.
0: പാട്ട് പാടുവോ?
1: ആ,
0: പാട്ട് ഇഷ്ടാണ്. നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾപ്പിക്കാം. ഏതാണ്?
1: ഭൂൽ ഭുലയ്യ 3 ലെ പാട്ട് പാടാം.
0: ഓക്കേ.

0: ആഹാ, എന്ത് രസായിട്ടാ പാടിയേ.
1: താങ്ക് യു.
0: ഈ പാട്ടാ നമ്മൾ ആദ്യം കേൾപ്പിക്കണ്ടേ? ഇതാരാ ഈ പാട്ട് പഠിപ്പിച്ചു വന്നേ?
1: അമ്മ.
0: അമ്മയാണോ എല്ലായ്പ്പോഴും പാട്ട് പഠിപ്പിച്ചിരുന്നേ?
1: കുറച്ചൊക്കെ ഞാൻ ഒറ്റക്ക് പഠിച്ചു പാടും.
0: ഓക്കേ, ഈ പാട്ട് നമുക്ക് കേൾക്കാം.

0: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള കൊച്ചു മിടുക്കിയുടെ പേരാണ് രുദ്ര മേനോൻ. അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. ഇനിയും ഇനിയും പാട്ടുകൾ പാടിത്തരൂലേ? ആരെ ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്തേ?
1: അമ്മ സെലക്ട് ചെയ്തു.
0: മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? എങ്ങനെയുള്ള പാട്ടാ മോള് കേൾക്കാറ്?
1: മലയാളം.
0: മലയാളം മാത്രമേ കേൾക്കാറുള്ളൂ?
1: കുറച്ച് തമിഴ്.
0: പിന്നെ
1: പിന്നെ
0: ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണോ ഇഷ്ടം, അല്ലെ സ്ലോ ആയിട്ടുള്ള പാട്ടാണോ? അതെന്താ?
1: എനിക്കങ്ങനത്തെ പാട്ട് പാടാൻ പറ്റും.
0: അങ്ങനെയുള്ള പാട്ടാണ് പാടാൻ ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടാണ് കേൾക്കാനും ഇഷ്ടം. ഇനി ഒരു പാട്ടുകൂടെ കേൾപ്പിച്ചാലോ? ഏതാ?
1: നീലാഞ്ജന പൂവിൻ.
0: പാടിത്തരൂലേ?

0: എന്ത് രസാ, ഞാനെന്തോ പറയേണ്ടത്. ഇതമ്മ പഠിപ്പിച്ചു തന്നെയാണോ? അമ്മക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ രുദ്രക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ?
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്.
0: ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആർക്കാ?
1: എല്ലാവർക്കും.
0: ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുത്താലോ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രുദ്രക്കുട്ടി അടുത്ത പാട്ട് സെലക്ട് ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്?
1: ജാനകി അമ്മ പാടിയ തുമ്പിവ.
0: അതും പാടിത്തരൂല്ലേ?

0: പിന്നെയും പിന്നെയും പിന്നെ അടിപൊളി അടിപൊളിയായി പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പാട്ട് പഠിക്കുന്നുണ്ടോ രുദ്രകുട്ടി?
1: ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്.
0: എവിടുന്നാ പഠിക്കുന്നേ?
1: അമ്മന്റെ.
0: അമ്മയുടെ പേരെന്താ?
1: ശ്വേത.
0: അച്ഛന്റെ പേര്?
1: ശരത്.
0: പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: ഞാനും എന്റെ ബ്രദറും.
0: എന്താ ബ്രദറിന്റെ പേര്?
1: നീരവ്.
0: നീരവ് പാട്ട് പാടുവോ?
1: ഇല്ല.
0: അതെന്താ?
1: പാട്ട് കേട്ട് ചെണ്ട കൊട്ടും.
0: പാട്ട് കേട്ട്
1: ചെണ്ട കൊട്ടും.
0: അതാണോ നീരവിന് ഇഷ്ടം? രുദ്രകുട്ടി എപ്പോഴേലും നീരവിന് പാട്ട് പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടോ?
1: ഇരിക്കില്ല.
0: നീരവിന് പാട്ട് ഇഷ്ടമല്ല?
1: ഇഷ്ടമാ, പക്ഷെ കേൾക്കാൻ ഇഷ്ടം മാത്രം.
0: പാടാൻ ഇഷ്ടമല്ല അല്ലേ? നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രുദ്രകുട്ടി നമ്മോടൊപ്പം ഉണ്ട്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 4ാം ക്ലാസ്സിൽ.
0: എവിടെയാ?
1: യുഎഇയിലെ ഷാർജയിലെ എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ.
0: ഇപ്പൊ നാട്ടിൽ എവിടെയാ?
1: കണ്ണൂരില്.
0: കണ്ണൂരില്?
1: കണ്ണൂരിലെ തെല്ലങ്കേരി.
0: വെക്കേഷൻ വന്നാണോ? ഇനി എപ്പോഴാ പോകുന്നേ?
1: ഓഗസ്റ്റ് 14.
0: നാട്ടിലാണോ ഇഷ്ടം? യുഎഇയിലാണോ?
1: നാട്ടിൽ.
0: അതെന്താ?
1: എനിക്ക് നാട്ടില് തോട്ടിൽ പോവാനൊക്കെ ഇഷ്ടം.
0: തോട്ടില് പോവാൻ? യുഎഇയില് തോടൊന്നുമില്ല, അതുകൊണ്ടാ നാടിഷ്ടം. നാട്ടിൽ വന്നാ എവിടൊക്കെ പോവും?
1: മട്ടന്നൂരില് പോവും, പിന്നെ അങ്ങനെ കൊറേ സ്ഥലത്ത് പോവും.
0: തോട്ടില് പോവാറുണ്ടോ?
1: ആ.
0: തോട്ടന്ന് കുളിക്കാറുണ്ടോ?
1: ആ.
0: തോട്ടന്ന് കുളിക്കാൻ ഇഷ്ടാ? കുഞ്ഞു കുഞ്ഞു മീനിനൊക്കെ കാണാറുണ്ടോ? ഫിഷ് ഒക്കെ കാണാറുണ്ടോ തോട്ടില്? അതിനൊക്കെ പിടിക്കാറുണ്ടോ?
1: പിടിക്കണമെന്നുണ്ട്.
0: പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല.
1: ഇല്ല.
0: എന്തുപറ്റി?
1: പിടിക്കാൻ അത് ഇഷ്ടല്ല എനിക്ക്.
0: പിടിക്കുന്ന ഇഷ്ടമല്ല. ഇത്തവണ വന്നപ്പോ എവിടൊക്കെയാ പോയത്?
1: തലശ്ശേരി, തെല്ലങ്കേരി, പിന്നെ മോളിലൊക്കെ പോയിട്ടുണ്ട്.
0: ഓക്കേ, ഇനി ഒരു പാട്ട് കൂടെ കേൾക്കാം. ഏതാണ്?
1: പട്ടാംപൂച്ചി.
0: പട്ടാംപൂച്ചി
1: കേൾക്കാൻ
0: അതാ ഇഷ്ടം. അത് പാടാൻ ഇഷ്ടമാണോ?
1: പാടാനറിയില്ല.
0: കേൾക്കാനാണ് ഇഷ്ടം. ആ പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലാവരും മട്ടന്നൂരിത് മലബാറിന്റെ മധുരസ്വരം. സ്വീറ്റ് ആയിട്ടുള്ള വോയിസിൽ ദേരുദ്രക്കുട്ടി പാട്ടുകൾ പാടി തരുന്നുണ്ട്. അതോടൊപ്പം പാട്ടുകളും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി അടുത്ത പാട്ട് കേൾപ്പിക്കണ്ടേ? പാട്ട് കേൾക്കാനോ കൂടുതൽ ഇഷ്ടം പാടാനാണോ?
1: കേൾക്കാനോ പാടാനോ
0: രണ്ടും ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടം, പാട്ടോ ഇഷ്ടം?
1: പാട്ട്.
0: ഇപ്പൊ നാട്ടിൽ വന്നതിന് ശേഷം സിനിമ ഉണ്ടോ? ഏത് സിനിമയാണ്? സിനിമ കണ്ടേ ഉള്ളു. യു എ സിനിമ കാണാറുണ്ടോ? ഏത് ലാംഗ്വേജിലുള്ള സിനിമ കാണാറ്?
1: മലയാളം.
0: മലയാളം ഇഷ്ടമാണോ പഠിക്കാൻ?
1: ഇഷ്ട, പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട്.
0: എഴുതാനാണോ വായിക്കാനാണോ, എന്താ ഡിഫിക്കൽട്ട്?
1: എഴുതാനും വായിക്കാൻ
0: രണ്ടും ഡിഫിക്കൽട്ട് ആണ്. ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട്?
1: ഇംഗ്ലീഷ്.
0: അതെന്താ അങ്ങനെ ഈസി ആണോ?
1: ആ, ലാംഗ്വേജ് ഈസി.
0: അതുകൊണ്ട് ഇംഗ്ലീഷ് ഇഷ്ടം. വേറെ എന്തൊക്കെ സബ്ജക്ട്സ് ഉള്ളേ?
1: മാത്സ്.
0: മാത്സ് ഇഷ്ടമാണ്. സിംപ്ലി ചെയ്യും, പ്രോബ്ലംസ് ഒക്കെ തന്നു കഴിഞ്ഞാല്. പിന്നെ വേറെന്ത് സബ്ജക്ട് ഉള്ളേ? സയൻസ് ഇഷ്ടമല്ല?
1: സയൻസ് ഇഷ്ട.
0: എല്ലാം ഇഷ്ടമാണപ്പോ. ഇതിൽ കൂടുതൽ ഇഷ്ടം ഇംഗ്ലീഷാ. ഇനി അടുത്ത പാട്ട് പറഞ്ഞാലോ. ഏതാ?
1: സംഗീതമേ.
0: ഗസൽ എന്നുള്ള സിനിമയില്ലാ, അത് പാടി തരൂലേ?
1: സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ.
0: ആരെയ പാട്ട് പഠിപ്പിച്ചെന്നെ?
1: അമ്മ.
0: എല്ലാ അമ്മേനെ പഠിപ്പിച്ചെന്നെ. മോളപ്പോ യൂട്യൂബ് നോക്കിട്ട് ഏതൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്?
1: ഭാവം മുഴുവൻ.
0: പിന്നെ
1: വരണി.
0: ഓക്കേ, നമുക്ക് ഈ ഒരു പാട്ട് കൂടെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് വിശേഷങ്ങളുമായിട്ട് രുത്രക്കുട്ടി കൂടെ ഉണ്ട്. അടുത്ത പാട്ട് ഏതാണ്?
1: കണ്ണേ കലയമാനി, കേൾക്കാൻ ഇഷ്ടം.
0: ഓക്കെ, ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കോ പാട്ട് പാടിത്തരുമോ എന്ന്? പാടിക്കൊടുക്കാറുണ്ട്. ആരാ ബെസ്റ്റ് ഫ്രണ്ട്?
1: എല്ലാരും എന്റെ ഫ്രണ്ട്സ്.
0: അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ ആരോടാ?
1: എന്റെ പാർട്ണർ.
0: പാർട്ണർ അതാരാ?
1: സഹറ ബൽക്കീസ്.
0: എന്താ?
1: സഹറ ബൽക്കീസ്.
0: സഹറ ബൽക്കീസ്. സഹറ കുട്ടി സ്മാർട്ടാണോ? പാട്ട് പാടുവോ? അപ്പൊ സഹറ ചോദിക്കാറുണ്ടോ പാട്ട് പാടിത്തരുമെന്ന്? ഏത് പാട്ടാ പാടി കൊടുക്കുക?
1: കുറെ പാട്ട് പാടും.
0: ക്ലാസ് ടീച്ചറുടെ പേരെന്താ?
1: ശ്രീലത സോമചന്ദ്രൻ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം, കണ്ണേ കലൈമാനെ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ലീണങ്ങളുടെ നേരമാണ്. പാട്ടുവിശേഷങ്ങളുമായിട്ട് രുദ്ര മേനോൻ രുദ്രകുട്ടി നമ്മുടെ കൂടെയുണ്ട്. അടുത്തത് ഏതാണ് പാട്ട്?
1: മോട്ടർ ബംഗല
0: പാടുവോ?

0: ഈ പാട്ട് അമ്മയായിട്ട് ഡ്യുവറ്റ് ചെയ്ത് പാടിയല്ലേ?
1: ഞങ്ങള് സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ചത്.
0: എന്നിട്ട് നിങ്ങള് പാടി? അങ്ങനെ അമ്മയുടെ കൂടെ കുറെ പാട്ട് പാടിയിട്ടുണ്ടോ? ഡ്യുവറ്റ് ആയിട്ട് റീൽ ആയിട്ട് എടുക്കും, ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്യും. പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? എങ്ങനെയാ ലിറിക്സ് ഒക്കെ പഠിച്ചെടുക്കുന്നത്?
1: ഫോണിൽ.
0: അങ്ങനെ ബുദ്ധിമുട്ട് തോന്നി ഏതെങ്കിലും പാട്ടുണ്ടോ ലിറിക്സ് പഠിച്ചെടുക്കാൻ? സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോള് പാടി ഈ പാട്ട് തന്നെ നമുക്ക് എല്ലാരും കേൾപ്പിക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. പാട്ടുവിശേഷങ്ങൾ തുടരാണ്. രുദ്രകുട്ടി റെഡിയല്ലേ? ഏതാ അടുത്ത പാട്ട്?
1: അഴകി അഴകി
0: സേവ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു തമിഴ് സോങ് ആണ്. ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല.
0: രുദ്രകുട്ടിയെ പോലെ തമിഴ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി പാടുന്ന പാട്ടാ ഇത്. ആ സിനിമയില് നല്ല രസാ കേക്കാൻ. അത് പാടിത്തരുന്ന

0: എന്ത്?
1: ചെറിയൊരു പൂച്ചക്കുട്ടി, സ്ട്രേ കാറ്റ്.
0: എന്താ അതിന് പേരിട്ടെ?
1: കാർത്തിയായനി.
0: കാർത്തിയായനെ? ആരാ ഈ പേരിട്ടു കൊടുത്തത്? അമ്മയോട് ചോദിച്ചോ ഈ കുഞ്ഞു പൂച്ചക്കുട്ടിക്ക് എന്ത് ഇത്ര വലിയ പേരിട്ടെന്ന്?
1: ഇല്ല.
0: ഇപ്പൊ പൂച്ചയില്ല?
1: ചത്തുപോയി.
0: അയ്യോ, വേറെ പെറ്റ്സ് ഒന്നുമില്ല? തില്ലങ്കേരിയും ഇല്ല, യു എയിലും ഇല്ല.
1: തെലങ്കേരിയിലൊരു പട്ടിക്കുട്ടി.
0: എന്താ അതിന്റെ പേര്? ഓക്കെ, അപ്പോ നമുക്ക് പെറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. പെറ്റ്സിന് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രുദ്രകുട്ടി നമുക്കായി പാട്ടുകൾ പാടിത്തന്നു, പാട്ടുകൾ കേൾപ്പിക്കുന്നുണ്ട്. പാട്ടല്ലാതെ മൂള വേറെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്?
1: ഡാൻസ്, ഡ്രോയിങ്,
0: രണ്ടും ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ, പാട്ട്, ഡാൻസ്, ഡ്രോയിങ്, ഏതാ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം?
1: ഡാൻസ്.
0: പഠിക്കുന്നുണ്ടോ?
1: ഡ്രോയിങ്ങോ? പഠിക്കുന്നില്ല. ഒറ്റക്ക്

0: ചെയ്യാറുണ്ട്.
1: സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? ഡാൻസ് ആണോ പാട്ടാണോ?
0: ഡാൻസ് പാട്ടും
1: ഇതൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, എവിടുന്നാ ഡാൻസ് പഠിക്കുന്നേ?
0: എന്റെ സ്കൂളില് ഒരു ഡാൻസ് ടീച്ചർ ഉണ്ട്, ഭരതനാട്യം പഠിപ്പിക്കുന്നു.
1: ഇപ്പൊ ഭരതനാട്യമാണോ പഠിക്കുന്നേ? ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാനാണോ ഇഷ്ടമല്ല സിനിമാറ്റിക് ആണോ?
0: സിനിമാറ്റിക്.
1: പിന്നെന്താ ഭരതനാട്യം പഠിക്കുന്നത്?
0: ഭരതനാട്യത്തില് ഐറ്റംസ് പഠിച്ചിട്ടുണ്ട്.
1: അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അടുത്ത പാട്ട് നമുക്ക് പറഞ്ഞൂടെ? ഏതാണ്?
0: ഹൾഗഡി ബദൽ.
1: അപ്പൊ കേൾക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. രുദ്രകുട്ടി, അടുത്ത പാട്ട് ഏതാണ്?
1: രാജഹംസമ്മേ.
0: എന്താ ഈ പാട്ട് പറയാൻ കാരണം?
1: അമ്മ പാടിയത്.
0: അതുകൊണ്ടാണ്. വലുതായിട്ടാകുമ്പോ ആരാവാന ഇഷ്ടം?
1: എഞ്ചിനീയർ ആവണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛന് എഞ്ചിനീയർ ആയിക്കൊണ്ട് സ്ട്രഗിൾ ഞാൻ കണ്ടതുകൊണ്ട് ആർമിയിലെ ഡോക്ടർ ആവാൻ.
0: അച്ഛനോട് ചോദിച്ചോ ഞാൻ എഞ്ചിനീയർ ആവട്ടെ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: അച്ഛന്റെ സ്ട്രഗിള് കണ്ടതുകൊണ്ടാണ്. അമ്മ എന്താവന പറയുന്നത്?
1: അമ്മ ആർമിയിലെ ഡോക്ടർ തന്നെ ആയിക്കൊന്നും.
0: വീട്ടില് അപ്പൂപ്പനൊക്കെ എന്താ പറയുന്നത്?
1: ഒന്നും പറയൂല.
0: പാട്ടുകാരി അവൻ ഇഷ്ടമാണോ?
1: പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ അവന് ഇഷ്ടം.
0: അത് ഇഷ്ടാ. ആർമിയിലെ ഡോക്ടറൊക്കെ ആയാൽ പിന്നെ പാട്ട് പാടാൻ സമയം കിട്ടുമോ?
1: ഇല്ല.
0: അപ്പൊ എന്താ ചെയ്യാ?
1: സമയം
0: ഉണ്ടാക്കണം. പാട്ടൊരിക്കലും നമ്മളെ നിർത്തൂല, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ. അപ്പൊ ഈ അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ പാടുന്ന പാട്ട് നമുക്ക് എല്ലാരും കേൾപ്പിച്ചാലോ?

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. രുദ്രക്കുട്ടി അടുത്ത പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഏതാണ്?
1: കാതോട് കാതോരം.
0: മോൾക്ക് എങ്ങനെ ഈ പാട്ടിനോട് ഇഷ്ടം വന്നത്?
1: അമ്മ കേട്ട് പാടും.
0: അമ്മ പാടുന്നത് കേൾക്കാറുണ്ട്. എന്നിട്ട് ഈ പാട്ട് എപ്പോഴെങ്കിലും പാടാൻ നോക്കിയിട്ടുണ്ടോ? ഇതുവരെ പാടാൻ നോക്കിയിട്ടില്ല. അമ്മ ഏതൊക്കെ പാട്ടാ പഠിപ്പിച്ചു തന്നത്?
1: കൊറേ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്.
0: അതൊക്കെ പഠിക്കാറുണ്ട്. ഈ ഒരു പാട്ടുകൂടെ, അമ്മ എപ്പോഴും പാടുന്ന ഈ ഒരു പാട്ടുകൂടെ നമുക്ക് എല്ലാരും കേൾപ്പിച്ചു.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മറ്റന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒരു മണിക്കൂർ നേരം മനോഹരമായ പാട്ടുകൾ പാടിത്തന്നുകൊണ്ട് പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് രുദ്രക്കുട്ടിയായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത്. മോൾക്ക് ഇഷ്ടായോ പാട്ടുകൾ പാടിയതൊക്കെ? ഇഷ്ടായോ? കേൾപ്പിച്ച പാട്ട് ഇഷ്ടായോ? ഹാപ്പിയാണോ? പാട്ട് പാടിയതിലാണോ, പാട്ട് കേൾപ്പിച്ചതിലാണോ, സംസാരിച്ചതിലാണോ ഹാപ്പി?
1: സംസാരിക്കാൻ
0: ഇഷ്ടമാണോ? പൊതുവെ
1: കൂടുതൽ സംസാരിക്കില്ല,
0: കുറച്ച് സംസാരിക്കുള്ളൂ. അതെന്താ?
1: സംസാരിക്കാൻ അങ്ങനെ ഇഷ്ടം.
0: പക്ഷെ ഇത്രയും നേരം നമ്മൾ ഒരുപാട് സംസാരിച്ചില്ലേ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. മോള് പറഞ്ഞ എല്ലാ പാട്ടുകളും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ താങ്ക് യു, ഇത്രയും നേരം നല്ല പാട്ടുകളും ഞങ്ങൾക്ക് പറഞ്ഞാന്നതില്. ഓക്കെ,
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം MG ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 28, ഹിജ്രാവർഷം 1448, സഫർ 29, ശകവർഷം 1948, ശ്രാവണം 22. 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.